ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 20 സെക്കൻഡും 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 25, കൊല്ലവർഷം 1201 മിഥുനം 1, 2026 ജൂൺ 15 തിങ്കളാഴ്ച.

0: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ കേൾക്കാം വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ.
1: പുരോൽപീഡേ തടാകസ്യ പരീവാഹ പ്രതിക്രിയാ ശോകക്ഷോഭേ ച ഹൃദയം പ്രലാപൈരവതാര്യതേ. തടാകസ്യ, തടാകത്തിലെ ജലം പുരോൽപീഡേ നിറഞ്ഞു കവിയുമ്പോൾ പരീവാഹ കൈവഴി വെട്ടുകയാണ് പ്രതിക്രിയ, പരിഹാരം. ശോകക്ഷോഭേ, ശോകം കൊണ്ടുള്ള ദുഃഖം കൊണ്ടുള്ള ക്ഷോഭത്താൽ, ഹൃദയം ച ഹൃദയവും, പ്രലാപൈഹി പ്രലാപം കൊണ്ട്

0: കൈവഴി വെട്ടുകയാണ് പ്രതിക്രിയ പരിഹാരം. ശോകക്ഷോഭേ, ശോകം കൊണ്ടുള്ള ദുഃഖം കൊണ്ടുള്ള ക്ഷോഭത്താൽ, ഹൃദയം ച ഹൃദയവും, പ്രലാപൈഹി പ്രലാപം കൊണ്ട് അവതാര്യതയെ അവതാരണം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഈ ശ്ലോകത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ സ്ഥായിയായ അവസ്ഥകളെക്കുറിച്ചാണ്. മനുഷ്യഹൃദയത്തെ തടാകത്തിനോട് ഉപമിക്കുകയാണ് കവി. വിശദമായി പറഞ്ഞാൽ മനുഷ്യ മനസ്സ് വിവിധ വികാരത്താൽ നിറഞ്ഞതാണ്. അതൊരു തടാകത്തെ പോലെയാണ്. തടാകത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറം വെള്ളം നിറയുന്നു എന്ന് കരുതുക. എന്ത് സംഭവിക്കും? സ്വാഭാവികമായും അത് കരകവിഞ്ഞൊഴുകും. ഒഴുകുകയേ പറ്റൂ. അതിനു പറ്റാത്ത പക്ഷം ഒഴുകാനുള്ള സമ്മർദ്ദത്തിന് തടാകം വിധേയമാകും. അപ്പോൾ തടാകം കേടുവരാതെ നിലനിർത്താൻ വെള്ളത്തിനു പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ടാക്കുകയാണ് ഏക മാർഗം. മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. സന്തോഷം അധികമുണ്ടാകുമ്പോഴും ദുഃഖം താങ്ങാനാകാതെ വരുമ്പോഴും ഒരേ ഒരു മാർഗം കരയുക എന്നതാണ്. സത്യത്തിൽ കരയാൻ കഴിയുകയെന്ന പ്രക്രിയ ശരീരത്തെയും മനസ്സിനെയും സന്തുലനം ചെയ്യുന്ന ഔഷധമായി കരുതാം. കളിക്കളത്തിൽ അപ്രതീക്ഷിത വിജയം കൈവരിക്കുമ്പോൾ കളിക്കാർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും കൂട്ടത്തോടെ ഓടുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അമിതമായ സന്തോഷത്തെ അടക്കി നിർത്താൻ കഴിയാതെ വരുമ്പോഴുള്ള വികാരപ്രകടനമാണ് നാം ഇവിടെ കാണുന്നത്. അടുത്ത് ചെന്ന് നോക്കിയാൽ ഇവർ കരയുന്നതും നമുക്ക് കാണാം. അമിത സന്തോഷം വരുമ്പോൾ കരയുക സ്വാഭാവികം. താങ്ങാനാകാത്ത ദുഃഖം വരുമ്പോഴും മനുഷ്യൻ കരയും. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ നാം കരയുന്നത് അതുകൊണ്ടാണ്. വിവാഹം കഴിഞ്ഞ് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുന്ന വേളയിൽ അച്ഛനമ്മമാർ കരയുന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ വിവാഹം കഴിയുന്നത് സന്തോഷം, വേർപിരിയുന്നത് സന്താപം. രണ്ടിനെയും നിയന്ത്രിച്ചു നിർത്താൻ കരച്ചിൽ തന്നെ വഴി. ഏതാനും ദിവസം കഴിയുമ്പോഴേക്കും പൂർവാവസ്ഥയിലേക്ക് തിരിച്ചെത്തും. ചിലർക്കതിന് കഴിഞ്ഞില്ലെന്ന് വരും. അത്തരത്തിലുള്ളവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാലതാമസമെടുക്കും. അതിന് കഴിയാത്ത പക്ഷം മരണം വരെ സംഭവിക്കാം. ശരീരത്തെയും മനസ്സിനെയും പരിരക്ഷിക്കാനുള്ള കഴിവ് കണ്ണീരിനുണ്ട്. കരയാൻ കഴിയുന്നത് അനുഗ്രഹമായി വേണം കരുതുവാൻ. ചുരുക്കി പറഞ്ഞാൽ, അണകെട്ടി നിൽക്കുന്ന സന്തോഷവും സന്താപവും ശമിപ്പിക്കുവാൻ തടാകത്തിൽ നിറയുന്ന വെള്ളം പുറത്തേക്കൊഴുകുന്നതുപോലെ കണ്ണീരൊഴുകിയാലേ ശരീരവും മനസ്സും ശാന്തമാകൂ എന്നർത്ഥം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ. വിഷ്ണുനാരായണൻ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിലെത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കം. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനതല പരിപാടി രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ മുരളീധരനുമായി PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഒച്ചിറക്കളിക്ക് ഒച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. 2 ദിവസമാണ് ഒച്ചിറക്കളി. കാഞ്ഞങ്ങാട് പള്ളിക്കര കല്ലിങ്കാലിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കളെ കടലിൽ കാണാതായി. ബേക്കലിൽ ബീച്ച് കാണാനെത്തിയ 4-അംഗ സംഘത്തിലെ 2 പേരെയാണ് ഇന്നലെ വൈകിട്ട് കാണാതായത്. ബെർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ച്. അല്പസമയത്തിനുള്ളിൽ 6:10 കാവ്യാഞ്ജലി, ജി ശങ്കരക്കുറുപ്പിൻ്റെ പാതി നേര് പാതി നുണ എന്ന കവിത ആലപിക്കുന്നത് മഞ്ജു മേനോൻ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻ്റർ സ്മൃതിമധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 കേൾക്കാം സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 വിഷൻ ഐ കെയർ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, ഞാൻ എന്റെ വായന. 7:15 ഡോക്ടർ ശങ്കർ സി എൻ ടി സെന്റർ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 അടിയാളപ്രേതം, എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈമിൽ പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 9:02 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം. 9:30 വാർത്താ തരംഗിണി. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:02 ഗാനോത്സവം. 2:15 തുടർനാടകം.

0: 106.6 Real FM.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ പാതിനേര് പാതിനുണ എന്ന കവിത. ആലാപനം മഞ്ജു മേനോൻ.

0: നിങ്ങൾ കേട്ടത് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ പാതിനേര് പാതിനുണ എന്ന കവിത. ആലപിച്ചത് മഞ്ജു മേനോൻ.
1: കാവ്യാഞ്ജലി.

103.6 പ്രഭാത വന്ദനം.

0: പ്രഭാതവന്ദനം. പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ഭാഗ്യമുദ്ര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം പകർന്നത് പുകഴേന്തി.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ് സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഗായത്രി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് സ്മൃതി മധുരത്തിൽ അവസാനമായി. വയലാറിന്റെ രചന, ജി ദേവരാജന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: കണ്ണങ്കണ്ടി മഴക്കാല മേള.
3: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: ശോഭിക വെഡിമാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട്ടും പരിസര പ്രദേശങ്ങളിലും ഇന്ന് നടക്കുന്ന ചില പരിപാടികളെ കുറിച്ച് പറയാം. KSRTC സ്റ്റാൻഡിൽ സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി പ്രകാരമുള്ള പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിക്കും രാവിലെ 9 മണിക്ക്. കളന്തോട് KMCT കോളേജിൽ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ സർവകലാശാല നടത്തുന്ന ജില്ലാതല വിദ്യാഭ്യാസ കോൺക്ലേവ് സോർ 2026 രാവിലെ 8:30. ചെത്തുകടവ് SNES കോളേജിൽ രാവിലെ 10 മണിക്ക് ഒളിമ്പിക് ഡേ പരിപാടിയുടെ ഭാഗമായി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പും സമ്മാന വിതരണവും. MA റസാഖ് MLA പങ്കെടുക്കുന്നു. മാനാഞ്ചിറ CSI റിട്രീറ്റ് ഹാളിൽ കാലിക്കറ്റ് ബ്ലഡ് ഡോണേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന ലോക രക്തദാതാവ് ദിനാചരണം രാവിലെ 11 മണിക്ക്. KP കേശവമേനോൻ ഹാളിൽ വൈകിട്ട് 4 മണിക്ക് ആനന്ദ് തെൽത്തുംബ്ഡെയുടെ വിഗ്രഹ ഭഞ്ജകൻ, MK മുനീർ എഡിറ്ററായ അയ്യങ്കാളി, സമത്വ സ്വപ്നങ്ങളുടെ വില്ലുവണ്ടി എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം, MK മുനീർ, സണ്ണി എം കപ്പിക്കാട്, മാളവിക ബിന്നി എന്നിവർ പങ്കെടുക്കും.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
9: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
10: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
11: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
12: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
11: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
8: ആകാശവാണി 103.6 റിയൽ FM. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
13: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52nd G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൗജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയം പള്ളുരുത്തി.
14: ഇന്നലെ രാത്രി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്ജല വരവേൽപ്പാണ് ലഭിച്ചത്. ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രിയെ സ്ലോവാക്യൻ വിദേശകാര്യമന്ത്രി യുറൈ ബ്ലാനർ സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്കുള്ള ഔദ്യോഗിക സ്വീകരണം ഇന്ന് രാവിലെ നടക്കും. നിരവധി

0: ഇന്ത്യക്കാരാണ് പ്രധാനമന്ത്രിയെ കാണാനായി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്ലോവാക് ഗായക സംഘമായ ലുക്നിയ ഓൺ സാമ്പിൾ അവതരിപ്പിച്ച വന്ദേ മാതരവും ഏറെ ശ്രദ്ധേയമായി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് നീസ് സന്ദർശനം അവസാനിച്ചു. സന്ദർശനവേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൗൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് രാവിലെ തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമാവുക. തിരിച്ചറിയുന്നതിന് ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. നിലവിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിലേതുപോലെ 15 കിലോ വരെ ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്കൊപ്പം 4 മുതൽ 11 വരെ പ്രായക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിനി ടിക്കറ്റ് വാങ്ങിയ ശേഷം സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൗജന്യം ലഭ്യമാവുക. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായ KSRTC സർവീസുകളിലെ സ്ത്രീകളുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ കോഴിക്കോട്, താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം, തിരുവമ്പാടി എന്നീ ഡിപ്പോകളിലെ ബസ്സുകളിലാണ് സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം UDF ഗവൺമെന്റ് ലംഘിച്ചെന്നാരോപിച്ച് BJP ഇന്ന് സംസ്ഥാനത്ത് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും KSRTC ഓഫീസുകളിലേക്കും ഡിപ്പോകളിലേക്കുമാണ് പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി K. മുരളീധരൻ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ലഭിച്ച 8 പേരുടെ പരിശോധനാ ഫലം ഉൾപ്പെടെ 11 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ മുരളീധരനുമായി PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട്ടിലെ കോളിയാടി AUP സ്കൂളിൻ്റെ അവധി ഈ മാസം 21 വരെ നീട്ടി. നെന്മേനി പഞ്ചായത്തിലെ AUPS ചീരാൽ, സെൻ്റ് ആൻ്റണീസ് AUPS പഴൂർ, സെൻറ് തോമസ് ALPS പുത്തൻകുന്ന്, തേജസ് നഴ്സറി സ്കൂൾ, HSS ചീരാൽ, GHS ആനപ്പാറ, സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധിയിലെ സെൻറ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി ആൻഡ് HS സ്കൂൾ, കുപ്പാടി ഹൈസ്കൂൾ, WMO ഇംഗ്ലീഷ് സ്കൂൾ, GHS ചേനാട്, നൂൽപ്പുഴ പഞ്ചായത്തിലെ മാതമംഗലം മർക്കസ് പബ്ലിക് സ്കൂൾ, അമ്പലവയൽ പഞ്ചായത്തിലെ വ്യാസവിദ്യാ മദർ, സെവൻത് ഡേ സ്കൂളുകൾക്ക് ഈ മാസം 17 വരെയുമാണ് രോഗവ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് യാത്രീ സുവിധാ ദിവസ് ആചരിക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ് അറിയിച്ചു. യാത്രക്കാർക്ക് ലോകോത്തര സേവനവും തടസ്സമില്ലാത്ത യാത്രാ അന്തരീക്ഷവും ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കാറ്റാടി ഊർജ്ജം അഭിലാഷത്തിൽ നിന്ന് ത്വരിതപ്പെടുത്തലിലേക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഗോവയിൽ ആഗോള കാറ്റാടി ദിന സമ്മേളനം സംഘടിപ്പിക്കും. നമ്മുടെ കാറ്റ് നമ്മുടെ സമൂഹം എന്നതാണ് ഈ വർഷത്തെ കാറ്റാടി ദിന പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിത്തറയിലാണ് ശക്തവും ആധുനികവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്. 12 വർഷത്തിനിടയിൽ ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനയാത്രയാണ്.

0: ആരംഭിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾ നയിക്കുന്ന വികസനം അതിന്റെ നാഴികക്കല്ലായി. ഈ മേഖലയിൽ ചെലവ് 6 മടങ്ങായി വർദ്ധിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് ഉദാഹരിക്കുന്നത്. 2014-15 2 ലക്ഷം കോടിയിൽ നിന്ന് ഇത് നടപ്പ് സാമ്പത്തിക വർഷം 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ നഗര ഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. ഇന്ത്യയുടെ മെട്രോ റെയിൽ ശൃംഖല 5 മടങ്ങാണ് വികസിച്ചത്. 248 കിലോമീറ്ററിൽ നിന്ന് അത് 1500 കിലോമീറ്ററായി. നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കാനും കാര്യക്ഷമമായ യാത്രാ സൌഹൃദത്തിനും ഇത് വഴിവെച്ചു. ഇന്ന് ലോകത്തിലെ 2-ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയുടേതാണ്. 2014 91,000 കിലോമീറ്ററായിരുന്ന ദേശീയപാതാ ശൃംഖല ഇപ്പോൾ 146,000 കിലോമീറ്ററായി വികസിച്ചു. റെയിൽവേയുടെ ബജറ്റ് വിഹിതം 9 മടങ്ങായി വർദ്ധിച്ചു. 12 വർഷം മുൻപ് ഇത് 32,000 കോടിയായിരുന്നു. ഇപ്പോഴത് 2.78 ലക്ഷം കോടി രൂപയായി. രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് ശക്തി നൽകാൻ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സാധിച്ചു.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ 4-ാം ദിവസമായ ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് എഫിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ജപ്പാൻ മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനിയുടെ വേഗത്തിനും കരുത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കൊച്ചു രാജ്യം കുറസോവയ്ക്കായില്ല. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കരീബിയൻ ടീമിന്റെ വരയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. ആദ്യ പകുതിയിൽ 1-1 ബലാബലത്തിൽ എതിരാളികളെ പിടിച്ചു നിർത്തിയെങ്കിലും 2-ാം പകുതിയിൽ കുറസോവയ്ക്ക് സമനില കൈവിട്ടെന്ന് മാത്രമല്ല, എത്ര ഗോളുകൾ വേണമെങ്കിലും അടിക്കാമെന്ന തരത്തിലുള്ള ആധിപത്യം ജർമ്മനി നേടിയെടുക്കുകയും ചെയ്തു. 20-ാം മിനിറ്റിൽ ലിവാനോ കൊമൻസി നേടിയ ഗോളിന്റെ പേരിൽ ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കുറസോവയ്ക്ക് അഭിമാനിക്കാം. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചു നിർത്തി. ഗോൾരഹിതമായ 1-ാം പകുതിക്ക് ശേഷം വിജയദാഹവുമായി ആഞ്ഞടിച്ച ഡച്ചുകാർ 2 തവണ മുന്നിലെത്തിയെങ്കിലും ജപ്പാന്റെ പോരാട്ട വീര്യം വിജയം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇഞ്ചോടിഞ്ച് ബല പരീക്ഷണത്തിന് അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ മത്സരഫലം നെതർലാൻഡ്സ് 2-2.
1: ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് ടോപ്പ് സ്കോറർ. ദീപ്തി ശർമ്മയാണ് കളിയിലെ താരം. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറ കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ ഓച്ചിറ കളിയെക്കുറിച്ച് കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
3: മിഥുനം 1-2 തീയതികളിലാണ് ആയോധനകലയിൽ ഓണാട്ടുകറിയുടെ പാരമ്പര്യം പ്രകടമാകുന്ന ഓച്ചിറക്കളി. പോയ കാലത്തെ പോരാട്ടവും പടയോട്ടവും ഓർമ്മിപ്പിച്ച് 2 ദിവസം പടനിലത്ത് അങ്കം വെട്ട് നടക്കും. മിഥുനമഴയുടെ അന്തരീക്ഷത്തിൽ ചെളി നിറഞ്ഞ 8 കണ്ടത്തിലും തകടിക്കണ്ടത്തിലും ഇറങ്ങി അങ്കം വെട്ടുന്ന യോദ്ധാക്കളുടെ പോരാട്ട വീര്യം കാണികളിൽ ആവേശം നിറയ്ക്കും. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടാകും. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ 1 മാസം വ്രതാനുഷ്ഠാനത്തോടെ അടവും ചുവടും ഗുരുക്കന്മാരിൽ നിന്നും പരിശീലിച്ചാണ് യോദ്ധാക്കൾ പവിത്രമായ പരബ്രഹ്മ സന്നിധിയിൽ ഓച്ചിറ കളിക്ക് എത്തുക.
1: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൗജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
5: പരിസൺസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: ട്രെയിൻ സമയം 7:27 ചെന്നൈ മംഗലാപുരം മെയിൽ, 8:55 7:37 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്, 9:55 8:00 മുംബൈ ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, 9:55 കോഴിക്കോട് സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന മറ്റ് യാത്രാവണ്ടികൾ നിലവിൽ കൃത്യസമയം പാലിക്കുന്നുണ്ട്.
4: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
7: കാത്തിരുന്നു മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.

0: പരി സൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വിപണിയിൽ സ്വർണം ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ.
0: പരി സൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത,

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
0: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

ഇന്ന് ജൂൺ 15 മലയാള സിനിമയിൽ സ്വാഭാവിക അഭിനയത്തിന്റെ മാതൃകകൾ തീർത്ത അനശ്വര നടൻ സത്യന്റെ ഓർമ്മ ദിനം. അദ്ദേഹത്തിന്റെ അത്യുജ്വലമായ അഭിനയ മുഹൂർത്തങ്ങളുടെ ദൃശ്യസാക്ഷ്യമായ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും. എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിക്കുന്നത്
1: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങല കണ്ണേ,
2: കണ്ണേ കരളേന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
1: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
2: നന്നായേ, വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
1: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം മികച്ച പുസ്തകങ്ങൾ വായിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കണേ എന്നുള്ളതാണ്.
4: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് ചെറുകഥാകൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്.
3: മികച്ച പുസ്തകങ്ങൾ നമ്മളെ കയ്യിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു സൗഭാഗ്യം കൂടിയാണ്. സത്യത്തിൽ മികച്ച പുസ്തകങ്ങൾ എന്ന് പറയുന്നത് വായിച്ചാൽ തീരാത്ത പുസ്തകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ അനുഭവമായിട്ട് അത് നമ്മുടെ മുന്നിൽ അത് വരും, പുതിയ അർത്ഥതലങ്ങളിലേക്ക് വരും. ഇപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ വായിക്കുന്ന നമ്മളെ ആകർഷിച്ച പുസ്തകങ്ങൾ പിൽക്കാലത്ത് നമുക്കതൊരു ആ കാലത്തിൻ്റെ ഒരു ആകർഷണം മാത്രമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മഹത്തായ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മോട് സംസാരിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ടോൾസ്റ്റോയുടെ കഥയെക്കുറിച്ച് നമുക്ക് പറയാം, ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്നൊരു കഥ. ആ കഥ വളരെ കുട്ടിക്കാലത്താണ് ഞാൻ വായിച്ചത്. ലോകത്തിലെ ഒട്ടുമിക്ക ആളുകളും അത് വായിച്ചിട്ടുണ്ടാവും. വളരെ നിസ്സാരമായൊരു കഥയാണ്. ഒരല്പം കിറുക്കനായ ഒരു പ്രഭു, ഇത് റഷ്യയായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരിടം കൂടിയാണ്. ഇയാൾക്ക് കിലോമീറ്റർ കണക്കിന് സ്ഥലമുണ്ട്. അത്ര വലിയ പിന്നെ ധനാഢ്യനായ ഒരു ഭൂപ്രഭുവാണ് അദ്ദേഹം. അയാൾ ഒരു ദിവസം ഒരു പരസ്യം ചെയ്തു, ഭൂമി വിൽക്കാനുണ്ട്, അതിന് ചില നിബന്ധനകളുണ്ട്. എന്താണ് നിബന്ധന എന്ന് ചോദിച്ചാൽ, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ നടന്നെത്താവുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചെത്താവുന്ന ദൂരമുള്ള ഭൂമിയാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെ പല ആളുകളും വന്നു, കൂടുതൽ വില നൽകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരാൾ സെലക്ട് ചെയ്യപ്പെട്ടു. ഇയാൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തൊട്ട് നടക്കാൻ തുടങ്ങി. നടന്ന് അപ്പോൾ ഇയാൾക്ക് തോന്നി ഇത് കുറച്ചുകൂടി വേഗം കൂട്ടിയാൽ കൂടുതൽ ഭൂമി കിട്ടുമല്ലോ. അങ്ങനെ അയാൾ വീണ്ടും വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇടയ്ക്കുള്ള ചായ കുടിയോ വെള്ളം കുടിയോ അകത്തൊന്നും ഇല്ലാതെ, ഭക്ഷണം കഴിക്കാതെ അയാൾ വീണ്ടും വേഗത കൂട്ടി കൂട്ടി കൂട്ടി, പുരി വെയിലും എല്ലാം സഹിച്ചിട്ട് ഒരു അനുനിമിഷവും അയാളുടെ നടത്തത്തിൻ്റെ വേഗത വളരെ കൂടിക്കൊണ്ടിരുന്നു. ഈ അസ്തമനത്തിന് മുമ്പിൽ കൂടുതൽ ഭൂമി, കൂടുതൽ ഭൂമി എന്ന ആർത്തിയോടെ ഇയാൾ പാഞ്ഞ് അടുക്കുകയാണ്. പക്ഷേ അയാൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അയാൾ തളർന്നു വീണ് അവിടെ മരിച്ചു വീണു. കാരണം നമുക്കറിയാം, അത്തരം ഒരു ഊർജ്ജം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആൾ അപകടത്തിലാവും, അയാൾ മരിച്ചുപോയി. ടോൾസ്റ്റോയ് കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അയാൾ ആഗ്രഹിച്ചത് എത്രയോ, പക്ഷേ കിട്ടിയത് 6 അടി മണ്ണ് മാത്രം. ഞാനെങ്ങനെ ആലോചിച്ചു, എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ചപ്പോൾ ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് യുവാവായി കൊണ്ടിരിക്കുന്ന സമയത്ത് വായിച്ചപ്പോൾ എനിക്ക് ആ കഥ പുതിയൊരു അർത്ഥത്തിലും തന്നിട്ടുണ്ട്. ഈയിടെ ഞാൻ ആ കഥ ഞാൻ വീണ്ടും വായിച്ചു. അപ്പോഴാണ് നമുക്ക് നമ്മളെ ഈ ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട നമ്മളെ

നാട്ടിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു ഈ ഭൂമിയെ ഇങ്ങനെ അതിൻ്റെ പ്രകൃതിദത്തമായ നിലയിൽ കാണാതെ മുറിച്ച് മുറിച്ചിട്ടും വിൽപ്പന വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതും അതിന് കൂടുതൽ ആർത്തിയിലേക്ക് മനുഷ്യ മനസ്സിനെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിച്ചതും ഒക്കെ ഞാൻ ആലോചിച്ചു. അപ്പം ആ കഥ നമ്മളോട് കേരളം പോലത്തെ ഒരു കൊച്ചു സ്ഥലത്ത് പോലും അങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നത്. ലോകത്ത് എല്ലായിടത്തും തന്നെ ഓരോ പഠനങ്ങളുമായിട്ട് ഈ കഥ, അതാണ് മികച്ച സാഹിത്യം എന്ന് പറയുന്നത്. അത് ലോകത്തിലെ എല്ലായിടത്തും അത്തരം മികച്ച സാഹിത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സാഹിത്യ കൃതികൾ വായിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കേരളത്തിലെ ഏറ്റവും മികച്ച വായനക്കാരനായിട്ടുള്ള ഒരാളൊന്നുമല്ല. എൻ്റെ വായന എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവാണ്. ഞാനിങ്ങനെ വളരെ പരന്ന് വായിക്കുന്ന ഒരാളല്ല. ഒരു പുസ്തകത്തിൽ നിന്ന് അതിൻ്റെ മാക്സിമം അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് എഴുത്തുകാരനെ ഒളിപ്പിച്ചു വെച്ച പല അടരുകളുണ്ടും, അതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്ന തരത്തിലാണ് വായിക്കുക. ഇപ്പോൾ ദേശത്തിന് അതീതമായിട്ടുള്ള ഒരു കൃതിയെക്കുറിച്ച് എന്നോട് പറഞ്ഞാൽ എൻ്റെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഓൾഡ് മെൻ ആൻഡ് സീ ആണ്, ഹെമിംഗ്വേയുടെ. അത് നമ്മൾ ഇപ്പോഴും വായിക്കുമ്പോൾ പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്ക് വരികയാണ്. അതായത് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെക്കുറിച്ച്, വിൽ പവറിനെ കുറിച്ചുള്ള ഇത്രയും മനോഹരമായ ഒരു നോവൽ നമുക്ക് വേറെ കാണാൻ വേണ്ടി കഴിയില്ല. ചെറിയൊരു നോവലാണ്. ഹെമിംഗ്വേ വളരെ വലിയ നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഹെമിംഗ്വേയുടെ ഒരു പക്ഷേ ഈ ഫ്ലാഷ് സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽ ഹെമിംഗ്വേ എഴുതിയ ഒരു കഥ ഞാനിങ്ങനെ എപ്പോഴും ഓർക്കും. അത് ആകെ മൂന്ന് വരിയേ ഉള്ളൂ. ബേബീസ് ഷൂസ് ഫോർ സെയിൽ നോട്ട് വോൺ. ഒരു കുഞ്ഞിൻ്റെ ഷൂ വിൽക്കാനുണ്ട്, അത് ഇതുവരെ ധരിച്ചിട്ടില്ലാത്ത ഷൂ ആണ് എന്ന് പറയുന്നുണ്ട്. അത് മൂന്ന് വരിയേ ഉള്ളൂ. ലോകപ്രശസ്തമായ ഒരു കഥയാണത്. അത് തൊട്ട് ഹെമിംഗ്വേ വളരെ വലിയ പുസ്തകങ്ങൾ മണി മുഴങ്ങുന്നവർക്ക് വേണ്ടി തുടങ്ങിയുള്ള ലോകത്തെ എല്ലായിടത്തും പരിഭാഷപ്പെടുത്തി അടക്കമുള്ള പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓൾഡ് മെൻ ആൻഡ് സീ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ഒരു കടലിൽ പോയ ഒരു വൃദ്ധൻ്റെ കഥയാണ്. അപ്പോൾ എക്കാലത്തും വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ എന്ന രീതിയിൽ മലയാളത്തിലാകുമ്പോൾ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. കവിതയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവി എന്ന് പറയുന്നത് വലിയപ്പള്ളിയാണ്. വലിയപ്പള്ളിയുടെ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈവിധ്യമാണ്. നേരത്തെ അതായത് പ്രവചന സ്വഭാവത്തിൽ ഉള്ള കവിതകൾ ധാരാളമുള്ള ആളാണ് വലിയപ്പള്ളി. ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പ്രവാസികളുടെ ഒരു സ്ഥലം കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. അതിലെ ആസാം പണിക്കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1942 അദ്ദേഹം എഴുതുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പ്രവാസ കവിതയാണത്. നമ്മൾ ആലോചിക്കണം, ചരിത്രം കറങ്ങിയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. അത് ഇവിടെ ഇപ്പം ആസാം എന്നുള്ള ആളുകൾ ഇവിടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു. പഴയ കാലത്ത് നമ്മൾ അങ്ങോട്ടാണ് പോയിരുന്നത്. ആ യാത്രയെക്കുറിച്ചുള്ള കവിതയാണ്. കാരണം 44 നദികളുണ്ട് കേരളത്തിൽ. ഒരു സ്ഥലത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും സമ്പന്നമായ ഒന്നാണ് പുഴകൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ പുതിയ വെർഷനിൽ നമ്മൾ കാണുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ പക്ഷേ ദരിദ്രമായിട്ട് ജീവിക്കാൻ വിധിക്കപ്പെടുന്നു. അതേക്കുറിച്ച് വലിയപ്പള്ളി പറയുന്നു, മതിപ്പിക്കും കനിക്കിനാവുകൾ കാട്ടി കൊതിപ്പിക്കും പക്ഷേ കൊടുക്കില്ലവൾ. അതൊരു പ്രവചനം പോലെ ഇന്നും ഇവിടെ മുഴങ്ങിക്കേൾക്കുന്നു. കാരണം നമ്മൾ കേരളത്തിൻ്റെ മൂന്നിലൊന്നോളം ആളുകൾ പുറത്താണ്, പ്രവാസിയാണ്. പ്രവാസി സമൂഹമാണ് നമ്മൾ. അത് നമുക്ക് ഇവിടെ ധാരാളം ഈ പറഞ്ഞ ഭക്ഷ്യ ലഭ്യത ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെ കേന്ദ്രീകരിച്ച് ചെയ്യാം. പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല പല കാരണങ്ങളാൽ. അപ്പോൾ ഇപ്പോഴും അത് ആസാമണിക്കാർ ഇടക്ക് എടുത്ത് വായിക്കുമ്പോൾ ഈ പുനർവായനയിൽ തെളിയുന്ന അദ്ദേഹം എത്ര കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചിരിക്കുന്നു, ആ പുതിയ കാലത്തിൽ അത് നമ്മോട് സംസാരിക്കുന്നു എന്ന തരത്തിലുള്ള, അങ്ങനെ പുനർവായനയുടെ വൻ സാധ്യതകൾ കാലാനുസൃതമായി വരുന്ന അത്തരം കൃതികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പുസ്തകവും നമ്മൾ വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ ആ പുസ്തകത്തിൻ്റെ നിന്നും ഒരുപാട് പരിണാമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാംശീകരിക്കുന്നുണ്ട്. ഒരിക്കലും വായിച്ചു തീരാത്ത നമുക്ക് കുറച്ച് എഴുത്തുകാരുണ്ട്. ഇതിൽ ബഷീറുണ്ട്, മാധവിക്കുട്ടിയുണ്ട്, ഒ വി വിജയനുണ്ട്, പൊൻകുന്നം വർക്കിയുണ്ട്. പൊൻകുന്നം വർക്കിയുടെയൊക്കെ ഇപ്പോഴും ആ കഥകൾ, അന്തോണി നീയും അച്ഛനായോടാ എന്നൊക്കെയുള്ള കഥകൾ ഇപ്പോഴും വായിക്കുമ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്ന, അതായത് ആത്മീയതയുടെ അംശങ്ങളില്ലാത്ത മതബോധങ്ങൾ, അതിൻ്റെ പാപരത്വത്തെ അതികഠിനമായി വിമർശിക്കുന്ന ഒരു കഥയാണത്. അത് നമ്മൾ ആലോചിക്കുക, ഇപ്പോഴും ആ കഥ നമ്മോട് സംസാരിക്കുന്നുണ്ട്. പൊൻകുന്നം വർക്കി അന്തരിച്ചിട്ട് കുറേ കാലമായി, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകൾ അന്തരിക്കാതെ നമ്മുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളെന്ന് പറഞ്ഞാൽ. കാരൂർ അതുപോലെ തന്നെ. പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ പലപ്പോഴും എടുക്കാറ്. മാധവിക്കുട്ടിയുടെ, മാധവിക്കുട്ടി വളരെ ചെറിയ വരികളിലൂടെ വലിയ ലോകങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. അപ്പോൾ അവരോടൊരു കവിത ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ സ്നേഹം കാട്ടുതേനാണ്, അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അതിൻ്റെ ആ ടെക്സ്റ്റ് നമ്മൾ ഇഴകേറി പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഇത്ര അടരുകളുള്ള വാക്കുകളാണ് അത്. കാട്ടുതേന് വളരെ ഔഷധമൂല്യമുള്ള ഒന്നാണ്, അനേകം പൂക്കളിൽ നിന്നുണ്ടാവുന്ന ഒന്നാണ്. അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു.

0: എന്നാണ്. പ്രകൃതിയുടെ വലിയ പ്രോസസ്സ് അതിനകത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്കും പുതിയ പുതിയ കാലത്തോടനുസരിച്ചിട്ട് നമ്മോടൊപ്പം, അതുകൊണ്ടാണ് മികച്ച എഴുത്തുകാർക്ക് മരണമില്ല എന്ന് പറയുന്നത്. അവർ ഭൗതികമായി മാത്രം മരിക്കുന്നു, അവരുടെ പുസ്തകം നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അനേകം പുസ്തകങ്ങളിലൂടെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ബാക്കിയായി നിൽക്കുന്ന കാലത്തിനു വേണ്ടി കരുതി വച്ച ഒരുപാട് അടരുകളുള്ള കൃതികളെ ഞാൻ ഒരു വളരെ പ്രണയപൂർവ്വം അത് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളാണ്. നമ്മുടെ ഭാഷയിൽ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ നല്ല എഴുത്തുകാരൊക്കെ ഉണ്ട്. ചിലർക്ക് ശ്രദ്ധ കിട്ടാതെ പോരും. അതിലൊരാളാണ് എനിക്ക് തോന്നിയത് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയ മനോജ് ജാദവേദർ. മനോജിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ലോകമാണ് മനോജിൻ്റെ കഥകൾ. അപ്പം നമ്മൾക്കിടയിൽ തന്നെ വളരെ മികച്ച കഥകളും നോവലുകളും ചിന്തകളും പങ്കുവെക്കുന്ന തരത്തിലുള്ള മറ്റ് സാഹിത്യ കൃതികളും ഒക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ മലയാളം എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിൽ ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന സാഹിത്യ രൂപം കൂടിയാണത്.
1: ചെറുകഥാകൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ആണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
1: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: ഡോക്ടർ
0: ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
7: 2 വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
6: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
0: അപൂർവ ഗാനം.

ഇന്ന് രജത ജൂബിലി ആഘോഷിക്കുന്ന ലഗാൻ എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ, അൽക യാഗ്നിക്, സുഖവീന്ദർ സിംഗ്, ശ്രീനിവാസ് എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജാവേദ് അക്തറിന്റെ വരികളും എ ആർ റഹ്മാന്റെ സംഗീതവും ചേർന്നപ്പോൾ പിറന്നത് എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളാണ്. 25th വാർഷികത്തോടനുബന്ധിച്ച് ദൃശ്യമികവിലും അത്യാധുനിക സൗണ്ട് സിസ്റ്റത്തിലും ലഗാൻ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ക്ലൈമാക്സിലെ ക്രിക്കറ്റ് മാച്ച് സമ്മാനിക്കുന്ന ത്രില്ലും എ ആർ റഹ്മാന്റെ മാന്ത്രിക സംഗീതവും നമ്മെ ആവേശം കൊള്ളിക്കുന്നതിൽ അതിശയമില്ല. ഇന്ത്യൻ സിനിമയെ ലോകവേദിയിൽ ശ്രദ്ധേയമാക്കിയ ചിത്രങ്ങളിലൊന്നായ ലഗാൻ മികച്ച വിദേശ ഭാഷാ ചിത്ര

0: നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ ബെനീസിയുടെ കാര്യമാണ് ഞമ്മൾ പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്. അതിന്റെ ഒരു
1: കാര്യം
2: ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
7: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
8: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: ഇനി കാഴ്ച ക്ലിയർ ആകും.
8: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: ഹലോ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം RIGHT റൈറ്റ് എന്ന വാക്കിന്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ പരിചയപ്പെട്ടു. ഇങ്ങനെ ഒരേ സ്പെല്ലിംഗും ഉച്ചാരണവും എന്നാൽ വ്യത്യസ്ത അർത്ഥങ്ങളും ഉള്ള പദങ്ങളെ ഇംഗ്ലീഷിൽ ഹോമോനിംസ് എന്നാണ് പറയുക. കൗതുകകരമായൊരു വസ്തുത, റൈറ്റ് എന്ന പദം ഒരു ഹോമോഫോൺ കൂടിയാണ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദ വേർഡ് റൈറ്റ് ഇസ് ഓൾസോ എ ഹോമോഫോൺ. HOMOPHONE ഹോമോഫോൺ എന്നാൽ ഉച്ചാരണം, അതായത് കേൾക്കാൻ മാത്രം ഒരുപോലെ, എന്നാൽ സ്പെല്ലിംഗും അർത്ഥവും എല്ലാം തീർത്തും വ്യത്യസ്തങ്ങളായിരിക്കും. ഹോമോഫോൺസ് ആർ വേർഡ്സ് ദാറ്റ് സൗണ്ട് സിമിലർ ബട്ട്

0: ഡിഫർ ഇൻ സ്പെല്ലിംഗ് ആൻഡ് മീനിങ്. റൈറ്റ്, ആർ ഐ ജി എച്ച് ടി, റൈറ്റ്. ശരി, വലതുവശം, അവകാശം. ഇതാണ് ശരിയായ ഉത്തരം. This is the right answer. ദയവായി വലതുവശത്തേക്ക് നീങ്ങി നിൽക്കുക. പ്ലീസ് മൂവ് ടു ദ റൈറ്റ് സൈഡ്. വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാണ്. എഡ്യൂക്കേഷൻ ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. റൈറ്റ്, ഡബ്ല്യു ആർ ഐ ടി ഇ, റൈറ്റ്. എഴുതുക. I wish to write a novel someday. എന്നെങ്കിലും ഒരു നോവൽ എഴുതണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I wish to write a novel someday. പരീക്ഷാ ഹാളിൽ എപ്പോഴും മുഴങ്ങി കേൾക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ടൈം, റൈറ്റ് ക്വിക്ലി. സമയം ആവാറായി, പെട്ടെന്ന് എഴുതു. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ടൈം, റൈറ്റ് ക്വിക്ലി. അടുത്ത റൈറ്റ് ഏതാണെന്നോ? ആർ ഐ ടി ഇ, റൈറ്റ്. ആചാരപരമായ ചടങ്ങിന് റൈറ്റ് എന്നാണ് പറയുക. ബഹുവചനം, അതായത് പ്ലൂറൽ, റൈറ്റ്സ്. ആർ ഐ ടി ഇ എസ്, റൈറ്റ്സ്. ആചാരപരമായ ചടങ്ങുകൾ, എക്സാമ്പിൾ മാരിറ്റൽ റൈറ്റ്സ്, വൈവാഹിക ചടങ്ങുകൾ, റൈറ്റ്സ് ഓഫ് ബാപ്റ്റിസം, മാമോദീസ ചടങ്ങുകൾ, ഫ്യൂണറൽ റൈറ്റ്സ്, ശവസംസ്കാര ചടങ്ങുകൾ. റൈറ്റ് ഓഫ് പാസേജ്, ആർ ഐ ടി ഇ, റൈറ്റ്. ഒ എഫ് ഓഫ്, പി എ എസ് എസ് എ ജി ഇ, പാസേജ്, റൈറ്റ് ഓഫ് പാസേജ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല് അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള മാറ്റത്തെ അടയാളപ്പെടുത്തുന്ന അഥവാ രൂപപ്പെടുത്തുന്ന ഒരു ആചാരം, സംഭവം, അനുഭവം എന്നിവയെ റൈറ്റ് ഓഫ് പാസേജ് എന്ന് പറയുന്നു. സെറമണി ഓർ ഇവന്റ് ദാറ്റ് മാർക്സ് എ സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ എ പേഴ്സൺസ് ലൈഫ്, സച്ച് ആസ് ട്രാൻസിഷൻ ഫ്രം വൺ സ്റ്റേജ് ഓഫ് ലൈഫ് ടു അനാദർ, ഇസ് കോൾഡ് റൈറ്റ് ഓഫ് പാസേജ്. നമ്മുടെ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ ആയി കണക്കാക്കപ്പെടുന്ന ജനനം, പ്രായപൂർത്തിയാവൽ, വിവാഹം, കുഞ്ഞുങ്ങളുടെ ജനനം, മരണം, എന്തിന് ബിരുദം നേടുന്നത് പോലും റൈറ്റ് ഓഫ് പാസേജ് ആണ്. എക്സാമ്പിൾസ് ഓഫ് റൈറ്റ് ഓഫ് പാസേജ് ആർ ബർത്ത്, പ്യൂബർട്ടി, മാരേജ്, ഹാവിംഗ് ചിൽഡ്രൻ, ഡെത്ത് ആൻഡ് ഈവൻ ഗ്രാജുവേഷൻ.
1: യു ആർ ലിസണിംഗ് ടു സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കോ.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: 55 ഇഞ്ച് വലിയ എൽ ഇ ഡി ടിവിയിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: ഇന്ന് June 15 ലോക വയോജന ചൂഷണ പ്രതിരോധ ദിനം. ഈ ദിനാചരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ജിറിയാട്രീഷ്യൻ ഡോക്ടർ നദീമു റഹ്മാൻ.
7: പലപ്പോഴും നമ്മുടെ നാട്ടിൽ അധികം സംസാരിക്കാത്ത, അധികം ബോധവൽക്കരണം ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ് പ്രായമായവരിൽ കണ്ടുവരുന്ന ചൂഷണവും അവഗണനയും. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു അവബോധം പൊതുസമൂഹത്തിലില്ല. രണ്ടാമത്തെ കാരണം, അത് പലപ്പോഴും അങ്ങനെ ഒരു സംഭവം നടക്കുന്ന അറിയില്ല, പലപ്പോഴും നടന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്യാറുമില്ല. പല കാരണങ്ങൾ കൊണ്ട് അവരത് മടിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനാചരണം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ വർഷവും WHO ഇത് ആചരിക്കാറുണ്ട്. ഓരോ തീമിലാണ് ആചരിക്കാറുള്ളത്. ഇത്തവണ അത് ബിയോണ്ട് അവയർനെസ് ആണെന്ന് അവരുടെ തീമുള്ളത്. ബിയോണ്ട് അവയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം അവയർനെസ് മാത്രമല്ല, അതായത് ബോധവൽക്കരണം കഴിഞ്ഞ് അതിനെക്കുറിച്ചുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം എന്നുള്ളതാണ് അവർ നിർദ്ദേശിക്കുന്നത്. അതിനുവേണ്ട നിയമ നടപടികൾ, മറ്റെല്ലാ കാര്യങ്ങളും

0: അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്.
1: ഈ വയോജനങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു, എന്തൊക്കെ തരത്തിലാണ് വയോജനങ്ങൾ ചൂഷണത്തിനിരയാവുന്നത്?
0: പലതരം ചൂഷണങ്ങളുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ചൂഷണമാണ്. അതിൽ പലപ്പോഴും രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ശരീരത്തിൽ അസാധാരണമായിട്ടുള്ള മുറിവുകൾ, അസുഖത്തോട് സാദൃശ്യമില്ലാത്ത മുറിവുകൾ ഉണ്ടാവാം. പല സമയത്തായിട്ടുണ്ടായ മുറിവുകൾ, ഒരു ദിവസം സംഭവിച്ചതല്ല, പല സമയത്തായിട്ട് പല കാലയളവിലുള്ള മുറിവുകൾ കണ്ടെത്താം. അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമത്തേത് മാനസികമായിട്ടുള്ള ചൂഷണമാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ആളുകളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള പല ചൂഷണങ്ങളും, അത് പ്രായമായ രോഗിയിൽ ഡിപ്രഷനും ആങ്സൈറ്റി പോലത്തെ അസുഖങ്ങളിലേക്ക് നയിക്കാറുണ്ട്. മൂന്നാമത്തേത് സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങളാണ്. അവരുടെ പ്രധാനപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ കാണാതാവുക, അവരുടെ പേരിലുള്ള ആധാരങ്ങൾ, സ്വത്തുക്കൾ തട്ടിയെടുക്കുക, സമ്പത്ത് അടിച്ചു മാറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം, അതും വളരെ കോമൺ ആണ്. നാലാമത്തേത് ഇഗ്നറൻസ്, അതായത് അവഗണന. പലപ്പോഴും ചൂഷണം ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്നുണ്ടാവില്ല. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, വൃത്തിയില്ലാത്ത ശരീരഭാഗങ്ങൾ, പല്ല്, അങ്ങനെയായിരിക്കും അവർ നമ്മളടുത്ത് പ്രത്യക്ഷപ്പെടുക. പിന്നെ വളരെ അപൂർവമായിട്ട് ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളും കാണപ്പെടാറുണ്ട്.
1: ഈ വയോജന ചൂഷണ വിരുദ്ധ ദിനത്തിൻ്റെ അന്ന് ഡോക്ടർക്ക് വയോജനങ്ങളോടും അവരെ കൂട്ടിരിപ്പുകാരോടും എന്താണ് ഈ അഭിമുഖത്തിലൂടെ ഇനി പറയാനുള്ളത്?
0: വയോജനങ്ങളോടും കൂട്ടിരിപ്പുകാരോടും മാത്രമല്ല, പൊതുജനത്തോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. വയോജനങ്ങളോട് നമുക്ക്, നിങ്ങൾ അനുഭവിക്കുന്ന, ഒരു പക്ഷേ നിങ്ങൾ ഈ കേൾക്കുന്ന ആരെങ്കിലും, നിങ്ങളുടെ നോക്കുന്ന മക്കളാണെങ്കിൽ പോലും, നമ്മുടെ അല്ലെങ്കിൽ വീട്ടിൽ നോക്കാനിരിക്കുന്ന ഹോം നേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സ്പോസ്, ഭർത്താവോ ഭാര്യയോ അവരാണെങ്കിൽ പോലും, അവരെ കയ്യിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം അസാധാരണമായിട്ടുള്ള ഒരു ഇൻസൾട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് മാനസികമായിട്ട് വളരെയധികം സമ്മർദ്ദം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറെ അടുത്തോ, അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അവരടുത്തോ ഇതൊന്നും പറയാൻ മടിക്കരുത്. ഒരു പക്ഷേ ആളുകൾ ഇത് പറയാൻ മടിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി തിരിച്ച് അവരുടെ അടുത്ത് തന്നെയാണ് പോകാനുള്ളത്. അവരാണ് എനിക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള കുറേ സ്റ്റിഗ്മ കാരണം പലപ്പോഴും ഇത് തുറന്നു പറയാറില്ല. ഇത് നിങ്ങൾ തുറന്നു പറയാൻ മടിക്കരുത് എന്നുള്ളതാണ് ഇത് കേൾക്കുന്ന, ഒരു പക്ഷേ ഇതുപോലത്തെ അനുഭവങ്ങളോട് കടന്നു പോകുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒരു പരിധി വിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത് കൂട്ടിരിപ്പുകാരുടെ അടുത്ത്, ഒരു പക്ഷേ നമ്മളുടെ അല്ലെങ്കിൽ മക്കളുടെയൊക്കെ അടുത്ത് വേറൊരാൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അമ്മേനെ അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരില്ലാത്ത സമയത്ത് അവരോട് തുറന്ന് സംസാരിക്കുക. അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും വയ്യാണ്ട് കിടക്കുന്നു, നിങ്ങൾക്ക് ചെറിയ സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ തുറന്ന് സംസാരിക്കുക. അവരാരും ഇല്ലാത്ത സമയത്ത് അവരോട് കുറച്ച് സമയമെടുത്ത് 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ചെറിയ പക്ഷേ അവർ തുറന്ന് പറയുള്ളൂ. ഓപ്പണായിട്ട് ചോദിക്കുക, എന്താ നിങ്ങളുടെ ബുദ്ധിമുട്ട്, വിഷമ മുഖത്ത് കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ പറയും. ഇത് പൊതുസമൂഹത്തിനടുത്ത് പറയാനുള്ളത്, ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്, പലപ്പോഴും ഇതാരും അഡ്രസ്സ് ചെയ്യാറില്ല. നമ്മളാ പ്രായമെത്തി നമ്മളത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും പൊതു സ്ഥാപനങ്ങളിലും എല്ലാം ഇതിനെക്കുറിച്ചൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് June 15 ഇന്നത്തെ ദിവസം എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.
1: ലോക വയോജന ചൂഷണ പ്രതിരോധ ദിനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നദീമു റഹ്മാൻ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
5: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
7: യാഗശാല എന്ന നാടകത്തിനു വേണ്ടി അഭിനേത്രി കവിയൂർ പൊന്നമ്മ പാടിയ ഗ്രാമഫോൺ നാടകഗാനം. ഗാനരചന കെടാമംഗലം സദാനന്ദൻ. സംഗീതം LPR വർമ്മ.
8: വെള്ളി ശ്രീലങ്ക.

0: യാഗശാല എന്ന നാടകത്തിനു വേണ്ടി അഭിനേത്രി കവിയൂർ പൊന്നമ്മ പാടിയ ഗ്രാമഫോൺ നാടകഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന കെടാമംഗലം സദാനന്ദൻ. സംഗീതം എൽ പി ആർ വർമ്മ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം. പണിക്കൂലിയാണേലോ എത്രയോ കുറവ്. എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: നിർമ്മാണത്തിലെ അപാകതയിലൂടെ വിജിലൻസ് അന്വേഷണത്തിലും കോടതി വരെയുമൊക്കെ എത്തിയ കോഴിക്കോട്ടെ KSRTC ബസ് സ്റ്റാൻഡ് ടെർമിനൽ കഴിഞ്ഞ ദിവസം വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു. സീലിംഗിന്റെ ജിപ്സം ബോർഡ് ഹതഭാഗ്യരായ രണ്ട് യാത്രക്കാരുടെ തലയിലേക്കാണ് തകർന്നു വീണത്. 2015 പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ച ഈ ബഹുനില കെട്ടിടം പൊതുഗതാഗത യാത്രക്കാരുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. 75 കോടി ചെലവിൽ നിർമ്മിച്ച ഇരട്ട ടവറിൽ ഷോപ്പിംഗ് കോംപ്ലക്സും KSRTC ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനവും യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ വിഭാവനം ചെയ്തിരുന്നു. നിർമ്മാണത്തിലെ പാകപ്പിഴ മൂലം ഉദ്ദേശിച്ച ബലം ലഭിക്കാതെ പോയ ഈ കെട്ടിടം ഇന്ന് ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇതിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് മലയാള മനോരമ ബ്യൂറോ ചീഫ് ജയൻ മേനോൻ.
4: നഗരഹൃദയത്തിലുള്ള KSRTC ഭൂമിയിൽ 10 നിലകളായി 2 ടവറിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നിർമ്മിച്ച് അതിലൂടെ KTDFC ക്ക് വലിയൊരു വരുമാന സാധ്യതയും ഈ പദ്ധതി തുറ

0: നിന്നിട്ടിരുന്നു. എന്നാൽ ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ 2017 കെട്ടിടത്തിന് കാര്യമായ ബലക്ഷയമുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വന്നു. ആദ്യം മുതലേ കരാറുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്ന KSRTC ടെർമിനൽ ഏറ്റെടുപ്പ് ആദ്യ കരാർ റദ്ദാക്കുകയും രണ്ടാമത് വീണ്ടും ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തപ്പോഴാണ് ഇപ്പോഴത്തെ പാട്ടക്കരാർ ലഭിച്ചിട്ടുള്ള അലീഫ് ബിൽഡേഴ്സ് KSRTC ടെർമിനലിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നത്. എന്നാൽ അത് ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ചെന്നൈ IIT കെട്ടിടത്തിന് കാര്യമായ ബലക്ഷയമുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താനായിട്ട് 32.70 കോടി രൂപ ചെലവഴിക്കേണ്ടി വരും എന്ന പ്രാഥമിക റിപ്പോർട്ടും IIT നൽകിയിരുന്നു. IIT റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതിന് പിന്നാലെ ഈ തുക ആര് ചെലവഴിക്കും എന്നതിനെ കുറിച്ചുള്ള തർക്കമാണ് ഇത്രയും കാലം കോടതിയിൽ നിലനിൽക്കുന്നത്. IIT റിപ്പോർട്ടിന് പിന്നാലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വീണ്ടും പഠനം നടത്തുകയും തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധർ കെട്ടിടത്തിന്റെ ബലക്ഷയത്തെ കുറിച്ച് മറ്റൊരു പഠനം നടത്തുകയും IIT റിപ്പോർട്ടിൽ പറഞ്ഞ അത്ര പ്രശ്നങ്ങൾ കെട്ടിടത്തിനില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ബലക്ഷയം പരിഹരിക്കാനായിട്ട് ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. 6.03 കോടി രൂപ ചെലവഴിച്ച് കെട്ടിടത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന ഒരു റിപ്പോർട്ടാണ് ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് നൽകിയത്. ഈ റിപ്പോർട്ട് നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. ഇതിൽ സർക്കാർ അഭിപ്രായവും അറിയിച്ചിട്ടില്ല. മാസം തോറും 43 ലക്ഷത്തോളം രൂപ വാടകയും 17 കോടി രൂപയുടെ ഡെപ്പോസിറ്റും വാഗ്ദാനം ചെയ്താണ് അലീഫ് ബിൽഡേഴ്സ് ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്നേ വരെ ആദ്യത്തെ ഡെപ്പോസിറ്റ് തുകയ്ക്ക് പുറമെ വാടക ഇനത്തിൽ കാര്യമായ ഒരു വരുമാനവും സർക്കാരിന് ഉണ്ടായിട്ടില്ല. കെട്ടിടത്തിന്റെ ഭൂഗർഭ നിലയിലുള്ള പാർക്കിംഗ്, ശുചിമുറി സൗകര്യങ്ങൾ, മറ്റ് ഓഫീസ് പ്രവർത്തനങ്ങൾ ഇതിന്റെ വാടക ഇനത്തിൽ കാര്യമായ ഒരു വരുമാനം ഇതുവരെ അവർ ചെലവഴിച്ച തുകയോളം അലീഫ് ബിൽഡേഴ്സിന് ഉണ്ടായിട്ടുണ്ടെന്ന് KTDFC തന്നെ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ മുൻപ് വ്യക്തമാക്കിയിട്ടുമുള്ളതാണ്. നഗരഹൃദയത്തിലുള്ള ഭൂമിയിൽ വലിയ ഷോപ്പിംഗ് മാളും കടകളും ഓഫീസ് മുറികളും എല്ലാം ചേർന്ന് നാട്ടുകാർക്കും എല്ലാം പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ വിഭാവനം ചെയ്ത ഒരു പദ്ധതി ഇന്ന് യഥാർത്ഥത്തിൽ ചോർന്നൊലിച്ച് കെട്ടിടം ശോച്യാവസ്ഥയിലായ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിലുള്ള സീലിംഗിന്റെ ജിപ്സം ബോർഡ് മഴയിൽ കുതിർന്ന് പൊട്ടി താഴെ വീണ് 2 യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. ഏറ്റവും മുകൾ നിലയിൽ നിന്ന് തുടങ്ങുന്ന ചോർച്ചയാണ് താഴെ നിലയിലുള്ള ബസ് പാർക്കിംഗ് കേന്ദ്രം വരെ എത്തിയിരിക്കുന്നതെന്നും ജിപ്സം ബോർഡ് കുതിർന്ന് തകരാൻ കാരണം ഇതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചോർച്ച തന്നെയാണ് കെട്ടിടത്തിലെ വലിയ പ്രശ്നം. മുകൾ നിലയിൽ നിന്ന് തുടങ്ങുന്ന ചോർച്ചയിൽ ഓരോ നിലയിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളും മറ്റും വിഭാവനം ചെയ്തിരുന്നെങ്കിലും നിലവിലുള്ള പില്ലറുകൾക്ക് ഇടയിലൂടെ ബസ്സുകൾ കയറ്റിയിടാനുള്ള സൗകര്യം പോലും ഇപ്പോഴില്ല എന്ന വലിയൊരു പോരായ്മ ഈ കെട്ടിടത്തിനുണ്ട്. തൂണിൽ ഉരയാതെ ബസ് അകത്തോട്ടും പുറത്തോട്ടും എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ഓരോ ഡ്രൈവർമാരും പരാതിപ്പെടുന്നു. തന്നെയുമല്ല, ഈ ടെർമിനലിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ബസ്സിന്റെ അടിഭാഗം തട്ടുന്ന വലിയൊരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. അടിസ്ഥാനപരമായ ഡിസൈനിങ്ങിന്റെ പ്രശ്നം ടെർമിനൽ നിർമ്മാണത്തിന്റെ തുടക്കത്തിലെ ഉണ്ടായിട്ടുള്ളതായി ഇതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കരാറുകാരനും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയവരും അതിന് മേൽനോട്ടം വഹിച്ചവരും പ്രതികളാക്കി വിജിലൻസ് ഒരു പ്രാഥമിക റിപ്പോർട്ടും ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ തുടരന്വേഷണം ഉണ്ടായിട്ടില്ല. പൊതു ഖജനാവിൽ നിന്ന് 75 കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച ഒരു കെട്ടിടം അക്ഷരാർത്ഥത്തിൽ ഒരു പ്രേത ഭവനം പോലെ മാറുകയും യാത്രക്കാർക്ക് അപകട ഭീഷണി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.
1: പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് യാത്രക്കാർക്ക് ഇവിടെ ലഭിക്കുന്നത്. കോഴിക്കോട് സ്വദേശി PI അജയൻ.
2: യാത്രക്കാരിപ്പോ അവിടെ തിരുവനന്തപുരം, സുൽത്താൻബത്തേരി, കണ്ണൂര്, കാസർഗോഡ് അങ്ങനെ ദീർഘദൂര യാത്രക്കാർക്കുമുള്ള ബസ്സുകൾ അവിടെ വരുന്നുണ്ട്. ഒരുപാട് യാത്രക്കാരും വരുന്നുണ്ട്. അവർക്ക് അതിന് വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് കോഴിക്കോട് KSRTC സംബന്ധിച്ചിടത്തോളം. കാരണം യാത്ര ചെയ്യുന്ന സമയത്ത് ഇരിക്കാൻ നല്ല രീതിയിലുള്ള യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് ഇപ്പൊ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ബസ് കാത്തിരിക്കുന്ന സ്ഥലത്ത് യാതൊരു തരത്തിലും ഇരിക്കാനുള്ള ഒരു സ്ഥലം ഇല്ല. പിന്നെ നമുക്ക് ഒരു റീഫ്രഷ്മെന്റ്, കുറച്ച് കാത്തിരിക്കുന്ന സമയത്ത് ഒന്ന് ചായ കുടിക്കണം എന്ന് വെച്ചാലും അതിനുള്ള സംവിധാനം ഇല്ല. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഈ സ്റ്റേഷനറി ഐറ്റം എന്തെങ്കിലുമൊക്കെ നമ്മൾ മറന്നു പോയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ അതിനും ഉള്ള ഒരു സംവിധാനം ഇല്ല. ടോയ്ലറ്റ് സംവിധാനം ഒരു ഭാഗത്ത് ഉണ്ടെങ്കിലും അത്

0: അത്ര ഒരു സൗകര്യപ്രദമായിട്ട് അല്ല. പിന്നെ സാധനങ്ങൾ വെക്കാൻ നമ്മളിപ്പോ നേരത്തെ ടൗണിലൊക്കെ പോയിട്ട് അപ്പൊ അവിടെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു കേന്ദ്രം അവിടെ ഇല്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ KSRTC സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് തോന്നുമെങ്കിലും ആ ബിൽഡിങ്ങിന്റെ അനുസരിച്ചിട്ടുള്ള ഒരു സൗകര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു ഇത്. അതോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഏകദേശം 10 കൊല്ലം കഴിച്ചു. ഇപ്പൊ ശരിക്കും ഈ KSRTCക്ക് എത്രമാത്രം എമൗണ്ട് ചെലവഴിക്കുമോ ആ എമൗണ്ട് തിരിച്ചു കിട്ടേണ്ട ഒരു സന്ദർഭം ആയി കഴിഞ്ഞു. 10 കൊല്ലം കൊണ്ട് അത് ഏകദേശം കിട്ടേണ്ടതാണ്. പക്ഷെ ഇതുവരെ യാതൊരു തരത്തിലുള്ള ചിലവാക്കിയതിനനുസരിച്ചിട്ടുള്ള ഒരു ഏർണിങ്സ് അവിടെ ഉണ്ടായിട്ടില്ല.
1: KSRTCയിൽ യാത്രക്കാർക്ക് നൂതന പദ്ധതികൾ സർക്കാർ നടപ്പാക്കുന്ന സാഹചര്യത്തിൽ ഇതിനുള്ള പരിഹാരവും ഏറെ താമസിയാതെ കൈക്കൊള്ളും. MLA അഡ്വക്കേറ്റ് കെ ജയന്ത്.
2: നമ്മുടെ കോഴിക്കോട് KSRTC സ്റ്റാൻഡ് ഒരു അഴിമതിയുടെ സ്തംഭമായി നിൽക്കുകയാണ്. 2 ദിവസം മുമ്പ് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് 2 യുവാക്കൾ കഷ്ടി രക്ഷപ്പെട്ടതാണ്. അതിനകത്തുള്ള നിർമ്മാണ തകരാറ് മനുഷ്യന് ജീവന് തന്നെ അപകടമാവുന്ന തരത്തിലേക്ക് മാറി എന്നുള്ള കാര്യം നേരത്തെ തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. മാത്രമല്ല, ഇപ്പോ മദ്രാസ് IIT പഠനങ്ങൾ ഉൾപ്പെടെ പറയുന്നത് 36 കോടി രൂപയോളം ചെലവഴിച്ചാൽ മാത്രമേ ഇനി പൂർണ്ണമായ രീതിയിൽ നമുക്ക് പ്രവർത്തനക്ഷമമാവൂന്നാ പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവതരമായ ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്. സാധാരണക്കാരായ മനുഷ്യര് നൽകുന്ന നികുതി പണം എടുത്തിട്ടുള്ള ഒരു അഴിമതിയുടെ സ്തംഭമായി ആ KSRTC നഗരത്തിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ വിഷയമാണ്. അതിനകത്ത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇടപെടലുകൾ ഉണ്ടാവും. ഒരു പരിഹാരം ശാശ്വതമായി ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം KSRTC എന്നുള്ളത് സാധാരണക്കാരായ മനുഷ്യർക്ക് ഏറ്റവും ഉപയോഗപ്രദമായി നിൽക്കേണ്ടതെന്ന് ഒന്നാണ്. മാത്രമല്ല, ഇപ്പം മനോഹരമായ പദ്ധതി അവതരിപ്പിക്കപ്പെടുകയും നാട്ടിലുള്ള സ്ത്രീജനങ്ങൾക്ക് ഫ്രീ കോസ്റ്റിൽ യാത്ര ചെയ്യാനുള്ള വലിയൊരു പദ്ധതി നമ്മൾ അവതരിപ്പിക്കുക. അപ്പൊ അത്തരം പദ്ധതികൾ അവതരിപ്പിച്ച് കൂടുതൽ യാത്രക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരുമ്പോൾ അവരെ അക്കമഡേറ്റ് ചെയ്യാനും അവർക്ക് അപകടകരമല്ലാത്ത സാഹചര്യത്തിൽ കോഴിക്കോട് പോലത്തെ ഒരു പ്രദേശത്തുള്ള നഗരഹൃദയത്തിലുള്ള KSRTC സ്റ്റാൻഡ് ഇങ്ങനെ പരിതാപകരമായ സ്ഥിതിയിൽ നിൽക്കുന്നത് പരിഹരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് ആണ് എന്റെ വിശ്വാസം.
1: പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതികളിൽ പലതിനും ഉദ്ദേശിച്ച ഫലം ലഭിക്കാതെ പോകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് KSRTC ടെർമിനൽ. പുറമേ നിന്ന് നോക്കുമ്പോൾ കോഴിക്കോട് നഗരത്തിന്റെ പ്രൗഢിയുടെ പ്രതീകമായി ഉയർന്നു നിൽക്കുന്ന ഈ കെട്ടിടത്തിന്റെ അകത്തേക്ക് യാത്രക്കാരും ബസ്സുകളും കടന്നു ചെല്ലുമ്പോൾ ശ്വാസം മുട്ടുന്ന തരത്തിലുള്ള ഒരു കോൺക്രീറ്റ് കൂടാരം മാത്രമാണ് ഇത്. പരസ്പരം പഴിചാരി അധികൃതർ മുന്നോട്ടു പോയാൽ ഏറെ താമസിയാതെ ഈ കെട്ടിടത്തിന് ചരമഗീതമൊരുക്കേണ്ടി വരും. കാലത്തിനൊത്തുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമമാണ് ഇനി ഉണ്ടാവേണ്ടത്. ഓരോ പദ്ധതിയുടെയും ആസൂത്രണം മുതൽ ഉദ്ഘാടനം വരെയുള്ള ഓരോ ഘട്ടത്തിലും ഗുണനിലവാര പരിശോധനയും ഫലപ്രദമായ മേൽനോട്ടവും ഉറപ്പാക്കണം എന്നതിന് ഉദാഹരണമാണ് ഈ കെട്ടിട സമുച്ചയം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് C.ഉദയചന്ദ്രൻ. ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: वजन का एहसास।
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട്, ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
6: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
7: കർണാടക സംഗീതത്തിൽ മേളകർത്ത രാഗങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ധാട്ടുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അത് 72

കർത്ത രാഗങ്ങളാണെങ്കിൽ ഹിന്ദുസ്ഥാനിയിൽ അത് വെറും 10 ധാട്ടുകളാണ്. മറ്റു രാഗങ്ങളൊക്കെ ഈ ധാട്ടുകളുടെ ജന്യങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത്. ഗൗരി മനോഹരി എന്ന മേളകർത്ത രാഗത്തിന് തുല്യമായിട്ട് ഹിന്ദുസ്ഥാനിയിൽ ധാട്ടുകളില്ല. എന്നാൽ ഈ രാഗം കർണാടക സംഗീതത്തിലായിരുന്നെങ്കിൽ ഗൗരി മനോഹരിയുടെ ജന്യമാണ് എന്ന് പറയാൻ സാധിക്കുമായിരുന്ന ഒരു രാഗമാണ് പട്ദീപ് എന്ന രാഗം. ഇത് കാഫി ധാട്ടിന്റെ ജന്യമായിട്ടാണ് കരുതപ്പെടുന്നത്. ആരോഹണത്തിൽ അവരോഹണത്തിൽ ഗൗരി മനോഹരി കുറച്ചും കൂടി രാഗഭാവം വരുന്നത് ഈ രാഗത്തിൽ നൗഷാദ് എന്ന സംഗീതജ്ഞന്റെ മനോഹരമായ മലയാളം കോമ്പോസിഷനാണ്

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, റാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
7: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്.

0: മണിക്കൂർ.
1: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: സമാനതകളില്ലാത്ത സംഗീതത്തിന്റെ ഒരു ചരിത്രമാണ് ഇളയരാജ. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പല ചിത്രങ്ങളുടെയും വിജയത്തിന്റെ കാരണം കൂടിയാണ്.
5: കൺമണി, അൻപോടെ, കാതലൻ, നാൻ എഴുതും ലെറ്റർ, മടൽ ഇല്ല കടുതാശി വെച്ചിക്കലാമാ, കടിതമ്മ ഇരിക്കട്ടോ പടി.
4: സംഭാഷണം പോലുള്ള വരികൾക്ക് നൽകിയ മാന്ത്രികതയാണ് ഈ പാട്ടിൽ. ഗുണ എന്ന ചിത്രത്തിൽ കമൽഹാസനും ജാനകിയും പാടിയ കൺമണി അൻപോട്. ഈ ഗാനരംഗം തീർച്ചയായും നമ്മെ വിസ്മയിപ്പിക്കും. ഒരാളുടെ മനസ്സിലെ വികാരങ്ങളെ വരികളിലൂടെ വായിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പാട്ട്. സംഭാഷണവും കവിതയും സംഗീതവും സംഗമിക്കുന്നു ഇവിടെ.

0: രചന എം അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല സമർപ്പിക്കുന്നത്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
8: ചേലാട്ട് കുഞ്ഞുണ്ണിയെക്കുറിച്ചും പറമ്പിലെ പണിക്കാർ വാതോരാതെ ആവേശത്തിൽ പറഞ്ഞിരുന്നു. ചങ്ങാതിമാരുമായി പന്തയം വെച്ച റബ്ബർ തോട്ടത്തിലെ കൂലിപ്പണിക്കാരെയും താണജാതിക്കാരെയും വെട്ടിക്കീറിക്കൊല്ലാൻ മടിയില്ലാത്ത കുഞ്ഞുണ്ണിക്ക് ഒരു സഹായസംഘം തന്നെ ഉണ്ടായിരുന്നു. അമ്പലത്തിനടുത്തുള്ള നടവഴിയെ പോയ താണജാതിക്കാരന്റെ രണ്ട് കാലുകളും അറുത്തെടുത്ത് അലങ്കാരത്തൊങ്ങലുപോലെ മരത്തിൽ

ഞാത്തിയിട്ടിട്ട് അയാൾ രക്തം വാർന്നു മരിക്കുന്നത് കണ്ട് രസിച്ചിരുന്ന ചോര കൊതിയൻ കൂട്ടുകൂടി കലുങ്കിലിരുന്ന് കള്ളുകുടിച്ചും കളങ്കളിച്ചുമിരിക്കെ അതുവഴി വന്ന കൈനോട്ടക്കാരൻ നാടോടിയെ ജീവനോടെ കുഴിച്ചിട്ടു. പ്രവചനം തെറ്റിയാ കൊന്നുകളയുമെന്ന് സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിലും നാടോടി അതത്ര ഗൗനിച്ചിരുന്നില്ല പോലും. ചായപ്പീടികയിൽ നിന്ന് ബെഞ്ചമിൻ കേട്ടത് ഓർക്കാൻ പോലും അറയ്ക്കുന്ന ഇത്തരം ഭ്രാന്തൻ വിശേഷങ്ങളായിരുന്നു. കറുത്തവരെയും കുടിയേറ്റക്കാരെയും നിഷ്ഠൂരം കുന്നുകളഞ്ഞിരുന്ന കൂക്ലക്സ് ക്ലാൻ എന്ന അമേരിക്കൻ വെള്ളക്കാരന്റെ സംഘത്തെയാണ് ബെഞ്ചമിൻ ഓർമ്മ വന്നത്. അങ്ങനെയാണ് കുഞ്ഞവരാച്ചന്റെ ശവമടക്ക് കഴിഞ്ഞ് അവിടെ ഒരു നാൾ കൂടി തങ്ങിയിട്ട് പോകാമെന്നയാൾ തീരുമാനിച്ചത്. ഇതിനും

0: അതെ, അയാളോടെല്ലാം പറയുകയും ചെയ്തതാന്നേ. എന്നിട്ടോ? അതാണ് പുതുമ. പറമ്പിലെ പറയത്തള്ളയുടെയും മക്കളുടെയും കൊലയെപ്പറ്റി പറഞ്ഞപ്പം എവന്റെ കണ്ണു നിറഞ്ഞായിരുന്നു. എന്നാത്തിനാ ഇതൊക്കെ കേട്ട് കരയുന്നതെന്ന് ചോദിച്ചപ്പോ രസിച്ചില്ല. അത് നിങ്ങളറിയണ്ടാന്ന് പുല്ലൻ. പണ്ടായിരുന്നെങ്കില് അവനെ ഈ തിണ്ണയിൽ പോയിട്ട് പറമ്പിൽ പോലും കയറ്റുകയല്ലായിരുന്നു. എനിക്ക് പകരം കുഞ്ഞുണ്ണിയായിരുന്നെച്ചെങ്കിൽ ഇവൻ തലയും കൊണ്ട് ഇവിടുന്ന് പോകത്തില്ല. എന്നിട്ടെന്താണുണ്ടായേ? എന്റെ കുഞ്ഞുണ്ണിയുടെ അസ്ഥിയും പൊട്ടും പൊടിയും കാണണമെന്ന് ഒരേ വാശി. ഒടുക്ക ഞാൻ അതും കൊടുത്തിട്ടാ എവനെ വിട്ടത്. മനുഷ്യന്മാരുടെ ഓരോ ഭ്രാന്തുകളെ.
1: ഉണ്ണിച്ചക്കൻ എവിടേക്കാണ് പോയത്?
0: ആർക്കറിയാം, ചിലപ്പം പരലോകത്തേക്കായിരിക്കും. കുഞ്ഞുണ്ണി അറസ്റ്റ് ചെയ്യാനേ.
1: കുഞ്ഞുരാമൻ തടിച്ച ഉടൽ മുഴുവൻ കുലുങ്ങുമാറു പൊട്ടിച്ചിരിച്ചു. പറമ്പിൽ അമ്മയും മക്കളും കൊല ചെയ്യപ്പെടുന്ന കാഴ്ച തന്റെ കൺമുന്നിലൂടെ ആവർത്തിക്കുന്നതുപോലെ ബെഞ്ചമിന് തോന്നി.
2: ആ കൊലയാളി സംഘത്തിൽ നിങ്ങളുണ്ടായിരുന്നില്ലേ?
0: ഓണ്ടേ കുഞ്ഞുരാമൻ തുറന്നു പറഞ്ഞിരിക്കും. കൊച്ചിന്ന് പറയന്റെ പെണ്ണിനെയും രണ്ട് മക്കളെയും ജീപ്പിൽ കൊണ്ടുവന്നത് കുഞ്ഞുണ്ണിയാ. പറയന്റെ പേരിലുള്ള പറമ്പി വെച്ച് അവരെ കൊന്നതും അവൻ തന്നെ അന്നേ. കുഞ്ഞവരാജൻ പോലും വെറുതെ കണ്ടുനിന്നതേ ഉള്ളൂ.
1: ഒരാളെപ്പോലും വെറുതെ വിട്ടില്ലല്ലേ?
0: അതെങ്ങനെ ശരിയാവും? ഇളയതർക്കൻ ഓടാനൊക്കെ നോക്കിയായിരുന്നു. ചെറുതല്ലേ, എത്ര ദൂരെന്ന് വെച്ചാ ഓടുക. ആ പറമ്പിലിട്ട് തന്നെ അവനെയും തീർത്തുന്നേ. അന്ന് രാത്രിക്ക് രാത്രി ഇവിടത്തെ മച്ചിന്റെ മേലായിരുന്നു അതിന്റെ കൂടല്. കുഞ്ഞവരാച്ചൻ ഫോറിൻ ബ്രാൻഡി കൊണ്ടുവന്നായിരുന്നു. അതും കൂടി ചെല്ലാ കഥയും വിസ്തരിച്ചിട്ടാ വിരിഞ്ഞ.
1: ബെഞ്ചമിന്റെ മനസ്സിൽ ഇരുട്ട് വീണു. കേസന്വേഷണത്തിന്റെ ഏതോ ഒരു കവലയിൽ ഉണ്ണിച്ചക്കൻ കുഞ്ഞുമാക്കോതയുടെ മകനാണെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. അത് തിരുത്താൻ ഇതുവരെ അയാൾക്ക് തോന്നിയിട്ടുമില്ല. പഴയ സിനിമകളിലേതുപോലെ കൊലക്കത്തിയിൽ നിന്ന് കുട്ടിക്കാലത്തെങ്ങോ രക്ഷപ്പെട്ട മകൻ പോലീസായി മടങ്ങിവന്ന് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഇല്ലാതാക്കിയ കൊലയാളിയെ കണ്ടുപിടിക്കുന്നുവെന്ന തന്റെ കണക്കുകൂട്ടൽ പിഴച്ചതിന്റെ നിരാശയായിരുന്നു അയാൾക്ക്. ജീവിതം കലയെ അനുകരിച്ചിരുന്നെങ്കിൽ, ഒരു കഥ പോലെ പരിണമിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ജീവിതത്തിലെ വ്യക്തമല്ലാത്തതും അമൂർത്തവുമായ കാര്യങ്ങളെ തൊട്ടറിയാനും ബുദ്ധി കൊണ്ട് വിവരിക്കാനും തിരിച്ചറിയാനും തന്നെപ്പോലുള്ള സാധാരണ മനുഷ്യർക്കെളുപ്പമായേനെ. കുഞ്ഞിരാമമേനോന്റെ ഔദ്ധത്യം നിറഞ്ഞ മുഖത്തോട് യാത്ര പറയുമ്പോൾ ബെഞ്ചമിൻ ആലോചിച്ചിരുന്നത് അതിനേക്കാളെല്ലാം ഗൗരവമർഹിക്കുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. കുറച്ചുകാലം മുമ്പ് തൊട്ടുമുന്നിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് എത്ര ലാഘവത്തോടെയാണ് നിയമപാലകനായ തന്റെ മുന്നിൽ ഇരുന്നൊരാൾ വിവരിച്ചത്.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
4: HNK യൂറോളജി സെന്റർ,
5: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കോളൂ. 8592944444.

FM പ്രധാന വാർത്തകൾ. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കം. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് അല്പസമയത്തിനകം തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി K. മുരളീധരൻ. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NEET UG പുനഃപരീക്ഷയ്ക്ക് അഡ്മിറ്റ് കാർഡുകൾ പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് 1 കിലോയിലേറെ സ്വർണം പിടികൂടി. 1.5 കോടിയിലധികം രൂപ വില വരുന്ന സ്വർണമാണ് പിടികൂടിയത്. കൊല്ലം ചിന്നക്കട മേൽപ്പാലത്തിന് മുകളിൽ പുലർച്ചെ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വാഹനത്തിൽ കുടുങ്ങിയ ഓട്ടോ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്ത് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുർക്കിയിലെ അന്റാലിയയിലെ അംബൈത്ത് ലോകകപ്പ് മത്സരത്തിൽ റിക്കർവ് മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയും കുങ്കും മൊഹോദും സ്വർണ്ണമെഡൽ നേടി. പുരുഷ വ്യക്തി

0: ഇനത്തിലും ധീരജ് ദക്ഷിണ കൊറിയൻ താരത്തെ തോൽപ്പിച്ച് സ്വർണ്ണ മെഡൽ നേടി. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
4: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
5: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
4: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
5: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
4: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
5: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
6: ഒരു പാട്ട് ആസ്വാദക മനസ്സുകളിൽ അനശ്വരമാക്കുന്നതിൽ സംഗീത സംവിധായകന്റെ പങ്ക് വളരെ വലുതാണ്. രചയിതാവിന്റെ ഭാവനകളെ പദാനുപദം, സന്ദർഭോചിതമായി അനുയോജ്യമായ രാഗങ്ങളെ ചേർത്ത് വെച്ച് സ്വരമാലിക തീർക്കുന്ന മാന്ത്രികരാണ് സംഗീത സംവിധായകർ. ഈ പ്രതിഭകൾ ജോഡികളായും വർത്തിക്കാറുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്നും തെന്നിന്ത്യയിൽ നിന്നുമായി മലയാള സിനിമയിലെത്തി ഒരു പിടി നല്ല ഗാനങ്ങൾ ആസ്വാദകർക്കായി ഒരുക്കിയ സംഗീത ജോഡികളാണ് രാജൻ നാഗേന്ദ്രയും ലക്ഷ്മികാന്ത് പ്യാരിലാലും. ഇവർ ഒരുക്കിയ ഗാനങ്ങൾ ആസ്വദിക്കാം ഇന്ന് ഹണി ഡ്രോപ്സിൽ.

കന്നഡ തെലുങ്ക് സിനിമകളിലെ പ്രമുഖ സംവിധാന ജോഡിയായിരുന്നു സഹോദരന്മാർ കൂടിയായ രാജനും നാഗേന്ദ്രയും. 375 സിനിമകൾക്ക് സംഗീത സംവിധാനം ചെയ്ത ഇവർ മലയാളത്തിൽ ചെയ്ത ഗാനങ്ങളും ഏറെ ജനശ്രദ്ധ നേടി. സിംഗീതം ശ്രീനിവാസ റാവു സംവിധാനം ചെയ്ത് 1982 പ്രദർശനത്തിനെത്തിയ സിനിമയായിരുന്നു ലേഡി ടീച്ചർ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഭാവനയ്ക്ക് മോഹനരാഗത്തിന്റെ വശ്യസൗന്ദര്യം ചേർത്തുവെച്ച് രാജൻ നാഗേന്ദ്ര ഒരുക്കിയ ഗാനം, യേശുദാസിന്റെ ആലാപനം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ബോളിവുഡ് അടക്കം 750 സിനിമകൾക്ക് ഇരുവരും ചേർന്ന് സംഗീതമൊരുക്കിയിട്ടുണ്ട്. സുനിൽ രചനയും സംവിധാനവും നിർവഹിച്ച് 1997 പുറത്തിറങ്ങിയ പൂനിലാമഴ എന്ന ചിത്രത്തിൽ ഈ സംഗീത ജോഡികൾ ഒരുക്കിയ ഗാനങ്ങൾ ആസ്വാദകർക്ക് വേറിട്ട ഒരു അനുഭവമായി. യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനത്തിന് വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സത്യഭാമ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
3: Prevention is better than cure.
4: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
7: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
10: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം ശകുൻ ചോപ്ര. ദ ഹെഡ്ലൈൻസ്: US and Iran reach agreement to end military operations, open Strait of Hormuz and lift US naval blockade of Iranian ports. Prime Minister Narendra Modi to hold talks with his Slovak counterpart Robert Fico in Bratislava today. 52nd G7 summit to begin today at Avignon in France. Prime Minister Modi to participate in outreach sessions tomorrow. Noida International Airport in Jewar begins commercial flight operations. National Testing Agency releases admit cards for NEET UG 2026 re-exam to be held on 21st of this month. And in cricket, India beat Pakistan by 64 runs in their ICC Women's T20 World Cup opener at Edgbaston in Birmingham. And now the news in detail. The United States and Iran finalized a deal to end their 107-day war and open the Strait of Hormuz, the narrow waterway used to ferry 1/5 of the global oil supplies. US President Donald Trump made the announcement on Truth Social last night, saying America will end its naval blockade on Iranian ports. We have a report.
11: The peace agreement will be signed on June 19 in Switzerland. Trump said the Strait of Hormuz will open on Friday after the official signing of the agreement. He said this great deal will bring peace and security to the whole region. The agreement calls for the United States of America and Iran to negotiate over Iran's nuclear enrichment and the disposal of its highly enriched uranium during a 60-day window. Iran's Supreme National Security Council said that the war and military operations on all fronts, including Lebanon, will end permanently starting tonight. Oil prices fell on the news. Brent crude futures fell 4% in early trading today, while US West Texas Intermediate slid more than 4.6%. Stock markets in Asia jumped. Komudi Parekh for Akashvani News, Delhi.
10: Leaders across the world have welcomed the peace deal announced between the United States and Iran, describing it as a major diplomatic breakthrough that could help restore stability in West Asia. Prime Minister Narendra Modi will hold talks with his Slovak counterpart Robert Fico in Bratislava, the capital of Slovakia, today. He will also meet Slovak President Peter Pellegrini. Prime Minister Modi arrived in Bratislava last night on a two-day official visit to Slovakia after completing the first leg of his visit to Nice in France. Mr. Modi said that this visit provides an opportunity to deepen India-Slovakia relations and explore new avenues of cooperation between the two countries. In a social media post, Mr. Modi also said that he is looking forward to productive meetings with Slovakia's President Peter Pellegrini and

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: മലബാറിന്റെ സംഗീത പൈതൃകത്തെ ലോകവേദിയിൽ അടയാളപ്പെടുത്താൻ സാധ്യതയുള്ള ശ്രദ്ധേയമായ ഗവേഷണത്തിന് പ്രസിദ്ധമായ ഫുൾ ബ്രൈറ്റ് നെഹ്റു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയിരിക്കുകയാണ് പരപ്പനങ്ങാടി സ്വദേശിയും തിരൂരങ്ങാടി PSMO കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ മുഹമ്മദ് ഹസീബ്. ജർമ്മൻ സംഗീത ഗവേഷകനായിരുന്ന അഡ്രിയാൻ അർണോൾഡ് ബാക്കെ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് റെക്കോർഡ് ചെയ്ത മാപ്പിളപ്പാട്ട്, കോൽക്കളി തുടങ്ങിയവയുടെ ശബ്ദരേഖകൾ കണ്ടെത്തി പുനർവായിക്കാനും ആഴത്തിൽ പഠിക്കാനും ഡിജിറ്റൈസ് ചെയ്ത് ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കാനുമുള്ള ദൗത്യവുമായി ഫെലോഷിപ്പോടെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഡോക്ടർ മുഹമ്മദ് ഹസീബ്. സംഗീതത്തിലൂടെ മലബാറിന്റെ സാംസ്കാരിക ചരിത്രത്തെ അടയാളപ്പെടുത്താനുള്ള തന്റെ ഗവേഷണ യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ മാപ്പിളപ്പാട്ട് ഗായകനും കോൽക്കളി കലാകാരനും കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഹസീബ് ചേരുന്നു, കൂടെ ഫഹദ് റാസ.
4: മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിന് ലോകത്തിലെ ഏറ്റവും മികച്ച ഫെലോഷിപ്പുകളിൽ ഒന്നായ ഫുൾ ബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ മുഹമ്മദ് ഹസീബാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇത് സ്വീകരിച്ച് ഉന്നത പഠനത്തിനും ഗവേഷണത്തിനുമായി അദ്ദേഹം അമേരിക്കയിലേക്ക് പുറപ്പെടാനിരിക്കുകയാണ്. നമസ്കാരം.
5: നമസ്കാരം.
4: ഒരു 100 വർഷം മുൻപ് വരെയുള്ള റെക്കോർഡിങ്ങുകളുടെ ശേഖരത്തെ കുറിച്ച് പഠിക്കുന്നതിനു കൂടിയാണ് താങ്കൾ പോകുന്നത്. അപ്പോ സംഗീതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട താങ്കളുടെ പഠന വിഷയം കൃത്യമായി എന്താണ്? അതിന്റെ ഒരു പ്രസക്തി ഇന്നെന്താണ്?
5: ഇവിടുന്ന് ഏകദേശം 100 വർഷം മുമ്പ് 1920-30 കാലഘട്ടങ്ങളിൽ നമ്മളുടെ മലബാറിൽ നിന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും റെക്കോർഡ് ചെയ്ത പല പാട്ട് ശേഖരങ്ങളും കലാരൂപങ്ങളും ഇന്ന് അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളുടെ ആർക്കൈവ്സിൽ നമുക്ക് ലഭ്യമാണ്. അന്നത്തെ കാലത്ത് 1938 കാലഘട്ടങ്ങളിൽ ഡച്ച് എത്നോമ്യൂസിക്കോളജിസ്റ്റായ ഒരു അർണോൾഡ് അഡ്രിയാൻ ബാക്കെ കേരളത്തിൽ വരികയും ആദ്യത്തെ സൗണ്ട് റെക്കോർഡിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള പല പാട്ടുകളും റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ നാട്ടിൽ നിന്ന് ആ പാട്ടുകളെല്ലാം എക്സ്റ്റിങ്റ്റ് ആയി പോയിട്ടുണ്ട്.

0: പലതും, ഇതിനെക്കുറിച്ചുള്ളൊരു റീസ്റ്റഡിയും അതിനെ വീണ്ടും കേരളത്തിലേക്കുള്ളൊരു റിപാട്രിയേഷനും അതിന് ഭാവി തലമുറയിലേക്കുള്ള ഒരു പഠനത്തിനാവശ്യാർത്ഥം ഡിജിറ്റലൈസേഷനുമാണ് എൻ്റെ ഈ ഒരു ഫെലോഷിപ്പിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്.
1: ഗംഭീരമായൊരു വിഷയമാണ്. മാത്രമല്ല അത് ചെറിയൊരു പ്രോജക്റ്റ് അല്ല, കാരണം നഷ്ടപ്പെട്ടു പോയ സംഗതികളെ റിട്രീവ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോ അമേരിക്ക പോലെയുള്ള ഒരു സ്ഥലത്ത് താങ്കൾ ഗവേഷണത്തിന് പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയാണ്. അവിടെ ഇത്തരത്തിലുള്ള സംഗതികൾക്കുള്ള ഒരു പ്രസക്തി എന്താണ്? ഇത് ഇപ്പോൾ മാപ്പിളപ്പാട്ട് പോലെയുള്ള സംഗീതം ഒക്കെ അവിടെ അവൈലബിൾ ആണോ?
0: അവിടുത്തെ പ്രസക്തി എന്ന് പറഞ്ഞാൽ എല്ലാ വിദേശ യൂണിവേഴ്സിറ്റികളിലും, എസ്പെഷ്യലി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ഹാർവാർഡ്, ഷിക്കാഗോ യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിൻ്റെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ എത്നോ മ്യൂസിക്കോളജിയുടെ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു സൗത്ത് ഇന്ത്യൻ സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി പഠിക്കുന്നത് വളരെ കാര്യമായിട്ട് എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചൽസ് ആണ്. അവിടുത്തെ ഒരു പ്രത്യേകത ഇത്തരത്തിലുള്ള പല ഭാഗങ്ങളിൽ നിന്നും റെക്കോർഡ് ചെയ്ത, എസ്പെഷ്യലി മലബാറിൽ നിന്നും കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും റെക്കോർഡ് ചെയ്ത ഒരു വലിയ പാട്ട് ശേഖരം, എ ട്രഷർ ഓഫ് അവർ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വളരെ സീരിയസ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊരു അക്കാഡമിക് വേക്കും അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സ്പേസ് നമ്മൾ ഉപയോഗിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു പ്രൊജക്ടിന്റെ. അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇത്തരത്തിലുള്ള അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അടക്കമുള്ള പല യൂണിവേഴ്സിറ്റികളും.
1: താങ്കൾ ഈ പഠനത്തിന് വേണ്ടി ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പശ്ചാത്തലം പഠനം താങ്കൾ നടത്തിയിട്ടുണ്ടാകും. ഇതിൽ താങ്കൾ കണ്ടെത്തിയ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ 1938 റെക്കോർഡ് ചെയ്തതെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആ കാലത്തുള്ള റെക്കോർഡിങ്ങുകൾ അവൈലബിൾ ആണോ? അതുപോലെ ഒരു വിദേശി ഇവിടെ വന്ന് നമ്മുടെ സംഗീതം റെക്കോർഡ് ചെയ്തിരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു അത്ഭുതമാണ്. ആ കാര്യം എങ്ങനെയാണ്?
0: അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഡച്ച് എത്നോമ്യൂസിക്കോളജിസ്റ്റ് ആയ അർണോൾഡ് ആഡ്രിയൻ ബാക്കേ, അദ്ദേഹം പിന്നീട് എസോസ് യൂണിവേഴ്സിറ്റിയിലെ, യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ പ്രൊഫസറൊക്കെ ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു ഒരു പക്ഷേ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മ്യൂസിക്കിനെ കുറിച്ച് പഠിച്ച ഒരു എത്നോഗ്രഫിക്കൽ ഫീൽഡ് റെക്കോർഡിങ്ങിൽ, ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇത്തരം പാട്ടുകളെ റെക്കോർഡ് ചെയ്ത ഒരു മ്യൂസിക്കോളജിസ്റ്റ് അർണോൾഡ് ആഡ്രിയൻ ബാക്കേക്ക് മുമ്പേ ഉണ്ടാകുമോ എന്നറിയില്ല. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് പല പാട്ടുകളും, നമ്മളുടെ കോഴിക്കോടുള്ള, പരപ്പനങ്ങാടിയുള്ള, തിരൂരുള്ള, താന്നൂരുള്ള, നിലമ്പൂരുള്ള, അതുപോലെ മലബാർ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് ആദ്യത്തെ ടെക്നോളജിക്കൽ റെക്കോർഡിംഗ് ഉപയോഗിച്ചുകൊണ്ട്, ആദ്യത്തെ സൗണ്ട് റെക്കോർഡിംഗ് ഉപയോഗിച്ചുകൊണ്ട്, അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ വാക്സ് സിലിണ്ടർ ടെക്നോളജിയൊക്കെ ആയിരുന്നു ആദ്യത്തത്.
1: അതെന്താണെന്ന്
0: ഈ വാക്സ് സിലിണ്ടർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് ഒരു ജർമ്മൻ ബേസ്ഡ് ടെക്നോളജിയാണ്. ആദ്യ കാലഘട്ടത്തിലെ റെക്കോർഡിംഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. അതിൻ്റെ ഒരു പ്രയാസം എന്താന്ന് വെച്ചാൽ, എപ്പോഴാണോ നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുന്നത്, ദേ വാണ്ടഡ് ടു റെക്കോർഡ് ഇറ്റ് ട്വൈസ് ബിക്കോസ് അത് ഒറ്റ പ്രാവശ്യം ഒരു വാക്സ് സിലിണ്ടറിൽ റെക്കോർഡ് ചെയ്യും, അത് അവർ സൂക്ഷിച്ചു വെക്കും. പ്രത്യേകിച്ചും ജർമ്മനിയിലും ഒരു ആർക്കൈവ്സിൽ മാത്രമേ അതുള്ളൂ, അവിടെ മാത്രമേ അത് ഈ ഒരു വാക്സ് റെക്കോർഡിംഗ് ടെക്നോളജി സിലിണ്ടർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അവർ അത് റെക്കോർഡ് ചെയ്യും, ഒരു കോപ്പി കൂടെ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഈ ഒരു കോപ്പി അവിടെ അവർ സൂക്ഷിച്ചു വെക്കും ഫോർ ഫർദർ സ്റ്റഡി, ഫർദർ റിസർച്ച്, ആൻഡ് ഒരു കോപ്പിയാണ് പിന്നെ അവർ ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, ഈ പാട്ടിനെ കുറിച്ച് പഠിക്കാനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളത് കേട്ടോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയും ഒക്കെ നഷ്ടപ്പെടുകയും ഉപയോഗിക്കുന്നതിനനുസരിച്ച് കേടുവന്നു പോകുന്ന ഒരു പ്രശ്നം കൂടി ഈ വാക്സ് സിലിണ്ടർ ടെക്നോളജിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് മാറിയിട്ടാണ് ഒരു ടെഫി ബാൻഡ് ടെക്നോളജിയിലേക്ക് റെക്കോർഡിംഗ് മാറുന്നത്. ആ ടെക്നോളജിയാണ് അർണോൾഡ് ആഡ്രിയൻ ബാക്കി വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വാക്സ് ഉപയോഗിച്ചിരുന്നു, പക്ഷെ അതിൻ്റെ ശേഷം നമ്മളുടെ നാട്ടിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ടെഫി ബാൻഡ് ഉപയോഗിച്ചു. ടെഫി റെക്കോർഡിങ്സും ഒരു ജർമ്മൻ ബേസ്ഡ് ടെക്നോളജിയാണ്, പക്ഷെ അതിൻ്റെ ഒരു ക്വാളിറ്റി, അത് നമുക്ക് ഒരു പ്രാവശ്യം കേൾക്കാം, രണ്ട് പ്രാവശ്യം കേൾക്കാം, ഡ്യൂറബിലിറ്റി കുറച്ചും കൂടെ കൂടുതലാണ് എന്നതാണ്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ടെഫി ബാൻഡ് അല്ലെങ്കിൽ ടെഫി ടെക്നോളജി അല്ലെങ്കിൽ ടെഫി റെക്കോർഡിങ്സ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ശേഖരം ഇത്തരം യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്.
1: ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഈ റെക്കോർഡിംഗ് പലതും നടത്തിയിട്ടുള്ളത് കോഴിക്കോട്, താനൂർ, തിരൂർ, പരപ്പനങ്ങാടി എന്നൊക്കെ പറഞ്ഞു. അത് ഏത് തരം സംഗീതമാണ്, എവിടെ വെച്ചായിരുന്നു അവർ റെക്കോർഡ് ചെയ്തിരുന്നത്, അതിൻ്റെ എന്തെങ്കിലും ഹിസ്റ്ററി ഇവിടെ അവൈലബിൾ ആണോ?
0: ഇതിൻ്റെ ഒരു റെക്കോർഡിംഗ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കലൊന്നും പോസിബിൾ അല്ല, കാരണം ആദ്യകാലത്തെ റെക്കോർഡിങ്സ് ആണ്, ആദ്യകാലത്തെ റെക്കോർഡിങ് ടെക്നോളജിയാണ്, അതിൻ്റെതായ ലിമിറ്റേഷൻസ് പലതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒറ്റ പ്രാവശ്യം കേട്ടാൽ അതിൻ്റെ കറക്റ്റ് വേ മനസ്സിലാവുക, ലിറിക്സ് മനസ്സിലാവുക, അതിൻ്റെ ഒരു മീനിങ് ക്യാച്ച് ചെയ്യാൻ പറ്റുക, അതൊക്കെ പ്രയാസമാണ്. കാരണം അത്ര വലിയൊരു ക്വാളിറ്റിയുള്ള, ഒരു ക്ലാരിറ്റിയുള്ള ശബ്ദമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം അതിലേക്ക് സ്പെൻഡ് ചെയ്യണം അതൊക്കെ റീഡ് ചെയ്തെടുക്കാൻ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരെപ്പോഴും ഒരു ട്രാൻസ്ക്രിപ്ഷനും കൂടെ ഒരു ഡയറിയും കൂടെ ഇതിനോട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ആ ഡയറി വളരെ വിപുലമായ ഡയറി ഒന്നുമല്ല, നമ്മുടെ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ബോട്ട് ലാൻഡ് ചെയ്യുമ്പോഴുള്ള സോങ്ങൊക്കെ കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അവർ മീൻ പിടിക്കുമ്പോഴുള്ള സോങ്,

0: ബോട്ട് കരയിലേക്ക് വരുമ്പോഴുള്ള സോങ് അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത് വലിയൊരു ഡയറി എഴുതൽ പോസിബിൾ അല്ലല്ലോ. എന്നാലും നമ്മളെപ്പോലെയുള്ള ഒരു ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഈ ഡയറി കിട്ടുകയും ഈ ഡയറിയിൽ നിന്ന് ഈ റെക്കോർഡിങ്ങിലേക്കുള്ളൊരു യാത്ര കുറച്ചുകൂടി എളുപ്പമാകുകയും ചെയ്യും. അപ്പോൾ ഈ ഡയറിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് എവിടെ നിന്നാണ് റെക്കോർഡ് ചെയ്തത്, ആരാണ് അതിൽ പങ്കെടുത്തത്, ഏത് ഇയർ ആയിരുന്നു, ഡേറ്റ് ഏതാണെന്നൊക്കെ കറക്റ്റ് ഡയറിയിലുണ്ട്. അങ്ങനെ ഞാനൊരു ശ്രമം നടത്തി, പെട്ടെന്ന് പറയുകയാണെങ്കിൽ 1938 ഒരു കോൽക്കളിയുടെ ഓഡിയോ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഇത് പരപ്പനങ്ങാടി നിന്ന് റെക്കോർഡ് ചെയ്തത്, അപ്പോൾ ഇതൊന്ന് കണ്ടെത്തണമല്ലോ എങ്ങനെയാന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ മാരേജ് ഡോക്യുമെൻ്റ് വെച്ച് പോയി. മാരേജ് ഡോക്യുമെൻ്റ് 1939-38 കാലഘട്ടത്തിലെ മൊത്തം മാരേജ്മെൻ്റ് ഡോക്യുമെൻ്റ് തപ്പിയപ്പോൾ നമ്മളുടെ നാട്ടിലൊന്നും ഈ ഒരു മാരേജ് ഡോക്യുമെൻ്റ് സൂക്ഷിക്കുന്നില്ല.
1: അതിപ്പോ പറഞ്ഞല്ലോ പരപ്പനങ്ങാടിയിൽ നിന്ന് താങ്കളുടെ സ്വദേശവും പരപ്പനങ്ങാടിയാണ്. അത്ഭുതം താങ്കൾക്ക്
0: ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം എന്റെ PhD മാപ്പിളപ്പാട്ടിലാണ്. മാപ്പിളപ്പാട്ട് എങ്ങനെയാണ്, മാപ്പിളപ്പാട്ട് മാത്രം ആസ് എ ഒരു സോഴ്സ് ആയിട്ട് മാപ്പിളമാരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാം എന്നതായിരുന്നു എന്റെ PhD. അപ്പൊ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ റിസോഴ്സസ് ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അർണോൾഡ് ബാക്കിയുടെ ഡയറി കാണുന്നു.
1: അതിലേക്കുള്ള താങ്കളുടെ ആക്സസ് എവിടുന്നായിരുന്നു?
0: അതിലേക്കുള്ള ആക്സസ് ഒരു യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഒരു പ്രൊഫസർ ഉണ്ട്. അവരുടെ പേര് പ്രൊഫസർ ആമി കാത്തലിൻ ജേറാസ് ബോയ് എന്നാണ്. ഇവർ ഒരു വലിയ കണക്ഷനാണ്, ഒരു ഒരു 100 years കണക്ഷൻസ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഡച്ച് എത്നോമ്യൂസിക്കോളജിസ്റ്റ് ആയ അർണോൾഡ് അഡ്രിയാൻ ബാക്കെ, അദ്ദേഹം 1899 മുതൽ 1963 വരെയാണ് നമ്മളുടെ ഈ നാട്ടിൽ ഗവേഷണം നടത്തിയത്. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി വന്ന ഒരു എത്നോമ്യൂസിക്കോളജിസ്റ്റ് ആയിരുന്നു നാസിർ അലി ജേറാസ് ബോയ്. അവരും SOS യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലുള്ളതാണ്. പിന്നെ ഇവരുടെ ഭാര്യയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ പ്രൊഫസർ ആമി കാത്തലിൻ ജേറാസ് ബോയ്. അപ്പോൾ ഇവരാണ് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ഇവർ നമ്മളെ കോളേജിൽ ഒരു പ്രാവശ്യം വന്നു 2018 തോന്നുന്നു,
1: PSMO
0: കോളേജ് കോവിഡിൻ്റെ ഒക്കെ തൊട്ട് മുമ്പ്. അങ്ങനെ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഞങ്ങളുടെ ചർച്ചയിൽ വന്നു, പല റെക്കോർഡിങ്സുകളും ഉണ്ടെന്ന് അറിയാൻ പറ്റി. അങ്ങനെ ഈ ഒരു പ്രൊഫസർ വഴിയാണ് ഇതിലേക്കൊരു ആക്സസ് കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ കാറ്റലോഗ് നോക്കി, അതിൻ്റെ ആർക്കൈവ്സ് പരിശോധിച്ചു. അപ്പോൾ കേരളത്തിന് മുഴുവൻ ചുറ്റിപ്പറ്റി കിടക്കുന്ന വലിയൊരു ട്രഷറാണ് ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉള്ളത്.
1: ആ കാലത്തുള്ള വീഡിയോ റെക്കോർഡിങ്സ് അവൈലബിൾ ആണോ? അപ്പോൾ
0: നമ്മളെ സൗണ്ട് റെക്കോർഡിങ്സ് ഒരുപാടുണ്ട്, മണിക്കൂറുകൾ കണക്കുള്ള ശബ്ദങ്ങൾ. ഏകദേശം സൈലന്റ് ഫിലിംസ് ഉണ്ട്, ഒരുപാടുണ്ട് സൈലന്റ് ഫിലിംസുകൾ. ദെൻ സൗണ്ട് റെക്കോർഡിങ്ങുകൾ അതിൽ ഒരുപാടെണ്ണുണ്ട്. അതിലെന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ കോൽക്കളിയുടെ വീഡിയോ ആണ്, പരപ്പനങ്ങാടി കടപ്പുറത്ത് വെച്ച്. എന്നിട്ട് അദ്ദേഹം ഡയറിയിൽ പറയുന്നുണ്ട്, ഞാൻ 7 പരപ്പനങ്ങാടി എത്തണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഞാൻ ലേറ്റായി പോയി. എന്നാലും എന്നെ അവരവിടെ വളരെ സന്തോഷത്തോടുകൂടി വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ, ഒരു ഒരു ലോക്കൽ ഏരിയയിൽ മൊത്തം ആളുകൾ ഇദ്ദേഹത്തെ വെയിറ്റ് ചെയ്യാണ്. റെക്കോർഡ് ചെയ്യാൻ എത്ര താല്പര്യമുണ്ടോ അതിലേക്കാൾ താല്പര്യമുണ്ട് ഇത് റെക്കോർഡിങ്സ് ആക്കിയിട്ട് ഭാവി തലമുറയിലേക്ക് കൈമാറാൻ ആ ഒരു ആളുകൾക്ക്, അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക്. അപ്പോൾ ആ ഒരു കോൽക്കളി വീഡിയോ കുറഞ്ഞ സമയമുള്ളൂ, ഒരു ഒരു 1 അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഇന്ന് കോൽക്കളിയിൽ കാണുന്ന ദ മറിഞ്ഞടി മിൻകളി, മറിഞ്ഞടി മിൻകളി, അല്ലെങ്കിൽ കളിച്ചോ കളിച്ചോ കളിച്ചോ ഒറ്റാത, ഒഴിച്ചിൽ മുട്ടേത, ഒഴിച്ചിൽ മുട്ടേത, ഇന്ന് നമ്മൾ ഈ കോഴിക്കോട് അടക്കമുള്ള പരപ്പനങ്ങാടി അടക്കമുള്ള സ്ഥലത്ത് ഇന്നും നമ്മൾ നിലവിലുള്ള വളരെ പോപ്പുലറായ, നമ്മളെ കലോത്സവങ്ങളിലൊക്കെ വളരെ പോപ്പുലറാണല്ലോ കോൽക്കളി, അതേ കോൽക്കളിയും വായിത്താരിയും ഒക്കെ വീഡിയോയിൽ കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഴയ ഒരു കോൽക്കളിക്കാരനും കൂടെയാണ്. അത് എൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരു ടീമിനെ, എൻ്റെ തലമുറകൾക്ക് തലമുറ മുമ്പുള്ള ഒരു ടീമിൻ്റെ കോൽക്കളി നേരിട്ട് കാണുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിലേക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാക്കിയത്.
1: അത് ഇപ്പോൾ നമുക്ക് പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത്, യൂട്യൂബ് പോലെയുള്ള സ്ഥലത്ത് അവൈലബിൾ ആണോ അത്തരം വീഡിയോകൾ?
0: പ്രധാനപ്പെട്ട ചോദ്യമാണത്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് അപ്ലിക്കബിൾ ആയ ഒരു സാധനമാണിത്. അപ്പോൾ നമുക്ക് ഈസി ആക്സസിബിൾ അല്ല ഇതൊന്നും. ഇപ്പോൾ ഓടിപ്പോയിട്ട് ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ ഒരു ഡിജിറ്റൽ ആർക്കൈവ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവരുടെ നാട്ടിലേക്കും കൂടെ എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഡിജിറ്റലൈസ് ചെയ്തു. പക്ഷേ ഇത്തരം സോങ്ങുകളൊക്കെ ഡിജിറ്റലൈസിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചില ചാലഞ്ചുകളൊക്കെ ഉണ്ട്, അതിൻ്റെ സൗണ്ട്, അതിൻ്റെ ക്വാളിറ്റി, അതിന് ഒരു അഡ്വൈസ് വേണം, അതൊക്കെ വേണം. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഡിജിറ്റലൈസേഷൻ നടക്കുന്നേ ഉള്ളൂ. അറ്റ് പ്രസൻറ്റ് ഇത് ഒരു കോമൺ ആയിട്ട് അവൈലബിൾ അല്ല ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ. യൂണിവേഴ്സിറ്റിയുമായിട്ട് അക്കാഡമിക്കൽ ടൈപ്പിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള സോഴ്സുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ.
1: അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പറഞ്ഞ അമേരിക്കയിൽ മാത്രമാണോ?
0: ഇല്ല, ഇപ്പോൾ അത് അമേരിക്കയിൽ മാത്രമല്ല, അർണോൾഡ് ആഡ്രിയൻ ബാക്കിയുടെ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ വാക്സ് സിലിണ്ടർ ടെക്നോളജി, അത് ജർമ്മനിയിലാണ് ഉണ്ടായിരുന്നത്. കാരണം അന്ന് ബാക്കി ഇവിടുന്ന് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഒരു കോപ്പി അന്ന് ജർമ്മനിയിലേക്ക് അവിടെ, കാരണം അവിടെയാണ് അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ എക്സ്പെൻസീവായിട്ട് വളരെ എലാബറേറ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് അവിടെ

0: ഉണ്ട്, ഐ മീൻ ജർമ്മനിയിലുണ്ട്, പിന്നെ നെതർലാൻഡിൽ ചില സ്ഥലങ്ങളിലുണ്ട്, യൂറോപ്പിലുള്ള ചില സ്ഥലങ്ങളിലുണ്ട്. ബട്ട് അതിന്റെ ഒരു കോപ്പി ആയിട്ട് നമ്മളിപ്പോ പോകുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലൊക്കെ അവൈലബിൾ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് അവിടെ നമ്മളെയും വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്.
1: നമ്മുടെ ഗവേഷണത്തിന് ലോക്കലി അത് അവൈലബിൾ ആക്കാൻ, ഇന്ത്യയിൽ അത് അവൈലബിൾ ആക്കാൻ സർക്കാർ തലത്തിലോ മറ്റോ അങ്ങനെ എന്തെങ്കിലും പ്രൊജക്ട് നടക്കുമോ, നടക്കാൻ സാധ്യതയുണ്ടോ?
0: നമ്മളുടെ ഒരു പോളിസി മേക്കിങ്ങിൽ ഇന്നത്തെ NEPയിലൊക്കെ നമ്മൾ പറയുന്ന മൾട്ടി ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ, ആൻഡ് ഓൾസോ നമ്മളൊരു ഹയർ എഡ്യൂക്കേഷൻ്റെ ഇന്നത്തെ ഒരു സ്റ്റൈൽ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ദ വേ ഓഫ് ലേണിംഗ് ഒക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ, ദിസ് വിൽ ബി എ ഗുഡ് പ്ലാൻ ഫോർ പ്രിസേർവിംഗ് നമ്മളുടെ ഒരു ആർക്കൈവ്സ്, ഒരു ഭാവിയെ കണ്ടുകൊണ്ട് നമ്മളുടെ ഒരു ടാൻജിബിൾ ഹെറിറ്റേജിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഫോറിൻ പോളിസിയിലൊക്കെ. അതുപോലെ ഇൻടാൻജിബിൾ ഹെറിറ്റേജിനെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാം, കാര്യം വോയിസ് ആണല്ലോ, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ടാൻജിബിൾ കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇൻടാൻജിബിൾ കൊണ്ടുവരാം. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ യു ആർ ഏബിൾ ടു പ്രിസർവ് ഇറ്റ്. അത് പ്രിസർവ് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ ഓക്കുപ്പൈഡ് റൂം വേണം, സെറ്റ് ചെയ്ത എല്ലാ സംവിധാനങ്ങളും വേണം. പക്ഷേ ഗവൺമെന്റിന്റെ ഒരു ഇന്റർഫിയറൻസ് ഇതിൽ ഉണ്ടായാൽ നമ്മളുടെ ലോസ്റ്റ് വോയിസിലേക്കുള്ള ഒരു പാസ്റ്റ് റിക്കവറി ആയിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എന്റെ പ്രോജക്റ്റിന് ഞാൻ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട എയിം അത് തന്നെയാണ്, റീസ്റ്റഡി കഴിഞ്ഞാൽ റിപ്പാട്രിയേഷൻ നടത്തിയാൽ ഡിജിറ്റലൈസ് ചെയ്യുക. ആ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നതിന് ഞാൻ കൊടുത്ത ടേം ഒരു ടെർമിനോളജി ആർക്കൈവ് ഫോർ ദ ഫ്യൂച്ചർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്കുള്ള ഒരു വോയിസ് ആർക്കൈവ്സ്. അത് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ കോളേജ് PSMO കോളേജ് തിരുവരങ്ങാടി വളരെ വലിയ സപ്പോർട്ടാണ് എൻ്റെ കോളേജ് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കോളേജിൻ്റെ സപ്പോർട്ടോടുകൂടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ടോടുകൂടി, പിന്നെ നമ്മളുടെ പേഴ്സണൽ കളക്ഷൻസ് ഒരുപാട് ആളുകളുടെ കയ്യിലുണ്ട്, നമ്മളൊന്നും കാണാതെ പോയ അവരെല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഇതൊരു വലിയൊരു ആർക്കൈവ് ഫോർ ദ ഫ്യൂച്ചർ ആക്കണം എന്നാണ് വിചാരിക്കുന്നത്.
2: മലബാറിന്റെ സംഗീത പൈതൃകത്തെ കുറിച്ചുള്ള ഗവേഷണത്തിന് പ്രസിദ്ധമായ ഫുൾ ബ്രൈറ്റ് നെഹ്റു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയ തിരൂരങ്ങാടി PSMO കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഹസീബുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് കേട്ടത്. അവസാന ഭാഗം നാളെ ആർട്ട് കഫേയിൽ കേൾക്കാം.
3: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: കണ്ണങ്ങണ്ടയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
5: EMI 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.

0: ആർട്ട് കഫേ.
1: ആർട്ട് കഫേയിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജാതകം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ഒ എൻ വി കുറുപ്പിന്റെ രചന, ആർ സോമശേഖരന്റെ സംഗീതം.

0: ഡയമണ്ടിൽ വേൾഡ് കപ്പ് ഓഫർ.
1: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്ങണ്ടി.
2: ഒ എൻ വി കുറുപ്പിന്റെ രചന, എസ് പി വെങ്കടേഷിന്റെ സംഗീതം. തുടർക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഗാനോപഹാരത്തിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർണാടക അതിർത്തിയിലെ ബൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. ബംഗളൂരുവിൽ മന്ത്രി PK ബഷീറുമായി നടത്തിയ ചർച്ചയിലാണ് പാലം നിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങൾ ശിവകുമാർ അറിയിച്ചത്. ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്ന് മുതൽ രക്ഷാകർത്താക്കളോടൊപ്പം അതത് സ്കൂളുകളിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. ബുധനാഴ്ച വൈകിട്ട് 5 വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. പാർട്ടി MLA മാരുടെ വ്യാജ ഒപ്പുകേസിൽ പങ്കുണ്ടെന്നാരോപിച്ച് കുറ്റാന്വേഷക സംഘം തൃണമൂൽ കോൺഗ്രസ് MP അഭിഷേക് ബാനർജിയെ ചോദ്യം ചെയ്തു. കൊൽക്കത്തയിലെ CID ആസ്ഥാനമായ ബബാനി ഭവനിലാണ് തൃണമൂൽ കോൺഗ്രസ് MLA കുനാൽ ഘോഷിനെയും അഭിഷേക് ബാനർജിയെയും ചോദ്യം ചെയ്തത്. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. 2 ദിവസമാണ് ഓച്ചിറക്കളി. തിരുവാതിര ഞാറ്റുവേൽ നടീൽ വസ്തുക്കളുടെ വിപണനമേള കോഴിക്കോട് ഗാന്ധി പാർക്കിൽ ഈ മാസം 24 മുതൽ 30 വരെ. കാലിക്കറ്റ് അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയാണ് മേള നടത്തുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പൊന്മുടി എക്കോ ടൂറിസം മേഖലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

അനുരാഗം എന്ന ചിത്രത്തിന് വേണ്ടി വിധു പ്രതാപും മൃദുല വാര്യരും പാടിയ ഗാനവുമായി ഇന്നത്തെ ഗാനോപഹാരം ആരംഭിക്കുന്നു. ഗാനം എഴുതിയത് ടിറ്റു പി തങ്കച്ചൻ, സംഗീതം പകർന്നത് ജോയൽ ജോൺസ്.

0: 10 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: ആരോഗ്യജാലകം. ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ മുഹ്ലിസ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൺസൾട്ടന്റ് ആണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തെയും ആരോഗ്യത്തെയും തീവ്രമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്, എർഗണോമിക്സും പോസ്ചർ കറക്ഷൻസും. നമ്മൾ ഓരോ ദിവസവും മണിക്കൂറുകളോളം ഇരിക്കുന്നു, ജോലി ചെയ്യുന്നു, മൊബൈൽ ഉപയോഗിക്കുന്നു, വാഹനം ഓടിക്കുന്നു, വീട്ടുജോലികൾ ചെയ്യുന്നു. പക്ഷേ നമ്മൾ പലർക്കും ശരിയായ രീതിയിൽ എങ്ങനെ ഇരിക്കണം, ശരിയായ രീതിയിൽ എങ്ങനെ നിൽക്കണം, ചലിക്കണം എന്നതിനെ കുറിച്ച് ശരിയായ ബോധമില്ല. ഈ അറിവില്ലായ്മയാണ് നമുക്ക് തുടർച്ചയായിരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉണ്ടാകുന്ന പുറംവേദന, കഴുത്തുവേദന, തലവേദന, കൈമുട്ടിലെ വേദന, കൈകാലുകൾക്കുള്ള തരിപ്പ് എന്നിവയ്ക്കൊക്കെ വഴിതെളിക്കുന്നത്. എർഗണോമിക്സ് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായി പറഞ്ഞാൽ ജോലിസ്ഥലവും ദിനചര്യ പ്രവർത്തനങ്ങളും നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു ശാസ്ത്ര വിഭാഗമാണ് എർഗണോമിക്സ്. അഥവാ നമ്മൾ ജോലിയോട് പൊരുത്തപ്പെടുന്നതല്ല, ജോലി നമ്മുടെ ശരീരത്തോടെ ശരിയായ രീതിയിൽ പൊരുത്തപ്പെടുത്തുന്നതാണ് എർഗണോമിക്സ്. എന്തുകൊണ്ട് നമുക്ക് ശരിയായ ശരീരത്തിനുള്ള പോസ്ചർ വേണം, അല്ലെങ്കിൽ ശരിയായ ശരീരഘടന വേണം? ഇത് ശരീരത്തിന്റെ സമ്മർദ്ദം കുറയ്ക്കുന്നു, പേശികൾക്കും സന്ധികൾക്കും അനാവശ്യമായ വലിവ് ഒഴിവാക്കുന്നു, രണ്ടാമതായി വേദനകൾ കുറയ്ക്കുന്നു, പ്രത്യേകിച്ച് കഴുത്ത് അതേപോലെ തോളുകൾ പുറം എന്ന സ്ഥലങ്ങളിലുള്ള വേദനകൾ കുറയ്ക്കുന്നു, നമ്മളുടെ ശരിയായ ബ്രീത്തിങ് സർക്കുലേഷൻ ഒക്കെ മെച്ചപ്പെടുത്തുന്നു, നമ്മൾക്ക് ശരിയായ രീതിയിലുള്ള ഊർജവും അതേപോലെ ഉൽപാദന ക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. കുറച്ച് പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇത് കാരണം വീഴ്ചകളും ദീർഘകാല അപകട സാധ്യതകളും കുറയ്ക്കുന്നു. നമുക്ക് സാധാരണ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പോസ്ചർ കറക്ഷൻസ് നടത്താൻ പറ്റും? ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കസേരയുടെ പിൻഭാഗത്തേക്ക് പൂർണ്ണമായി ചാരി ഇരിക്കാൻ ശ്രദ്ധിക്കാം. കസേരയുടെ ബാക്ക് റെസ്റ്റിലോട്ട് നമ്മൾ പൂർണ്ണമായി വന്നതിന് ശേഷം നമ്മളുടെ കാലുകൾ നിലത്ത് ഫ്ലാറ്റായി നിൽക്കണം. ഉയരം കുറഞ്ഞ ആളുകളാണെങ്കിൽ ഒരു ഫുട് സ്റ്റാൻഡ് ഉപയോഗിക്കാം. കാൽമുട്ടുകൾ 90 ഡിഗ്രി ആംഗിളിലായിരിക്കണം. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇരിക്കുമ്പോൾ സ്ക്രീനിന്റെ മുകൾ ഭാഗം നമ്മളുടെ കണ്ണിന്റെ ലെവലിലായിരിക്കണം. 30 മുതൽ 40 മിനിറ്റ് തുടർച്ചയായി ഇരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസ് വളരെ അത്യാവശ്യമാണ്. തുടർച്ചയായി മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തുടർച്ചയായി കഴുത്തിങ്ങനെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴുത്തിന് കൂടുതൽ ട്രെയിൻ വരാത്ത രീതിയിൽ കഴുത്ത് നേരെ പിടിച്ച് മൊബൈലിന് വേണ്ട രീതിയിലുള്ള സ്റ്റാൻഡുകൾ ഉപയോഗിക്കാം. ദീർഘസമയം ഒരേ പൊസിഷനിൽ തന്നെ നോക്കാതിരിക്കാം. ഇനി നിൽക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ രണ്ട് കാലിലും ഒരേപോലെ ഭാരം നൽകി നിൽക്കാൻ ശ്രമിക്കുക. ഒരു ഭാഗത്ത് മാത്രം ഭാരം കൊടുക്കുമ്പോൾ ആ ഭാഗത്തെ പേശികൾ കൂടുതൽ വലിയുന്നു. അതേപോലെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഷോൾഡറുകൾ വിടർത്തി വെച്ച് നമ്മളുടെ നട്ടലിന് സ്ട്രെയിറ്റ് ആയിട്ട് പിൻഭാഗം നേരെ നിവർത്തി വെക്കാൻ ശ്രദ്ധിക്കണം. ഭാരം ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിൻഭാഗം നമ്മൾ പുറം വളയ്ക്കാതെ മുട്ടുകൾ വളച്ചതിന് ശേഷം

0: മാത്രം നമ്മളുടെ ഭാരത്തിന്റെ അടുത്തിട്ട് നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ഭാരം പൊന്തിക്കാൻ ശ്രദ്ധിക്കാം. ഇത്രയൊക്കെയാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ പോസ്ചർ കറക്ഷൻസ്.
1: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ഗാനോപഹാരം 103.6 റിയൽ FM.
3: ഹാപ്പി സർദാർ എന്ന ചിത്രത്തിന് വേണ്ടി സിതാര കൃഷ്ണകുമാർ പാടിയ ഗാനവുമായി ഗാനോപഹാരം തുടരുന്നു. BK ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

0: നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനില,
4: ഇളയനില
3: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
6: മനോമഞ്ജിത്തിന്റെ വരികൾക്ക് കൈലാസ് മേനോൻ സംഗീതം നൽകി. ഇട്ടിമാണി മേഡ് ഇൻ ചൈന എന്ന ചിത്രത്തിനു വേണ്ടി നജീം പാടിയത്.

0: ഗാനോപഹാരം സമാപിച്ചു.
1: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
2: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
1: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.

0: മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ട് ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. KSRTCയിൽ സ്ത്രീ സൗജന്യ യാത്രയ്ക്ക് തുടക്കം. നിപ ഭീതിയിൽ ജാഗ്രതയോടെ കോഴിക്കോട്. നവതി ആഘോഷിച്ച് ആകാശവാണി. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് തുടക്കമായി. സമത്വവും സാമൂഹ്യനീതിയും ഉറപ്പാക്കാനും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെയും സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണം ലക്ഷ്യമിട്ടുമാണ് പദ്ധതി നടപ്പാക്കിയത്. പ്രിയദർശിനി സൗജന്യ യാത്രാ സംരംഭം അല്പസമയം മുൻപ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി BD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ തലങ്ങളിലും ഉദ്ഘാടന ചടങ്ങുകൾ നടത്തി. സുരക്ഷിതവും സൌകര്യപ്രദവും ചെലവില്ലാത്തതുമായ പൊതുഗതാഗത സേവനത്തിലൂടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, സാമൂഹ്യ പങ്കാളിത്തം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. പദ്ധതി നിർവഹണത്തെക്കുറിച്ചും സ്ത്രീ യാത്രികർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും KSRTC കോഴിക്കോട് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ പ്രശോഭ PK.
3: പെൺകുട്ടികൾക്കും പ്രായമായവർക്കും വരെ എല്ലാ വിഭാഗം വനിതകൾക്കും ഓർഡിനറി ബസ്സുകളിൽ യാത്ര പൂർണ്ണമായും സൗജന്യമാണ്. മലയാളികൾക്ക് മാത്രമല്ല അന്യ സംസ്ഥാന വനിതകൾക്കും യാത്ര സൗജന്യമാണ്. ആയതിനാൽ മറ്റു രേഖകളൊന്നും തന്നെ യാത്രയ്ക്ക് ആവശ്യമില്ല. പ്രസ്തുത യാത്രകൾക്ക് ദൂരപരിധി നിശ്ചയിച്ചിട്ടില്ല. ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ഓർഡിനറി സർവീസിന്റെ വിവിധ രൂപങ്ങളായ വെഞ്ചർ സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ ഓർഡിനറി എന്നീ സർവീസുകളിൽ സൗജന്യ യാത്ര ലഭിക്കുന്നതാണ്. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് മുതലുള്ള മറ്റ് ദീർഘദൂര സർവീസുകളിൽ യാത്രാ സൗജന്യം ലഭ്യമല്ല. യാത്രാ സൗജന്യമുള്ള ബസ്സിന് തിരിച്ചറിയുന്നതിനായി മുന്നിലും പുറകിലും വശങ്ങളിലും പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. സൗജന്യ യാത്ര ചെയ്യുന്നവർ നിർബന്ധമായും പ്രിയദർശിനി 0 ടിക്കറ്റ് കണ്ടക്ടറിൽ നിന്ന് ചോദിച്ചു വാങ്ങണം. ഗ്രൂപ്പായോ ഫാമിലിയായോ പോകുന്നവർ നിലവിൽ ഗ്രൂപ്പ് ടിക്കറ്റ് ലഭിക്കുന്നുണ്ടെങ്കിലും ഓർഡിനറി സർവീസുകളിൽ ഇനി മുതൽ കണ്ടക്ടറോട് സൗജന്യ യാത്ര ടിക്കറ്റ് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ഓർഡിനറി ബസ്സുകളിൽ പ്രായഭേദമന്യേ എല്ലാ വനിതകൾക്കും യാത്ര സൗജന്യമായതിനാൽ പെൺകുട്ടികൾക്ക് കൺസെഷന് പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല. കോഴിക്കോട് ഡിപ്പോയിൽ നിന്നും പാലക്കാട്, സുൽത്താൻ ബത്തേരി, മാനന്തവാടി, നിലമ്പൂർ, കുറ്റ്യാടി, തൊട്ടിൽപ്പാലം, ചമ്രവട്ടം വഴി ഗുരുവായൂർ, മുക്കം, അടിവാരം എന്നീ റൂട്ടുകളിലേക്കാണ് ഓർഡിനറി സർവീസുകൾ പ്രധാനമായും നടത്തുന്നത്. ഇത്തരം സർവീസുകളിൽ യാത്ര മാത്രമായിരിക്കും സൗജന്യം. നിലവിലെ മറ്റെല്ലാ യാത്രാ നിയമങ്ങളും ബാധകമായിരിക്കും. ജീവനക്കാരുമായി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഏവർക്കും ശുഭയാത്ര നേരുന്നു.
2: കോഴിക്കോട് ഫറോക്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഒരാൾക്ക് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രത തുടരുന്നു. വിപുലമായ സമ്പർക്ക പട്ടിക തയ്യാറാക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇന്നലെ ലഭിച്ച 8 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ്. നിലവിൽ 103 പേരാണ് സമ്പർക്ക പട്ടികയിൽ. ഇതിൽ 45 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം ആരോഗ്യ പ്രവർത്തകരുമായും തദ്ദേശ ഭരണ പ്രതിനിധികളുമായും ചർച്ച നടത്തി. നിപ രോഗബാധയെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ജില്ലാ RCH ഓഫീസർ ഡോക്ടർ നവ്യജ തൈക്കാട്ടിൽ.
4: നിപ ഒരു വൈറൽ അണുബാധയാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ സൂനോസിസ് എന്ന ഗണത്തിൽപ്പെടുന്നതാണ് നിപ വൈറസ്. നിപ വൈറസിന്റെ സ്രോതസ് വവ്വാലുകൾ ആണെന്നത് നേരത്തെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യരുടെ സഞ്ചാരപഥം എപ്പോഴെങ്കിലും വവ്വാലുകളുടേതുമായി കൂട്ടിമുട്ടുമ്പോഴാണ് സ്പില്ലോവർ എന്ന പ്രതിഭാസം വഴി നിപ പോലുള്ള ജന്തുജന്യ വൈറസുകൾ പലതും മനുഷ്യരിൽ എത്തിപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെ ആകസ്മികമായി നിപ ബാധിച്ച ഒരു മനുഷ്യനിൽ നിന്ന് അപൂർവമായി മറ്റു മനുഷ്യരിലേക്കും രോഗം പകരാൻ സാധ്യതയുണ്ട്. എന്നാൽ കോവിഡ് പോലെയോ മറ്റു പകർച്ചപ്പനി പോലെയോ അണുബാധ ഉണ്ടായ മനുഷ്യരിൽ നിന്ന് വളരെ വ്യാപകമായി ഒരു സാമൂഹിക വ്യാപനം ഉണ്ടാവാനുള്ള സാധ്യത കുറവുള്ള ഒരു വൈറസാണ് നിപ വൈറസ്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വവ്വാലുകളിൽ നിന്ന് നിപ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യരിൽ നിപ വന്നതായി മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെ സ്ഥിരീകരിച്ചിട്ടില്ല. നല്ലൊരു രോഗനിരീക്ഷണ സംവിധാനം ഉള്ള സ്ഥലങ്ങളിലാണ് നിപ പോലെയുള്ള ഒരു രോഗം വന്നാൽ കണ്ടെത്താൻ സാധിക്കുന്നത്. നിപ്പയുടെ ലക്ഷണങ്ങൾ എന്നത് പനിയോട് കൂടിയ ചുമ, ശക്തമായ തലവേദന, ഛർദി, അപസ്മാരം, വിഭ്രാന്തി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. 40 മുതൽ 91% വരെ മരണനിരക്ക് വിവിധ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലുമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടു തരത്തിലാണ് നിപ്പ ഒരാൾക്ക് വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, വവ്വാലുകളിൽ നിന്ന് നേരിട്ട് വവ്വാലുകളെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് ഒഴിവാക്കണം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവയെ കൈകാര്യം ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയവ ധരിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ. വവ്വാൽ കടിച്ചതോ ചപ്പിയതോ ആയ പഴങ്ങൾ കഴിക്കാതിരിക്കുക. വവ്വാലിന്റെ ഡ്രോപ്പിംഗ്സ് അല്ലെങ്കിൽ കാഷ്ടം വീഴാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ വൃത്തിയാക്കിയതിന് ശേഷം അത്തരം വസ്തുക്കൾ തൊട്ടതിന് ശേഷം

0: സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകണം.
1: ഈ രോഗബാധിതനായ ഒരു മനുഷ്യനിൽ നിന്ന് രോഗം പകരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ തന്നെ പൊതുവിൽ നമ്മൾ പാലിക്കേണ്ടത് ആശുപത്രികളിൽ പോകുമ്പോൾ നിർബന്ധമായും മൂന്ന് ലെയറുള്ള മാസ്ക് എങ്കിലും ഉപയോഗിക്കണം.
2: പൊതുപ്രക്ഷേപണ സംവിധാനമായ ആകാശവാണി 90 വർഷങ്ങൾ പൂർത്തിയാക്കി. ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ആകാശവാണിയുടെ 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ ഭാഗമായി ഈയിടെ വിരമിച്ച ആകാശവാണി നിലയംഗങ്ങൾക്ക് ആദരമൊരുക്കി. ആകാശവാണി കോഴിക്കോട് മഞ്ചേരി നിലയങ്ങളുടെ മുൻ പ്രോഗ്രാം മേധാവി സി കൃഷ്ണകുമാർ, ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ വാർത്താ അവതാരകനായി വിരമിച്ച അനിൽചന്ദ്രൻ, പ്രോഗ്രാം മേധാവിയായി വിരമിച്ച കെ വി ശരത്ചന്ദ്രൻ എന്നിവരെയാണ് ആദരിച്ചത്. അരീക്കോട് വ്യാപാര ഭവനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി.
3: എന്റെ വീട്ടിലൊക്കെ റേഡിയോ കേൾക്കാനായിട്ട് ആളുകൾ വരുമായിരുന്നു, പ്രത്യേക ലൈസൻസ് കാര്യങ്ങള്, പക്ഷെ അത് നിന്നുപോയി. ഇന്നും അതിന്റെ ആ മധുരമാണ് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നില്ല. ടിവിയും മൊബൈലും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഒരു റേഡിയോ വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായൊരു സംതൃപ്തി ഉണ്ട്. റേഡിയോന്റെ മുന്നിൽ നിന്ന് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതൊക്കെ വികാരവരിതമായി അന്ന് വാർത്ത പറഞ്ഞത്, ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ തോറ്റതൊക്കെ അർദ്ധരാത്രി ഞങ്ങളൊക്കെ കേട്ടത്. അപ്പോൾ ഓർമ്മയുടെ ഓളങ്ങളിൽ ഇങ്ങനെ ഓരോന്നുണ്ട്. റേഡിയോന്റെ മുന്നിൽ ഇരുന്ന് ഞങ്ങളുടെ ദിനരാത്രങ്ങളെ മാറ്റി നിർത്തിവെച്ചു ഒരു കാലഘട്ടം. ഇന്നത് നിന്നുപോയി, പക്ഷേ ഇന്നും ഇങ്ങനെ ഒരു സംഘമുണ്ട്, ഒരു ശക്തിയുണ്ട്, അതിനെ സ്നേഹിക്കുന്നവര് അതുമായി ഒത്തുകൂടുന്നവരുണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. എല്ലാ രീതിയിലും നിങ്ങൾ അതിന് അർഹതപ്പെട്ടതാണ്.
2: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ കെ കുഞ്ഞാണി തെഞ്ചേരി അധ്യക്ഷനായിരുന്നു.
4: റേഡിയോ നമ്മുടെ ജീവന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു സ്ഥാനത്തിലേക്ക് എത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആകാശവാണിയാണ് എന്നുള്ളത് തീർത്ഥം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ഓരോ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ സുഭാഷിതം മറ്റും ഒരുപാട് പരിപാടികൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. 2003 മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ സംഘടന രൂപീകരിച്ചത്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായി 10 സംഗമങ്ങൾ നമ്മൾ നടത്തി.
2: ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ആകാശവാണി മഞ്ചേരി നിലയം മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡി പ്രദീപ് കുമാർ.
5: റേഡിയോ പ്രക്ഷേപണം എന്ന ഒന്നിനു ചുറ്റും കേന്ദ്രീകരിച്ചാണ് നിങ്ങൾ ഒന്നിച്ചു കൂടുകയും സംഘടനയായി നിലനിൽക്കുകയും റേഡിയോയ്ക്ക് വേണ്ടി ശബ്ദിക്കുകയും പ്രക്ഷോഭം നടത്തേണ്ട സമയങ്ങളിൽ പ്രക്ഷോഭം നടത്തുകയൊക്കെ ചെയ്യുന്നത്. അത് വലിയൊരു കാര്യമാണ്. കാരണം റേഡിയോ മരിച്ചുപോയി, റേഡിയോയ്ക്ക് ഇനി നിലനിൽപ്പില്ല എന്ന് വിധിയെഴുത്ത് നടന്ന കാലത്ത് ഞങ്ങൾ റേഡിയോയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതാണ് നിങ്ങളോട് എനിക്കുള്ള വലിയ സ്നേഹം. ഇപ്പൊ മാറിയ സാഹചര്യത്തിൽ റേഡിയോ വഹിക്കുന്ന ഒരു പങ്കും അതാണ്. എത്രയോ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മാധ്യമ മഹാപ്രളയത്തിന് നടുവിലാണ് ഇന്ത്യക്കാര് ജീവിക്കുന്നത്. ഏറ്റവും വലിയ മാധ്യമ എക്സ്പോസർ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇത്രയധികം മാധ്യമങ്ങൾ വേറെ എവിടെയുമില്ല. പക്ഷെ ഈ മാധ്യമങ്ങൾക്ക് നടുവിലും റേഡിയോയും റേഡിയോയുടെ ശ്രോതാക്കളും തമ്മിൽ അഭേദ്യമായ ഒരു ഹൃദയ ബന്ധമുണ്ട്. ഇതെന്റെ മാധ്യമമാണ്, ഇതെന്റെ മാധ്യമമാണ്, ഇതെന്റേതാണ്. ഇത് മാധ്യമ വിദഗ്ധരൊക്കെ പറയുന്നത് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതെന്റേതാണ്, ഇതെന്റേതാണ് എന്ന് തോന്നുന്ന ഒരേ ഒരു മാധ്യമം റേഡിയോ മാത്രമേ ഉള്ളൂ. ആകാശവാണി നവതി ആഘോഷിക്കുമ്പോൾ അതൊരു ബഹുസ്വര മാധ്യമമാണ്. ബഹുസ്വര മാധ്യമം എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംസ്കാരം, കല, ജീവിത രീതികൾ, സംഭാഷണം ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന വേറെ ഒരു മാധ്യമം
2: ആകാശവാണിയും ശ്രോതാക്കളും എന്ന വിഷയത്തിൽ സംബന്ധിച്ച് ആകാശവാണി കോഴിക്കോട് മഞ്ചേരി നിലയങ്ങളിലെ മുൻ പ്രോഗ്രാം മേധാവി സി കൃഷ്ണകുമാർ.
6: നമ്മുടെ എത്ര വീടുകളില് അച്ഛനമ്മമാര് മാത്രമല്ല, എത്ര വീടുകളുണ്ട് മക്കളൊക്കെ എവിടെങ്കിലും ആയിരിക്കും. ഏതെങ്കിലും നോക്കാൻ ചിലപ്പോ ഏതെങ്കിലും ഒരാളുണ്ടാവും. ഒരാൾക്ക് സംസാരിക്കാൻ എത്ര ആഗ്രഹമുണ്ടെന്ന് അറിയോ? അവർ റേഡിയോ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങളാണ് പറയുന്നത്, അവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ കത്ത് എഴുതണമെന്ന് ഞാൻ പറയുന്നത്, കത്ത് എഴുതണം, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സന്ദേശങ്ങൾ അയക്കണം. ശ്രോതാക്കളാണ് റേഡിയോ സ്റ്റേഷൻ നന്നായി കൊണ്ടുപോകുന്നത്. കാരണം എനിക്കറിയാം, ഞാൻ പോവാത്ത സ്ഥലത്ത് പോലും ഒരു പക്ഷെ എന്റെ ശബ്ദം കേട്ട് ആൾക്കാർ പറയും, ആ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. ഇതാണ് കാര്യം. ഈ റേഡിയോ നിലയങ്ങൾ കേരളത്തിൽ നന്നായിട്ടുണ്ടെങ്കിൽ അത് ശ്രോതാക്കൾ നന്നായത് കൊണ്ട് മാത്രമാണ്. അതിന് ഞങ്ങളുടെ യാതൊരു മേന്മ അതിലില്ല. നിങ്ങളാണ് അതിന്റെ ശക്തി.
2: വാർത്തയും ശ്രോതാക്കളും എന്ന വിഷയത്തിൽ ആകാശവാണി മുൻ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ.
7: മലബാറിനോടൊരു അവഗണന എക്കാലത്തും ഉണ്ടായിരുന്നു. ഏറ്റവും അവസാന ഉദാഹരണമാണ് നമുക്ക് ഇപ്പോഴത്തെ ആറുവരിപ്പാത. നമ്മൾ ആറുവരിപ്പാത കാണുന്നത് കേരളപ്പിറവിക്ക് ശേഷം എത്ര വർഷത്തിന് ശേഷമാണ്? 75 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് ഒരു ആറുവരി

0: നമ്മൾ കാണുന്നത്. അതുവരെ ഹൈവേകളൊക്കെ തന്നെ മധ്യ കേരളത്തിനിപ്പുറം അല്ലെങ്കിൽ തൃശ്ശൂരിനിപ്പുറത്തേക്ക് നമുക്ക് ആ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എക്കാലത്തും ഒരു അവഗണന നേരിടുന്ന മേഖലയാണ് മലബാർ. ആ മലബാറിന്റെ ശബ്ദം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ആകാശവാണിയുടെ പ്രാദേശിക വാർത്താ വിഭാഗം കോഴിക്കോട്ട് പ്രവർത്തിച്ചു പോകുന്നത്. മലബാറിന് മലബാറിന്റേതായ ചില പ്രത്യേകതകളുണ്ട്. ഭാഷാപരമായ പ്രത്യേകത, ആചാരപരമായ പ്രത്യേകത, ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട്. കേരളത്തിലെ ആദിവാസി പട്ടികവർഗ ജില്ലകളിൽ ഒന്ന് വയനാട് നമ്മുടെ നിലയത്തിന്റെ പരിധിയിലാണ്. പാലക്കാട് അട്ടപ്പാടി ആദിവാസി മേഖല, അതും ഇതിന്റെ കീഴിൽ വരുന്ന പ്രദേശമാണ്. അപ്പൊ ഇത്തരം ചില ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ഭാഷാപരമായ സാംസ്കാരികമായ പ്രത്യേകതകളുമുള്ള മേഖലയാണ് മലബാറിന്റേത്. അപ്പൊ അതുകൊണ്ട് തന്നെ മലബാറിന്റെ ശബ്ദം കേരളത്തിലെല്ലാം ലഭിക്കുന്നതിന് കോഴിക്കോട് നിലയം ഒരു അനിവാര്യതയാണ്.
1: റേഡിയോ നാടകങ്ങളെക്കുറിച്ച് അനുഭവങ്ങൾ പങ്കിട്ട് ആകാശവാണി കോഴിക്കോട് നിലയം മുൻ പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ.
2: നമ്മുടെ മലയാള റേഡിയോ നാടക പ്രക്ഷേപണ ചരിത്രത്തിൽ വരുന്ന ഒരു ഒരു ഭാവതത്വപരമായിട്ടുള്ള ഒരു ഒരു മാറ്റമുണ്ട്. അതായത് സെൻസിബിലിറ്റിയുടെ ഒരു ഇഷ്യൂ ആണ്. ഒരു ഘട്ടം ഇപ്പൊ തുടക്കകാലത്തിൽ എനിക്ക് തോന്നുന്നു പ്രക്ഷേപണം തുടങ്ങുന്നത് ആ സമയത്ത് തന്നെ നാടകങ്ങളുണ്ടെന്ന് തോന്നുന്നു അല്ലെ. അന്ന് റേഡിയോ എന്ന് പറയുന്നത് ഈ അതിന്റെ ഒരു കുടുംബ സദസ് എന്നുള്ള ഒരു ഓഡിയൻസിനാണ് അത് അഡ്രസ് ചെയ്തിരുന്നത്. ചുരുക്കത്തിലിടങ്ങളിൽ ഈ പാർക്കുകളിൽ റേഡിയോ കിയോസ്കുകൾ പോലുള്ള അവിടെ അത് അഡ്രസ് ചെയ്യുന്നത് കുടുംബ സദസ്സുകളെ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ അതിൽ സ്വീകരിക്കുന്ന പ്രമേയങ്ങളും കുടുംബത്തിന് ഒന്നിച്ചു കേൾക്കാൻ പറ്റുന്ന പ്രമേയങ്ങൾ, കഥ പറച്ചൽ രീതി, അതൊക്കെയായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഒരു ഘട്ടം എത്തിയപ്പോൾ ഇത് സ്ഥിരം രീതിയിൽ ഒരേ കഥ പല രീതിയിൽ ആവർത്തിക്കുന്നതായി തോന്നി. ഇത് തീർത്തും അനാകർഷകമായി തോന്നുന്നു നാടകം. അതിനുശേഷം ഭാവുകത്വം എവിടെയോ ഒരു കളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നെ പോലുള്ള ആൾക്കാർ വരുന്നത്. ഞാൻ ഒറ്റക്കായിരുന്നില്ല, നാടകാരൻ എന്നുള്ള രീതിയിലാണ് ഞാൻ അറിയപ്പെടുന്നെങ്കിലും ഞാൻ എന്റെ പ്രക്ഷേപണ ജീവിതത്തിലെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ, ഒരു ഈടുവപ്പായിട്ട് കണക്കാക്കുന്നത് ഗാനലോക ഭീതികളിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരമ്പരയാണ്.
1: ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. മുതിർന്നവർക്കെതിരായ അതിക്രമങ്ങളെ പ്രതിരോധിക്കാനും വയോജന സംരക്ഷണം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് June 15 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ബോധവൽക്കരണത്തിനപ്പുറം വയോജന അതിക്രമങ്ങൾക്കെതിരെ പ്രതിരോധം ഫലപ്രദമാക്കാം എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ദിനാചരണം. മുതിർന്ന പൌരന്മാർ നേരിടുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പീഡനങ്ങളും അവഗണനകളും തിരിച്ചറിയപ്പെടാതെ പോകുന്ന സാഹചര്യത്തിൽ സമൂഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് അവബോധം പകരാൻ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. ദിനാചരണത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സെമീർ മച്ചിങ്ങൽ.
3: നമ്മുടെ സമൂഹത്തെ വളർത്തിയ കൈകൾ ഒരിക്കലും ഭയത്തിലും അവഗണനയിലും കഴിയരുത് എന്ന സന്ദേശമാണ് ഈ ദിനം ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കാട്ടുന്നത്. ഈ വർഷത്തെ ദിനാചരണ സന്ദേശം ബിയോണ്ട് അവയർനെസ് മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക് എന്നതാണ്. അതായത് ബോധവൽക്കരണത്തിൽ മാത്രം ഒതുങ്ങാതെ വയോജനങ്ങളോടുള്ള അതിക്രമങ്ങൾ ഫലപ്രദമായി തടയുകയും അവരുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. വയോജനങ്ങൾ നമ്മുടെ കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും അമൂല്യ സമ്പത്താണ്. അവരുടെ ജീവിതാനുഭവങ്ങളും മൂല്യങ്ങളും സമൂഹത്തിന് വഴികാട്ടിയാണ്. എന്നിരുന്നാലും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ അതിക്രമങ്ങളും അവഗണനയ്ക്കും ഏകാന്തതയ്ക്കും നിരവധി മുതിർന്ന പൌരന്മാർ ഇന്നും ഇരയാകുന്നുണ്ട്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതും ആശങ്കാജനകമാണ്. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന പ്രധാന നിയമമാണ് 2007 രാജ്യത്ത് നിലവിൽ വന്ന മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം. ഈ നിയമപ്രകാരം മാതാപിതാക്കൾക്കും മുതിർന്ന പൌരന്മാർക്കും അവരുടെ മക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പരിപാലനവും ജീവിത ചെലവിനുള്ള സഹായവും ആവശ്യപ്പെടാൻ അവകാശമുണ്ട്. കേരളത്തിൽ ഈ നിയമത്തിന്റെ കാര്യക്ഷമമായ നടപ്പിലാക്കലിനായി എല്ലാ ജില്ലകളിലും സബ് കലക്ടർമാരുടെ നേതൃത്വത്തിൽ മെയിന്റനൻസ് ട്രൈബ്യൂണലുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വയോജനക്ഷേമ രംഗത്ത് നമ്മുടെ കേരളം രാജ്യത്തിന് മാതൃകയായ സംസ്ഥാനമാണ്. രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ന് കേരളത്തിൽ നിരവധി വൃദ്ധസദനങ്ങളും പകൽ പരിപാലന കേന്ദ്രങ്ങളും സായംപ്രഭ ഹോമുകളും വയോജന സൗഹൃദ പദ്ധതികളും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ വയോജന സംരക്ഷണത്തിൽ ഏറ്റവും വലിയ ഇടം ഇത്തരം സ്ഥാപനങ്ങളല്ല, നമ്മുടെ സ്വന്തം വീടുകൾ തന്നെയാണ്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: റിയൽ എഫ് എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര, രാജ്കുമാർ, രാധാകൃഷ്ണൻ എന്നിവർ പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു ശ്യാമിന്റെ സംഗീതം.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഇനി ഭാ ഭാ ബാ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ഷാൻ റഹ്മാൻ.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: FM പ്രധാന വാർത്തകൾ. ഇറാന്റെയും അമേരിക്കയുടെയും സമാധാന കരാറിനെ ലോക നേതാക്കൾ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന സുപ്രധാന നയതന്ത്ര മുന്നേറ്റമാണിതെന്ന് നേതാക്കൾ വിശേഷിപ്പിച്ചു. ഉത്തർപ്രദേശിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ സർവീസുകൾക്ക് ആരംഭം കുറിച്ചു. രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ റാംമോഹൻ നായിഡു പറഞ്ഞു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിക്ക് തുടക്കമായി. തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മന്ത്രി CP ജോണും ഉദ്ഘാടന ചടങ്ങിനുശേഷം KSRTC പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്തു. ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് മന്ത്രി CP ജോൺ. സൗജന്യ യാത്രാ പദ്ധതി കൊല്ലത്ത് മന്ത്രി ബിന്ദുകൃഷ്ണയും കോഴിക്കോട്ട് MK രാഘവൻ MP കണ്ണൂരിൽ TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ UDF ഗവൺമെന്റ് വാഗ്ദാന ലംഘനം നടത്തിയെന്നാരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധ മാർച്ചുകൾ. എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര എന്നത് നിഷേധിച്ച് ഓർഡിനറിയിൽ മാത്രമാക്കിയതിനെതിരെയാണ് പ്രതിഷേധം. CMRൽ എക്സൈലോജിക് മാസപ്പടി കേസിൽ ED സമൻസിൽ CMRൽ കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ S കർത്ത ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. കേസിൽ മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ അടുത്ത മാസം ആരംഭിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ പ്രഖ്യാപിച്ചു. ലോങ് ജംപ് താരം M ശ്രീശങ്കറും 400 മീറ്റർ മിക്സഡ് റിലേയിലിറങ്ങുന്ന അൻസ ബാബുവുമാണ് പട്ടികയിലെ മലയാളി സാന്നിധ്യം. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.
1: വിക്രമാദിത്യൻ എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദും സൗമ്യ TRഉം പാടിയ ഗാനവുമായി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജിപാലിന്റെ സംഗീതം.

0: എണ്ണങ്ങളുടെ മഴക്കാല മേള.
1: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: എണ്ണങ്ങളുടെ
2: ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
5: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
6: ഇനി വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ഹരിഹരൻ പാടിയത്. അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം എഴുതിയത് രാജീവ് നായർ.

0: 55-inch വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
1: ഇനി കേൾക്കാം സുസു സുധീവാത്മികം എന്ന ചിത്രത്തിന് വേണ്ടി ശ്വേതാ മോഹൻ പാടിയത്.

0: ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് KSRTC സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി മുന്നോട്ട് വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന് അഭിമാന നിമിഷമാണിതെന്ന് സൗജന്യ യാത്രയുടെ സംസ്ഥാനതല ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു. UDF ഗവൺമെന്റ് അധികാരത്തിലേറി ഒരു മാസം പൂർത്തിയാക്കുന്നതിന് മുൻപ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്വകാര്യ ബസുകൾ പൊതുഗതാഗതത്തിന്റെ ഭാഗമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യഘട്ടമാണിതെന്നും ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല ഇതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമൂഹത്തിന്റെ നാനാതുറകളിലെയും സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകുമെന്നും VD സതീശൻ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രി CP ജോണും പ്രിയദർശിനി ബസിൽ യാത്ര ചെയ്തു. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമാക്കുക. തിരിച്ചറിയുന്നതിന് ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. നിലവിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിലേതുപോലെ 15 കിലോ വരെ ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്കൊപ്പം 4 മുതൽ 11 വരെ പ്രായക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിനി ടിക്കറ്റ് വാങ്ങിയ ശേഷം സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൗജന്യം ലഭ്യമാവുക. നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ നാഴികക്കല്ലാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. KSRTCയെ കൂടുതൽ ജനകീയവൽക്കരിക്കുകയും വികേന്ദ്രീകരിക്കുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി പറഞ്ഞു. LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഗ്രാമവണ്ടി പദ്ധതി വിപുലമായി നടപ്പാക്കുമെന്നും സംസ്ഥാനത്തെ മുഴുവൻ ബസ് ഡിപ്പോകളും ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംരക്ഷിക്കുമെന്നും CP ജോൺ അറിയിച്ചു. നിയമസഭയിൽ പ്രാതിനിധ്യം നേടിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തിയായിരിക്കും സമിതികൾ രൂപീകരിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കെ ജയന്ത് MLA അധ്യക്ഷനായിരുന്നു. ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായി. US മിസോറിയിൽ വിമാനം തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന 12 യാത്രക്കാരും കൊല്ലപ്പെട്ടു. ഇവരെ സ്കൈഡൈവിംഗിനായി കൊണ്ടുപോകുകയായിരുന്നുവെന്ന് മിസോറി ഹൈവേ പട്രോൾ അധികൃതർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ സോളാപൂർ ഗ്രാമത്തിൽ പിക്കപ്പ് വാൻ കിണറ്റിൽ വീണ് 8 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. ദുഃഖിതരായ കുടുംബങ്ങളോടൊപ്പമാണ് ചിന്തകളെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായും നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ സർവീസുകൾക്ക് ആരംഭം കുറിച്ചു. രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞു. ലോകോത്തര വ്യോമയാന അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനത്തിന്റെ ഫലമാണ് വിമാനത്താവളമെന്നും രാംമോഹൻ നായിഡു അറിയിച്ചു. പാർട്ടി MLA മാരുടെ വ്യാജ ഒപ്പ് കേസിൽ പങ്കുണ്ടെന്നാരോപിച്ച് കുറ്റാന്വേഷണ സംഘം തൃണമൂൽ കോൺഗ്രസ് MP അഭിഷേക് ബാനർജിയെ ചോദ്യം ചെയ്തു. കൊൽക്കത്തയിലെ CID ആസ്ഥാനമായ ഭവാനി ഭവനിലാണ് തൃണമൂൽ കോൺഗ്രസ് MLA കുനാൽ ഘോഷിനെയും അഭിഷേക് ബാനർജിയെയും ചോദ്യം ചെയ്തത്. കർണാടക അതിർത്തിയിലെ കബനി നദിക്കു കുറുകെ ബൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ നടപടി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മന്ത്രി PK ബഷീറിനെ അറിയിച്ചു. ഇന്നലെ ബംഗളൂരുവിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം DK ശിവകുമാറാണ് ഇക്കാര്യം പറഞ്ഞത്. വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും കർണാടക കുടക് ജില്ലയിലെ ബൈരക്കുപ്പയെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു.

മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ലഭിച്ച 8 പേരുടെ പരിശോധനാ ഫലം ഉൾപ്പെടെ 11 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഇറാന്റെയും അമേരിക്കയുടെയും സമാധാന കരാറിനെ ലോക നേതാക്കൾ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന സുപ്രധാന നയതന്ത്ര മുന്നേറ്റമാണിതെന്ന് നേതാക്കൾ വിശേഷിപ്പിച്ചു. രണ്ട് രാജ്യങ്ങളും തമ്മിലെ ധാരണ സാധ്യമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ പ്രവർത്തകർ വഹിച്ച പങ്കിനെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനി സ്വാഗതം ചെയ്തു. 52nd G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ വൻ പരാജയം LDF അർഹിക്കുന്നതല്ലെങ്കിലും കാര്യങ്ങൾ യാഥാർത്ഥ്യബോധ്യത്തോടെ ഉൾക്കൊള്ളണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. മലപ്പുറം അരീക്കോട് EMSന്റെ ലോകം സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CMRൽ എക്സാലോജിക് മാസപ്പടിക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസിൽ CMRൽ കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. കേസിൽ മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എഫിൽ സ്വീഡൻ തുനീഷ്യയെ 1-5 പരാജയപ്പെടുത്തി. മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദയെ രാത്രി 9:30 നേരിടും. ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 44 നിന്ന് 68 നേടിയ ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് ടോപ്പ് സ്കോറർ. ദീപ്തി ശർമ്മയാണ് കളിയിലെ താരം. മറ്റൊരു മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 തകർപ്പൻ വിജയം നേടി. തുർക്കിയിലെ അന്റാലിയയിലെ അംബേത്ത് ലോകകപ്പ് മത്സരത്തിൽ റിക്കർവ് മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരെയും കുംകും മൊഹോദും സ്വർണ്ണ മെഡൽ നേടി. നിലവിലെ ഒളിമ്പിക്സ് ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയൻ താരങ്ങളെയാണ് ഇന്ത്യൻ താരങ്ങൾ തോൽപ്പിച്ചത്. പുരുഷ വ്യക്തിഗത ഇനത്തിലും ധീരജ് ദക്ഷിണ കൊറിയൻ താരത്തെ തോൽപ്പിച്ച് സ്വർണ്ണ മെഡൽ നേടി. അമ്പെയ്ത്ത് ലോകകപ്പ് മത്സരത്തിൽ ഇതാദ്യമായാണ് ഇന്ത്യ 2 മെഡലുകൾ നേടുന്നത്. ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്നു മുതൽ June 17 വൈകിട്ട് 5 രക്ഷാകർത്താക്കളോടൊപ്പം അതത് സ്കൂളുകളിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. ആദ്യ ഓപ്ഷൻ ലഭിച്ചവർ ഫീസടച്ച് സ്ഥിരപ്രവേശനം നേടണം. മറ്റ് ഓപ്ഷനുകളിൽ സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാത്തവരെ തുടർ അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NEET UG പുനഃപരീക്ഷയ്ക്ക് അഡ്മിറ്റ് കാർഡുകൾ പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 വൈകിട്ട് 5:15 പരീക്ഷ. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്ന് വിരമിച്ച പ്രോഗ്രാം വാർത്താവിഭാഗം ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിച്ചു. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കാറ്റാടി ഊർജ്ജം അഭിലാഷത്തിൽ നിന്നും ത്വരിതപ്പെടുത്തലേക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഗോവയിൽ ആഗോള കാറ്റാടി ദിന സമ്മേളനം സംഘടിപ്പിക്കും. നമ്മുടെ കാറ്റ് നമ്മുടെ സമൂഹം എന്നതാണ് ഈ വർഷത്തെ കാറ്റാടി ദിന പ്രമേയം. 41 നീണ്ടു നിൽക്കുന്ന തുരീയം സംഗീതോത്സവം നാളെ കണ്ണൂർ പയ്യന്നൂരിൽ ആരംഭിക്കും. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് പള്ളിക്കര കല്ലിങ്കാലിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കളെ കടലിൽ കാണും.

0: അതായി. ബേക്കലിൽ ബീച്ച് കാണാനെത്തിയ നാലംഗ സംഘത്തിലെ രണ്ടു പേരെയാണ് ഇന്നലെ വൈകിട്ട് കാണാതായത്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണത്തിലെ ഗുരുതര ക്രമക്കേടുകൾ പരിഹരിച്ച് പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകാൻ ആക്ഷൻ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് മാത്യു കട്ടിക്കാന അധ്യക്ഷനായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത് 6 സുന്ദരിമാരുടെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ.

0: ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
1: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
5: റീഗൽ ജ്വല്ലേഴ്സ്,
6: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
7: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
8: വിപണിയിൽ നിന്ന് സ്വർണ്ണവില ഗ്രാമിന് 225 രൂപ വർദ്ധിച്ച് 13,890 രൂപയായി. പവന് 111,120 രൂപ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ
6: ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
7: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
10: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
11: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
10: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
5: പ്രിയ ഗീതം.
8: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. പ്രിയഗീതത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾക്കായി പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇതാണ്: 236-6174, 236-6176, STD കോഡ് 0495, മൊബൈൽ നമ്പർ 9447444800. ഇപ്പോൾ കേൾക്കാം ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഒരു ഗാനം. ONV കുറുപ്പിന്റെ രചന, ശരത്തിന്റെ സംഗീതം. ഈ പാട്ട് കേട്ടുകൊണ്ട് വിളിച്ചു തുടങ്ങിക്കോളൂ.

0: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി
1: പ്രിയ ഗീതം.
2: പ്രിയഗീതത്തിലേക്ക് വിളിച്ച് അടുത്ത ഗാനം ആവശ്യപ്പെട്ടത് കൂത്തുപറമ്പിൽ നിന്ന് ധർമ്മനാണ്. ആവശ്യപ്പെട്ട ഗാനം തൃഷ്ണ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ജാനകിയും പാടിയത്. ബിച്ചുതിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: എണ്ണങ്ങണ്ടയിൽ നിന്നും 65 inch വലിയ LED ടിവി സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പ്രിയഗീതത്തിലെ അടുത്ത ഗാനം ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും രേണുകയും പാടിയതാണ്. RK ദാമോദരന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ടത് അനിൽകുമാർ ചന്ദ്രൻ വെസ്റ്റീലിൽ നിന്നും.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: പ്രേഗീതത്തിലെ അടുത്ത ഗാനം ചെസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയതാണ്. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ടത് പന്തീരങ്കാവിൽ നിന്ന് മൃദുൽ.

0: ഈ ഗാനത്തോടെ പ്രിയഗീതം സമാപിക്കുന്നു.
1: പ്രിയഗീതം.

0: FM പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് ഷില്ലോങ് സന്ദർശിക്കും. ഷില്ലോങ്ങിലെ മാവ്കാസിയാങ്ങിൽ ലാരിറ്റി പെർഫോമൻസ് സെന്ററിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഉച്ചകോടിയും പ്രദർശനവും ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ ബസ്സുകൾ പൊതുഗതാഗതത്തിന്റെ ഭാഗമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യഘട്ടമാണ് സ്ത്രീകളുടെ സൗജന്യ യാത്രയെന്നും ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. പൌരസമൂഹത്തിന്റെ സ്വത്താണ് KSRTC എന്നും ഡിപ്പോകൾ ജനകീയ ഡിപ്പോകളാക്കി മാറ്റി പരിപാലിക്കുമെന്നും മന്ത്രി CP ജോൺ. തിരുവനന്തപുരത്ത് KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിവകുപ്പിന്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ആകാശവാണി FM റേഡിയോ കാർഷിക പരിപാടിയായ ഞാറ്റുവേലയിൽ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന സമഗ്ര പച്ചക്കറി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മന്ത്രി T.സിദ്ദിഖ് പരമ്പരയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. അടുത്ത മാസം 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. സെൻസസ് 2027 ഭാഗമായ ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ വിവരശേഖരണത്തിന് വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. തുർക്കിയിലെ അന്റാലിയയിലെ അമ്പെയ്ത്ത് ലോകകപ്പിൽ ആദ്യ വ്യക്തിഗത സ്വർണ്ണ മെഡലും റീകർവ് മിക്സഡ് ടീം ഇനത്തിൽ രണ്ടാം സ്വർണ്ണ മെഡലും നേടിയ ധീരജിനെയും സഹതാരങ്ങളെയും ആന്ധ്രാപ്രദേശ് ഗവർണർ S. അബ്ദുൾ നസീർ അഭിനന്ദിച്ചു. ഈ നേട്ടം ആന്ധ്രാപ്രദേശിനും രാജ്യത്തിനും അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് F മത്സരത്തിൽ സ്വീഡൻ ടുണീഷ്യയെ 1-1 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിലെ ആദ്യ ഗാനം വെള്ളിമാട് കുന്നു നിന്നും വന്ദന ആവശ്യപ്പെട്ടത്. ചിത്രം ചിറ്റ, ഗായകർ ഹരിചരൺ, ചിന്മയ്. ജോപോളിന്റെ രചന, ദിബു 99 തോമസിന്റെ സംഗീതം.

0: 2025 2026 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC പ്ലസ് ടു ഡിഗ്രി PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ളപേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം June 20 വൈകിട്ട് 5 ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാക്കണം. SSLC മിനിമം 6B 4C പ്ലസ് ടുവിന് മിനിമം 4B 2C ലഭിച്ചവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. ഏതെങ്കിലും വിഷയത്തിൽ D+ ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകൾ സ്വീകരിക്കുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ ഇനി പറയാം. ITDP നിലമ്പൂർ 0493122031, നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070368, എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070369, പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070400.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: സഫ്രീന പപ്പു മാത്തോട്ടം ആവശ്യപ്പെട്ട ഗാനമാണിനി. എന്നാസൈ മച്ചാൻ ഈ ചിത്രത്തിൽ ചിത്ര പാടിയത്.

0: സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മലപ്പുറം ഡിവിഷൻ ഓഫീസിൽ ഒഴിവുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള വനിതകൾ ജൂൺ 22 വൈകുന്നേരം 5 അപേക്ഷിക്കണം. അപേക്ഷാ ഫോം മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഡിവിഷൻ ഓഫീസിൽ നിന്ന് 118 രൂപ അടച്ച് നേരിട്ട് വാങ്ങണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷനിൽ ലഭ്യമാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം, 04-83-273-503.
1: കണ്ണങ്കണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
2: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: അർത്ഥം ഈ ചിത്രത്തിലെ ഗാനമാണിനി ഗായകൻ യേശുദാസ്. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു സിന്ധു, സജീവൻ, കാക്കുനി.

കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയ റെയിലേ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ

0: സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനം, വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.
1: കണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
2: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
1: കണ്ണങ്ങണ്ടി
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: വിരാസത്ത് ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു അനൂപ് കൊയിലാണ്ടി.

0: ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിലാണ് ക്ലാസുകൾ നടക്കുക. 6 മാസത്തേക്കാണ് പരിശീലനം. ജൂലൈ 1 പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കും. SSLC അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത. 18 വയസ്സ് തികഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈൻ എന്നിവർക്ക് അപേക്ഷിക്കാം. ഇവരുടെ അഭാവത്തിൽ OBC, SC, ST എന്നിവരെയും പരിഗണിക്കും. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോമിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ, BPL ആണെങ്കിൽ റേഷൻ കാർഡിന്റെ കോപ്പി, വിധവ വിവാഹമോചിതരാണെങ്കിൽ ആയുധ തെളിയിക്കുന്ന രേഖ സഹിതം, പ്രിൻസിപ്പൽ കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൽപ്പറ്റ എന്ന വിലാസത്തിലോ നേരിട്ടോ നൽകണം. പൂരിപ്പിച്ച അപേക്ഷ June 24 വൈകിട്ട് 5 ഓഫീസിലെത്തിക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0493620228.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: ഇളയനില
1: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ചിത്രം ഇതാ ഇവിടെ വരെ, ഗായകൻ യേശുദാസ്. ഗാനരചന യൂസഫലിക്കച്ചേരി, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു അത്താണിക്കലിൽ നിന്ന് പ്രദീഷ്, പ്രവീൺ, മീര പ്രദീഷ്.

0: മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ ഫിസിക്സ് വിഭാഗത്തിലൊഴിവുള്ള അതിഥി അധ്യാപക തസ്തികയിൽ മറ്റന്നാൾ രാവിലെ 9:30 കോളേജിൽ അഭിമുഖം നടക്കും. കോഴിക്കോട് മേഖലാ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം അഭിമുഖത്തിനെത്തണം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9061 7349 418, മറ്റൊരു നമ്പർ 04832734918. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യൻ നിയമനത്തിനുള്ള അഭിമുഖം 20 രാവിലെ 10 ആശുപത്രി മെഡിക്കൽ ഓഫീസിൽ നടക്കും. യോഗ്യത BHC, ECG, ഓഡിയോമെട്രി, DCVT, BCVT. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. യോഗ്യരായവർ നിശ്ചിത സമയത്ത് അഭിമുഖത്തിന് ഹാജരാകണം.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്, വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
4: ഇളയനില
3: സമർപ്പിക്കുന്നത്, 24 വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
6: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
8: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

യുവർ ചോയ്സിലിനി അനില ചന്ദ്രൻ പേരാമ്പ്രയുടെ ഇഷ്ടഗാനം ഒരു മരുഭൂമി കഥ. ഈ ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ, ചിത്ര എന്നിവർ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, എം ജി ശ്രീകുമാറിൻ്റെ സംഗീതം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: കെ വി മഹാദേവന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പഴയ ഗാനം കേൾക്കാമിനി. പൂച്ചൽ ഖാദറിന്റെ വരികൾ, ചിത്രം കായലും കയറും. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് പാലാഴിയിലുള്ള ജിതേഷിനു വേണ്ടി ചാലപ്പുറത്തു നിന്നും സന്തോഷ് രാജീവ്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ.

0: ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
5: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
6: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
7: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
8: ദോസ്ത് ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഇനി ഗാനശില്പികൾ S. രമേശൻ നായർ, വിദ്യാസാഗർ. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് ബേപ്പൂരിൽ നിന്നും വിലാസിനി രാധിക രാമചന്ദ്രൻ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
3: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
4: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
5: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
6: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
6: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. സജീവൻ രാമനാട്ടുകരയുടെ ഇഷ്ടഗാനമാണ് ഇനി മകനെ നിനക്കു വേണ്ടി. ഈ ചിത്രത്തിൽ പി സുശീല പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിൽ ഒരു ഗാനം കൂടി, പ്രിയം. ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും ജോർജ് പീറ്ററും പാടിയത്, എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിൻ്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ജിയാലക്ഷ്മി, ജൈനാലക്ഷ്മി, കോട്ടൂർ.

FM പ്രധാന വാർത്തകൾ. സാമ്പത്തിക രംഗത്ത് രാജ്യം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ മൈൻമൈൻ ഉച്ചകോടി 2026 സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 12 വർഷത്തിനിടെ സാമ്പത്തിക സുരക്ഷിതത്വവും മെച്ചപ്പെട്ട സൗകര്യങ്ങളും പുതിയ അവസരങ്ങളും നൽകി മധ്യവർഗത്തിനെ ശക്തമാക്കാൻ ഗവൺമെന്റിന് സാധിച്ചതായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. വിവിധ പദ്ധതികളിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ KB ജു.

gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ നൽകാം. ഷിഗല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി 7 വയസ്സുകാരനാണ് മരിച്ചത്. കുട്ടിയെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങളുടെ ഭൂമിക്ക് കാൽനൂറ്റാണ്ടിന് ശേഷം പട്ടയം ലഭിച്ചു. ടാറ്റ കമ്പനിയിൽ നിന്ന് ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. സ്വർണവില വർദ്ധിച്ചു. പവന് 1800 രൂപ കൂടി 111,120 രൂപയായി. ഗ്രാമിന് 13,890 രൂപ. പ്രമുഖ നാടക പ്രവർത്തകൻ രാധൻ കണ്ണപുരം കണ്ണൂരിൽ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. 40 വർഷമായി നാടകരംഗത്ത് സജീവമായിരുന്ന രാധൻ കണ്ണപുരം ആകാശവാണിയിൽ എ ഗ്രേഡ് കലാകാരനായിരുന്നു. FIH ഹോക്കി വനിതാ നേഷൻസ് കപ്പ് പൂൾ എ മത്സരത്തിൽ ഇന്ത്യ അമേരിക്കയെ പരാജയപ്പെടുത്തി. നാളെ ഇന്ത്യ ജപ്പാനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ്. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: കർത്താവേ നമ്മൾക്ക് തുടമുടി നാട് തൈമാവിൻ തണലിൽ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് പ്രിയദർശിനി പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 12 വർഷത്തിനിടെ രാജ്യത്തെ മധ്യവർഗത്തിനെ ശക്തമാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചതായി ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. ഷിഗെല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 സ്പെയിൻ അരങ്ങേറ്റക്കാരായ കേപ് വെർദയെ നേരിടും. വാർത്തകൾ വിശദമായി. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് KSRTC സൌജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന് അഭിമാന നിമിഷമാണിതെന്നും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും

സൗജന്യയാത്രയുടെ സംസ്ഥാനതല ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു. യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലേറി ഒരു മാസം പൂർത്തിയാക്കുന്നതിന് മുൻപ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്വകാര്യ ബസ്സുകൾ പൊതുഗതാഗതത്തിന്റെ ഭാഗമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യഘട്ടമാണിതെന്നും ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമൂഹത്തിന്റെ നാനാതുറകളിലെയും സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രി സി പി ജോണും പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്തു. നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ നാഴികക്കല്ലാണ് പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതിയെന്ന് മന്ത്രി സി പി ജോൺ പറഞ്ഞു. കെ എസ് ആർ ടി സിയെ കൂടുതൽ ജനകീയവൽക്കരിക്കുകയും വികേന്ദ്രീകരിക്കുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി പറഞ്ഞു. എൽ ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഗ്രാമവണ്ടി പദ്ധതി വിപുലമായി നടപ്പാക്കുമെന്നും സംസ്ഥാനത്തെ മുഴുവൻ ബസ് ഡിപ്പോകളും ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംരക്ഷിക്കുമെന്നും സി പി ജോൺ അറിയിച്ചു. നിയമസഭയിൽ പ്രാതിനിധ്യം നേടിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തിയായിരിക്കും സമിതികൾ രൂപീകരിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർമാരുടെയും സൌജന്യയാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. മലപ്പുറത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ കൂടുതൽ കെ എസ് ആർ ടി സി സർവീസുകൾ അനുവദിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും പ്രിയദർശിനി പദ്ധതിയുടെ രണ്ടാംഘട്ടം നടപ്പാക്കുന്ന തയ്യാറെടുപ്പിലാണ് സംസ്ഥാന ഗവൺമെന്റെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതി തൃശൂരിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്തു. കെ എസ് ആർ ടി സി നേരിടുന്ന കടുത്ത സാമ്പത്തിക ബാധ്യതകൾക്കിടയിലും സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകുന്ന ഗവൺമെന്റിന്റെ ഉറച്ച തീരുമാനമാണ് പദ്ധതിയെന്നും ഇതിലൂടെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ അവകാശം ഉറപ്പിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യയാത്രയ്ക്ക് എറണാകുളം ജെട്ടിയിലും ആവേശത്തുടക്കം. എറണാകുളം ബോട്ട് ജെട്ടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഹൈബി ഈഡൻ എം പി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിൽ നിന്ന് ഹൈക്കോടതി ജംഗ്ഷൻ വരെയും തിരിച്ചുമായിരുന്നു ഉദ്ഘാടന യാത്ര. നിരവധി സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വ്യക്തികളും യാത്രയിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മധുര വിതരണവും സ്ത്രീ യാത്രക്കാർക്കായി സമ്മാനപ്പൊതി വിതരണവും ഉണ്ടായിരുന്നു. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. കെ ജയന്ത് എം എൽ എ അധ്യക്ഷനായിരുന്നു. ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയായി. മഹാരാഷ്ട്രയിലെ സോളാപൂർ വാഹനാപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ദുഃഖമറിയിച്ചു. മരിച്ച 8 പേരുടെയും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും ഇരുവരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 12 വർഷത്തിനിടെ സാമ്പത്തിക സുരക്ഷിതത്വവും മെച്ചപ്പെട്ട സൌകര്യങ്ങളും പുതിയ അവസരങ്ങളും നൽകി മധ്യവർഗത്തിനെ ശക്തമാക്കാൻ ഗവൺമെന്റിന് സാധിച്ചതായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പറഞ്ഞു. ആദായ നികുതി പരിഷ്കാരങ്ങളിലൂടെ നികുതി ഇളവ്, ജി എസ് ടി വഴി സുതാര്യത എന്നിവയ്ക്ക് പുറമെ ഉജ്ജ്വല യോജന, ജൽജീവൻ മിഷൻ, സ്വച്ഛ്ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ അടിസ്ഥാന സൌകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ സ്വന്തമായി വീടെന്ന സ്വപ്നവും ആയുഷ്മാൻ ഭാരത് വഴി ആരോഗ്യ സുരക്ഷയും കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പാക്കി. സാമ്പത്തിക രംഗത്ത് രാജ്യം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചാ ചരിത്രത്തെ നിസ്സാരമായി കാണരുതെന്ന് കേന്ദ്രമന്ത്രി മുന്നറിയിപ്പ് നൽകി. ന്യൂഡൽഹിയിൽ മൈൻഡ് മൈൻ ഉച്ചകോടി 2026 സംസാരിക്കുകയായിരുന്നു നിർമ്മലാ സീതാരാമൻ. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. ഷിഗെല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരു കുട്ടി മരിച്ചു. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി 7 വയസ്സുകാരനാണ് മരിച്ചത്. കുട്ടിയെ ഈ മാസം 12-ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കർണാടക അതിർത്തിയിലെ കബനി നദിക്ക് കുറുകെ ബൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ നടപടി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മന്ത്രി പി കെ ബഷീറിനെ അറിയിച്ചു. ഇന്നലെ ബംഗളൂരുവിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഡി കെ ശിവകുമാറാണ് ഇക്കാര്യം പറഞ്ഞത്. വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും കർണാടക കുടക് ജില്ലയിലെ ബൈരക്കുപ്പയെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് അറിയിച്ചു. 1-ാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലാണ്. ഇത് ജൂലൈ 1 മുതൽ 30 വരെയാണ്. 2-ാം ഘട്ടത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയിലും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു.

0: 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ. sc.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിശദവിവരങ്ങൾ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ രാത്രി 9:30 അരങ്ങേറ്റക്കാരായ കേപ് വെർദയെ നേരിടും. ഗ്രൂപ്പ് എഫിൽ സ്വീഡൻ ട്യുണീഷ്യയെ 1-5 പരാജയപ്പെടുത്തി. ഇടുക്കി ചിന്നക്കലാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് പട്ടയം നൽകി. ടാറ്റ കമ്പനിയിൽ നിന്ന് ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും 25 ശേഷം ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ ജനങ്ങൾ കാൽ നൂറ്റാണ്ടുകാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇവിടുത്തെ 236 കുടുംബങ്ങൾക്ക് സർക്കാർ ഉപാധിരഹിത പട്ടയം കൈമാറി. 5 മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 49 ഭൂമിയിലാണ് ഈ ചരിത്രപരമായ ഭൂവിതരണം നടന്നത്. ഇതിൽ 30 ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു. ഇതോടെ 2 മുതൽ 60 വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി. ഇനി 12 ഭൂമി മാത്രമേ ഇവിടെ അവശേഷിക്കുന്ന കൈവശക്കാർക്ക് പതിച്ചു നൽകാനുള്ളൂ.
0: കാഞ്ഞങ്ങാട് പള്ളിക്കര കല്ലിങ്കാലിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കളെ കടലിൽ കാണാതായി. ബേക്കലിൽ ബീച്ച് കാണാനെത്തിയ 4 സംഘത്തിലെ 2 ഇന്നലെ വൈകിട്ട് കാണാതായത്. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശികളായ അങ്കിത്, അപ്പുട്ടി അബ്രഹാം എന്നിവർക്കായി കോസ്റ്റൽ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഊർജിത തിരച്ചിൽ തുടരുകയാണ്. പ്രമുഖ നാടക പ്രവർത്തകൻ കണ്ണൻ രാധൻ കണ്ണപുരം കണ്ണൂരിൽ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. 40 വർഷമായി നാടകരംഗത്ത് സജീവമായിരുന്ന രാധൻ കണ്ണപുരം ആകാശവാണിയിൽ എ ഗ്രേഡ് കലാകാരനായിരുന്നു. 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നാടക അഭിനയത്തിനും സംസ്ഥാനത്തിനും ഒട്ടേറെ ബഹുമതികളും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. പെരുന്തച്ചൻ, തീപ്പൊട്ടൻ, നവരസനായകൻ, കോടീശ്വരൻ, കിനാവിലൊരു കളിവീട്, ഉള്ളത് പറഞ്ഞാൽ തുടങ്ങിയ നാടകങ്ങളിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഉത്തർപ്രദേശിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ സർവീസുകൾക്ക് ആരംഭം കുറിച്ചു. രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞു. ലോകോത്തര വ്യോമയാന അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനത്തിന്റെ ഫലമാണ് വിമാനത്താവളമെന്നും രാംമോഹൻ നായിഡു അറിയിച്ചു. 41 ദിവസം നീണ്ടുനിൽക്കുന്ന തുലിയം സംഗീതോത്സവം നാളെ കണ്ണൂർ പയ്യന്നൂരിൽ ആരംഭിക്കും. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ പരാജയം LDF അർഹിക്കുന്നതല്ലെങ്കിലും കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ളണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. മലപ്പുറം അരീക്കോട് EMSന്റെ ലോകം സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CMRൽ എക്സാലോജിക് മാസപ്പടി കേസിൽ ED സമൻസിൽ CMRൽ കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ സരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. കേസിൽ മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീകളെ ആദരവോടുകൂടി കാണണമെന്ന സന്ദേശമാണ് പ്രിയദർശിനി പദ്ധതി മുന്നോട്ട് വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 12 വർഷത്തിനിടെ രാജ്യത്തെ മധ്യവർഗത്തിനെ ശക്തമാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചതായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. ഷിഗെല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 സ്പെയിൻ അരങ്ങേറ്റക്കാരായ കേപ് വെർദയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം, തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് ലൈവിൽ സംസാരിക്കുന്നതിനും ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇനി പറയുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് അയയ്ക്കുക, നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറിലായിരിക്കണം വാട്സാപ്പ് സന്ദേശം അയയ്ക്കുന്നത്. വാട്സാപ്പ് നമ്പർ 9400024440.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

UFM പ്രധാന വാർത്തകൾ. ഫ്രാൻസുമായി ഇന്ത്യയുടെ പങ്കാളിത്തം നവീകരണത്തിനും സാങ്കേതിക പുരോഗതിക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നത് തുടരുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നീസിലെ അത്താഴവിരുന്നിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തൃശൂരിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്തു. KSRTC നേരിടുന്ന കടുത്ത സാമ്പത്തിക ബാധ്യതകൾക്കിടയിലും സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകുന്ന ഗവൺമെന്റിന്റെ ഉറച്ച തീരുമാനമാണ് പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി എറണാകുളം ജില്ലയിൽ ഹൈബി ഇടൻ MP ഉദ്ഘാടനം ചെയ്തു. നിരവധി സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വ്യക്തികളും യാത്രയിൽ പങ്കെടുത്തു. മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP സംസ്ഥാന വ്യാപകമായി

പ്രതിഷേധിക്കുന്നു. കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC സ്റ്റാൻഡിലേക്ക് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു. കോട്ടയത്ത് KSRTC പ്രിയദർശിനി യാത്ര മുടക്കി BJP പ്രതിഷേധം. സംസ്ഥാനത്തെ മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ച് മഹിളാ മോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്നു മുതൽ June 17 വൈകിട്ട് 5 മണിവരെ രക്ഷകർത്താക്കളോടൊപ്പം അതത് സ്കൂളുകളിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ഉപാധിരഹിത പട്ടയം കൈമാറി. ജനങ്ങൾ കാൽനൂറ്റാണ്ട് കാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് പരിഹാരമായത്. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ രാത്രി 9:30 അരങ്ങേറ്റക്കാരായ കേപ് വെർദയെ നേരിടും. ഗ്രൂപ്പ് എഫിൽ സ്വീഡൻ ടുണീഷ്യയെ 1-5 ഗോളിന് പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകൾ ഇനി 3 മണി.

ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ രാത്രി 9:30 അരങ്ങേറ്റക്കാരായ കേപ്പ് വെർദയെ നേരിടും. ഗ്രൂപ്പ് എഫിൽ സ്വീഡൻ ടുണീഷ്യയെ 1-5 ഗോളിന് പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾ ആവശ്യപ്പെടാം, വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി എന്ന് പറയാറുണ്ടല്ലോ. ഇന്നും ആ രീതിയിൽ തന്നെയാണ് ഈ പരിപാടി. പൊതുവെ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണമുണ്ട്, പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ധാരാളം പുതിയ ശ്രോതാക്കൾക്ക് ഒരവസരം കൊടുക്കാൻ ഇതാണ് വഴി എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പരിഹാരം. അത് വളരെ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിലൊരു സന്തോഷം. ഒരുപാട് പേര് സന്ദേശത്തിലൂടെ അവർക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയതിലുള്ള ആഹ്ലാദം അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹായ് ഇടുന്നത് തുടരുക. കഴിയുന്നത്ര പേരെ നമ്മൾ തിരിച്ചു വിളിക്കും. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440 9400224440 ഇതാണ് വാട്സപ്പ് നമ്പർ. ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. എന്തായാലും നമുക്കൊരു പാട്ടോടുകൂടി പരിപാടി തുടങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് വിളിച്ചു തുടങ്ങാം. ബാലേട്ടൻ എന്ന ചിത്രത്തിൽ സുജാത പാടിയ പാട്ട്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം M. ജയചന്ദ്രൻ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ റിക്വസ്റ്റ് കൂടിയുണ്ട്. ആ പരിപാടിയിൽ ഹായ് ഇട്ട് തിരിച്ച് വിളിച്ചിട്ടുള്ളവർ വീണ്ടും കുറച്ച് കാലത്തേക്ക് ഹായ് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? കാരണം നമ്മൾ പരിപാടിയിൽ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്. അപ്പോൾ ആ സിസ്റ്റം നമ്മളെല്ലാവരും പാലിക്കുകയാണെങ്കിൽ പുതിയ ആൾക്കാർക്ക് തീർച്ചയായും അവസരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ധാരാളമായി കാത്തിരിക്കുന്നവരെ നമുക്ക് പരിപാടിയിൽ പങ്കെടുപ്പിക്കാനും കഴിയും. ഹലോ, നമസ്കാരം. ഹലോ. ആ ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ, ഇതാരാ? അമ്പിളിയാണോ?
1: അതെ അതെ അതെ.
0: ആ, എവിടെയാ സ്ഥലം?
1: പാലാഴി.
0: പാലാഴിയിൽ നിന്ന് അമ്പിളി. ഓക്കെ, എന്തൊക്കെയാ വിശേഷങ്ങൾ? നമ്മൾ ഈ ഗാനോത്സവം പരിപാടിയിൽ മുമ്പ് അടുത്ത ഗാനം പങ്കെടുത്തിട്ടുണ്ടോ?
1: ഇല്ലില്ല, ആദ്യമായിട്ടാണ്.
0: അതെ, ഇപ്പം ഞങ്ങൾ നേരത്തെ ഇപ്പം ആ കാര്യമാണ് സൂചിപ്പിച്ചത്. കാരണം ഇതുപോലെ അമ്പിളി പോലെ ഒരുപാട് പേർക്ക് അവസരം കിട്ടുന്നത് നമ്മളിങ്ങനെ അതിൻ്റെ പാറ്റേൺ മാറ്റിയതുകൊണ്ടാണല്ലോ അല്ലേ?
1: അതെ അതെ.
0: അപ്പോൾ
1: എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരം ആകാശവാണി കൊടുത്തതിന് വളരെ നന്ദി.
0: ആകാശവാണിക്ക് എല്ലാ ശ്രോതാക്കളും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ കാണാമറിയാത്തിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കളെയോട് കൂടുതൽ നമുക്കൊരു സ്നേഹം കാണിക്കേണ്ടതുണ്ട്. കാരണം അവരെത്രയോ കാലമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു, പറ്റുന്നില്ല.
1: തീർച്ചയായും.
0: എന്തൊക്കെയാ വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു.
0: ആ, വർക്ക് ജോലി ചെയ്തിരുന്ന ആളായിരുന്നോ?
1: ഞാൻ സ്വദേശം ഇവിടെയാണെങ്കിലും ഞാൻ സെറ്റിൽഡ് ചെന്നൈയിലാണ്.
0: അതെയോ? ഓഹോ ഹോ. ആ, എന്താ അവിടെ അവിടെ ഐ മീൻ
1: ബിസിനസ്?
0: അപ്പൊ നാട്ടിൽ വന്നതാണോ അതോ?
1: അതെ, അച്ഛൻ്റെ അടുത്ത് വന്നതാണ്.
0: ആ, അപ്പൊ ഇടയ്ക്ക് കോഴിക്കോട് മറക്കാൻ വയ്യല്ലോ അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കേ, അപ്പൊ എന്തായാലും വന്നപ്പോൾ ഒരു അവസരമായി.
1: അതെ.
0: ഇവിടെ ഇപ്പൊ നാട്ടില് ഫാമിലി ഒക്കെ അവിടെ തന്നെ ആയിരിക്കും അല്ലേ നിങ്ങളെ?
1: അതെ, ഞാനും ചെറിയ മോള് ഇവിടെ ഉണ്ട് ഇപ്പോ.
0: ആ,
1: ഹസ്ബൻഡ് അവിടെയാണ്.
0: ചെന്നൈയിലേക്ക് മൂവ് ഔട്ട് ചെയ്തിട്ട് എത്ര കാലമായി?
1: ഞാൻ 28 വർഷമായി.
0: ഓ, അതെയോ? ഓഹോ ഹോ. അപ്പൊ പാതി നമ്മളെ തമിഴ്നാടിന്റെ ഹൃദയം ആയി ജീവിക്കുകയാണ്. ഇപ്പൊ അവിടെ നല്ല നല്ല ഇവിടെ നല്ല അത്യാവശ്യം മഴ. ഇപ്പൊ ഇന്നിപ്പോ മഴയില്ല രണ്ടു ദിവസമായിട്ട്, പക്ഷെ അവിടെ നല്ല ചൂടല്ലേ?
1: നല്ല ചൂടാ.
0: ആഹാ. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിലും ആ ഒരു പഴയ മഴയും കാലവും ഒക്കെ ഏതാണ്ട് മാറിപ്പോയില്ലേ?
1: തമിഴ്നാടിനോട് കിടപിടിക്കുന്നുണ്ട്
0: ചൂടിൽ. ഇന്ന് രാവിലെ പുറത്തിറങ്ങിയവരൊക്കെ കൊടയും കൊണ്ട് പോകുന്ന കണ്ടു, കാരണം അല്ലാതെ കൊള്ളാൻ പറ്റാത്ത വെയിലായിരുന്നു. ഓക്കേ, അപ്പൊ എന്തായാലും വന്നാലും ഒരുപാട്. ഓ, എന്റെ പേര് ബോബി. ഇവിടെ അച്ഛൻ, ഇപ്പൊ വീട്ടില് അച്ഛനും അച്ഛനും അച്ഛൻ്റെ കൂടെ ആരുണ്ടാവുക? ആ, റൈറ്റ് റൈറ്റ്. ആ, എല്ലാരും ഉണ്ടല്ലോ. ഓക്കെ, എന്താ അച്ഛന്റെ പേരെന്താ?
1: വാസുദേവൻ.
0: ആ, അദ്ദേഹത്തോട് ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണേ.
1: ഓ,
0: ഓക്കെ. അപ്പൊ പാട്ട് ആവശ്യപ്പെട്ടത് കൊട്ടാരം വിൽക്കാനുണ്ട് അല്ലേ? ചന്ദ്രകളപ്പം. ആ, കേൾപ്പിക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ചെന്നൈയിലുള്ള ബാക്കി കുടുംബാംഗങ്ങളോടും ഞങ്ങളുടെ അന്വേഷണം.
1: ഓക്കെ,
0: സന്തോഷം. ഓക്കെ, വെൽക്കം വെൽക്കം.

0: 6. Real FM 103.6. ഹലോ, നമസ്കാരം. കൊമ്മേരിൽ നിന്ന് ശിവനാണ്. ശിവന്റെ കൂടെ ആരൊക്കെ ഉണ്ടോ? കൂട്ടുകാരൊക്കെ ഉണ്ടോ?
1: ഞാൻ ടൈലർ ഷോപ്പ് ആണ്. ടൈലറിംഗ് ഷോപ്പില് ജിഷ,
0: നമ്മളെ സഹപ്രവർത്തകരൊക്കെ റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാരും പാട്ട് കേൾക്കാനിരിക്കുകയാണ്. ഏത് പാട്ട് വേണം? ഇപ്പൊ കൊറേ സഹപ്രവർത്തകർക്കുണ്ട്, ഓരോരുത്തർക്കും ഓരോ പാട്ടാണ് താല്പര്യം. എന്താ ശിവൻ വിശേഷങ്ങള്? അതെയോ, ഇങ്ങനെ പോയാ മതിയോ? പോരാ, നമുക്ക് ഊണൊക്കെ കഴിക്കണ്ടേ? അടുത്ത് വീടെടുത്താണോ?
1: അല്ല, വീടും ഷോപ്പും ഒന്നായിട്ടാ.
0: ഓ, അങ്ങനെയാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു ബെല്ല്, 1:25, 1:30 ബെല്ലടി കേൾക്കുമ്പോൾ ശിവൻ അങ്ങോട്ട് കയറിയാ മതി. ഭക്ഷണം അപ്പൊ റെഡി, മേശപ്പുറത്ത് റെഡി ആയിരിക്കും. നമ്മളെ കൂടെ സഹപ്രവർത്തകരൊക്കെ എന്തായി? അവരൊക്കെ ചോറ് കൊണ്ടുവരുമോ? എങ്ങനെയാ? കഴിച്ചോളി, ബെല്ലടിക്കുമ്പോ തന്നെ അവരും കഴിച്ചോളണം. സഹപ്രവർത്തകർക്ക് നമ്മള് ബെല്ലടിക്കുമ്പോ നമ്മളെ കൂടെ വന്നാ പിന്നെ നമ്മളെ കാര്യം പൊക്കായിരിക്കും. ഞാൻ തമാശ പറഞ്ഞല്ലേ, ഭക്ഷണത്തിലൊക്കെ അല്ലേ ഒരു സന്തോഷം അല്ലേ? എന്ത് വേണമെങ്കിലും ആവാം, കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ കൊടുക്കും. അതെ അല്ലേ, അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോ നമ്മൾ അത് അതിനുള്ള ഒരുക്കങ്ങളോട് കൂടിയല്ലേ എല്ലാരും പോവാ. എത്ര കാലമായി അവിടെ ഷോപ്പ്? കൊറേ ആയോ?
1: ഷോപ്പ് ഒരു 10 രൂപ.
0: അപ്പൊ സൗകര്യമായി അല്ലേ, നമുക്ക് യാത്ര ചെയ്യണ്ട. എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയാല് ശിവനെ പോലെ ഞങ്ങൾക്കും സന്തോഷമുണ്ട്.
1: പങ്കെടുത്തിട്ടുണ്ട്
0: കൊറേ മുമ്പാണ്.
1: പിന്നെ നമ്മളിവിടെ കസ്റ്റമറൊക്കെ ഉണ്ട്.
0: അതെയാ?
1: മറ്റേ
0: അവരൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഫാഷൻ ഇതിന്റെ ഒക്കെ പുറകിലുള്ള കരങ്ങൾ ശിവന്റെ പോലുള്ള ആൾക്കാരും കൂടിയാണ് അവരൊക്കെ ഏറ്റവും മോഡേൺ ആയിട്ട് രസപ്പിക്കുന്നത്. ആ, അങ്ങനെ പലരും ഉണ്ട് അല്ലേ. അപ്പൊ ഒരു
1: അത്യാവശ്യം.
0: ആ, ഓക്കെ, ആയിക്കോട്ടെ, സന്തോഷം. കൊടുക്കാം, പാട്ട് കൊടുക്കാട്ടോ. ഓക്കെ, അവിടെ ഷോപ്പിൽ എല്ലാരും കേട്ടിരിക്കുന്നല്ലോ അല്ലേ, അവരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണേ.
1: അതുപോലെ
0: വീട്ടില് ബെല്ലടിക്കുന്ന ആളോടും.
1: ഓക്കെ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, പാട്ടുപെട്ടിക്കാലം.

0: സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
3: ഹലോ.
2: ആരാണ്? സുമതി ചേച്ചിയാണോ?
3: ഞാൻ സുമതിയാണ് എന്റെ പേര്.
2: ഇവിടെ സ്ഥലം?
3: ഇത് കോഴിക്കോട് കുണ്ടുപറമ്പിലാണ്.
2: ഓക്കെ. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ?
3: വിളിച്ചിട്ട് കിട്ടിയാൽ വലിയ സന്തോഷം. വിചാരിച്ചില്ല എത്ര പെട്ടെന്ന് കിട്ടുന്നേ.
2: അതെ,
3: കേൾക്കാറുണ്ട്, ഗാനോത്സവം കേൾക്കാറുണ്ട്.
2: അയക്കാൻ തോന്നിയത്. നന്നായി. എന്തായാലും ഇപ്പൊ നമുക്ക് പരിചയപ്പെടാൻ ഒരു അവസരമായല്ലോ. അങ്ങനെ.
3: അതെ സാർ, നന്നായി. ഞാൻ ഇങ്ങനെ ഞങ്ങളെ കുടുംബ പരിപാടിയിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടും.
2: ഓ, അതെയോ? ഓക്കെ.
3: കാര്യമൊക്കെ ഇട്ടിട്ട് പാട്ട് പാടാറുണ്ട്.
2: അപ്പൊ അങ്ങനെ
3: നമ്മള്.
2: എന്നാലും അങ്ങനെ ഒരു സന്തോഷമാണല്ലോ. അപ്പൊ സംഗീതം ഒരു ആശ്വാസവും സന്തോഷവുമാണ്.
3: അതെ സാർ.
2: ഈ കുടുംബത്തിൽ അങ്ങനെ കൂട്ടായ്മകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമോ?
3: കൂട്ടായ്മ ഉണ്ടാവാറുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു കുടുംബ കൂട്ടായ്മ.
2: അതെങ്ങനെയാ? അതിന്റെ ഒരു പീരിയോഡിസിറ്റി എങ്ങനെയാ? രണ്ടാഴ്ച കൂടുമ്പോ അങ്ങനെയാണോ? എന്തെങ്കിലും
3: മാസത്തിലൊരിക്ക.
2: എന്താണ് നിങ്ങളുടെ ഫാമിലി തറവാട്ടുകാരെ കൂടി ചേർന്നിട്ടാണോ?
3: എന്റെ അച്ഛന്റെ തറവാടാണ് എടക്കമന മഞ്ഞുളി.
2: ഓഹോ. ഓ, അവരെ എല്ലാരും ഈ പ്രദേശത്താണോ?
3: ഈ പ്രദേശത്തും അല്ലാതെ ഉണ്ട്. കുറച്ച് ദൂരെ പേരാമ്പ്ര, പിന്നെ മെഡിക്കൽ കോളേജിന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്.
2: അപ്പൊ എന്തായാലും അച്ഛന്റെ കുടുംബക്കാരായിട്ടുള്ള ഒരു സൗഹൃദ സ്നേഹം ഒക്കെ തുടരുന്നു.
3: അതെ സാർ.
2: എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ? അതോ നമ്മള്?
3: ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്.
2: ഓ, അതെയോ? അവിടെ ഒരു മ്യൂസിക്കിന്റെ വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ലോ ഇതുപോലെ ജീവനക്കാരുടെ ഇടയില്, ഇല്ലേ? നമ്മള് പല പല പ്രോഗ്രാമിലും അവിടെ ഉള്ളവർ പങ്കെടുക്കുകയും പാട്ടുകൾ ആവശ്യപ്പെടുകയും പാടുക ഒക്കെ ചെയ്ത ഓർമ്മയുണ്ട് എനിക്ക്. അതാ ഞാൻ ചോദിക്കാൻ കാരണം.
3: ഇപ്പൊ
2: വിരമിച്ചിട്ട് കുറച്ചായോ?
3: വിരമിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു.
2: ഓക്കെ. അപ്പൊ ഇടയ്ക്ക് യൂണിവേഴ്സിറ്റി ഇതുപോലെ നമ്മുടെ അച്ഛന്റെ വീട്ടിൽ കുടുംബക്കാരെ കൂടുന്ന മാതിരി യൂണിവേഴ്സിറ്റി കുടുംബക്കാർ കൂടാറില്ലേ?
3: കൂടാറുണ്ട്. വാർഷിക മീറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്, അതിന് പോവാറുണ്ട്.
2: അപ്പോൾ
3: പാട്ടൊക്കെ പാടാറുണ്ട്.
2: അപ്പൊ എന്തായാലും ഒരു രണ്ടുപേര് പാടിയിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. നീല ജലാശയല്ലേ കേൾക്കണ്ടേ?
3: അതെ സാർ.
2: അംഗീകാരം.
3: അംഗീകാരം.
2: അപ്പൊ ആട്ടെ, ചേച്ചിയുടെ പാട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് അതിലേക്ക് പോവാം.

0: ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം, പാട്ട് കേൾക്കാൻ കഴിഞ്ഞല്ലോ. ബാക്കി നമുക്കിനി എസ് ജാനകിയുടെ സ്വരത്തിൽ കേൾക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സ്നേഹാന്വേഷണം വീട്ടുകാരോടും അതുപോലെ ഈ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ കേട്ടോ.
1: ഓക്കെ സർ,
0: ഓ വെൽക്കം വെൽക്കം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെടാൻ വാട്സപ്പിലൊരു ഹായ് ഇട്ടാൽ മതി. നമ്പർ 9400224440. തിരിച്ചു വിളിക്കാം. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: സി എസ് മീനാക്ഷിയാണ്?
1: അതെ അതെ, കോഴിക്കോട് തന്നെയാണ്. മീനാക്ഷിയാണ്.
0: അതെ, ഒരുപാട് കുറേ പേർക്കൊക്കെ സി എസ് മീനാക്ഷി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അറിയും. കാരണം പല പരിപാടികൾ ആകാശവാണിയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള പ്രക്ഷേപക എന്ന നിലയിൽ, എഴുത്തുകാരി എന്ന നിലയിൽ, പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു സംഗീതജ്ഞ എന്ന നിലയിലൊക്കെ പലരും അറിയുണ്ടാവും.
1: അതെ അതെ, വളരെ സന്തോഷം. അതിലും എല്ലാ ഉപരി ചെറുപ്പം മുതലേ ആകാശവാണിയുടെ ഒരു കേൾവിക്കാരിയാണ്, ആസ്വാദകയാണ്.
0: അതെ, അതാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്.
1: അതെ, ഇപ്പോഴും എല്ലാ പരിപാടിയും രാവിലെ മുതലുള്ള പരിപാടികൾ കേൾക്കാറുണ്ട്.
0: അതെ, ഞങ്ങളെ
1: കോഴിക്കോടെ കുറിച്ചിട്ടുള്ള സ്മരണകളും പാട്ടിന്റെ ഒരു ഹിസ്റ്ററിയുടെ ഒരു ഇതുണ്ടായിരുന്നു കിരന്തരയ്ക്ക് പണ്ട്.
0: ഗാനലോക വീഥികളിൽ,
1: അതന്നെ, ഗാനലോക വീഥികളിൽ അത്തരം പരിപാടികളെല്ലാം, അതിന്റെ എല്ലാം സ്ഥിരം ശ്രോതാവാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് കേൾക്കാത്തൊരു പാട്ട് കേൾക്കാം എന്ന് വിചാരിച്ച് വിളിച്ചതാണ്.
0: തീർച്ചയായിട്ടും
1: നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടും, പക്ഷേ ആകാശവാണിയിലൂടെ കേൾക്കുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെയാണ്. അതുകൊണ്ടാണ്.
0: എന്തായാലും സന്തോഷം, ചില സർപ്രൈസുകൾ ഉണ്ടാവുമല്ലോ നമ്മളിങ്ങനെ മെസ്സേജസ് ഇങ്ങനെ നോക്കുമ്പോഴേ. അപ്പൊ കണ്ടപ്പോ എനിക്ക് തോന്നി ഇതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കില്ലല്ലോ എന്ന് വിചാരിച്ചു.
1: സന്തോഷം.
0: ആ പാട്ട് കേൾക്കാം. ഹോട്ടൽ ഹൈ റേഞ്ചിലെ പാട്ടല്ലേ ആവശ്യപ്പെട്ടിരുന്നത് അല്ലേ?
1: അതെ അതെ,
0: സ്നേഹസ്വരൂപിണി മനസ്സിൽ നീ ഒരു തുടങ്ങുന്ന ആ പാട്ട് അല്ലേ? അത് ഈ പറഞ്ഞ പോലെ ഹൈ റേഞ്ചിലെ മറ്റു പല പാട്ടുകളും പോയിട്ടുണ്ടെങ്കിൽ ഇത് അത്ര തവണ എനിക്ക് ഒന്ന് അധികം കേൾപ്പിച്ചിട്ടില്ല എന്ന്
1: തോന്നുന്നുണ്ട്.
0: ആ അതെ അതെ. ഇപ്പോഴും നാളെ കഴിഞ്ഞ ദിവസം എന്തോ ഒരു പ്രോഗ്രാമിൽ എവിടെയോ ഒരു ഭാസ്കർ മാസ്റ്ററുടെ ഒരു പ്രസന്റേഷൻ എവിടെയോ ചെയ്തതായിട്ട് എവിടെയോ കണ്ടുല്ലോ.
1: അതെ അതെ, കുന്നംകുളത്തൊരു പരിപാടി ഉണ്ടായിരുന്നു.
0: അതെ അല്ലേ,
1: ഭാസ്കർ മാസ്റ്ററുടെ പെൺ കഥാപാത്രങ്ങളുടെ പാട്ടുകളാണ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു
0: പ്രഭാഷണം അല്ലേ. പാട്ട് ഒരു പാട്ടുകൾ പാട്ട് പാടുകയെ അവതരിപ്പിക്കുക, അതിനെ കുറിച്ചുള്ള പ്രഭാഷണം എല്ലാം കൂടി ചേർന്നിട്ടുള്ള അവതരണമായിരുന്നു അല്ലേ.
1: അതെ അതെ അതെ,
0: കണ്ടപ്പോ ഒരു കൗതുകം തോന്നി. കാരണം അങ്ങനെ ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു ഒരു പ്രത്യേക ഒരു അദ്ദേഹത്തിന്റെ നായിക, അദ്ദേഹം സൃഷ്ടിച്ച നായികമാർക്ക് വേണ്ടി എഴുതിയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ.
1: എന്തായാലും
0: സന്തോഷം. ഓക്കെ, എന്നാ നമുക്ക് ഈ പാട്ട് കേട്ടാലോ.
1: ഓ ശരി.
0: അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു
1: പങ്കെടുക്കാൻ
0: വേണ്ടി ഒരു മെസ്സേജ് ഇട്ടതിൽ പ്രത്യേക നന്ദി. താങ്ക് യു.
1: ഓ സന്തോഷം. താങ്ക് യു.
0: കേൾക്കാം.

0: ഹലോ, നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താമോ? പേര് ഇതിൽ
1: ഹബീബ.
0: ഓക്കെ, ഹബീബ അബ്ദുള്ള. കൊറേ പ്രാവശ്യമായിട്ട് ഹായ് ഇടുന്നു, നമ്മള് പരിപാടി വിളിച്ചിട്ടില്ലേ? അതെ, അതിനുശേഷം പിന്നെ ഒരു ബന്ധവും ഇല്ല. ആകാശവാണി അങ്ങോട്ട് പിന്നെ ആ ഭാഗം നോക്കുന്നില്ല.
1: ഞാൻ നോക്കായില്ല.
0: നിങ്ങളല്ല ഇവിടുന്ന് അങ്ങോട്ട്?
1: അങ്ങോട്ട് ആയിട്ടില്ല. അടുത്തപ്പം മെഞ്ഞാന്ന് ഇതേമാതിരി കണ്ടപ്പെട്ട്.
0: ഓ ഹോ ഹോ ഹോ ഹോ,
1: കഴിഞ്ഞ തിങ്കളാഴ്ച.
0: ആ ശരി, എന്തൊക്കെയാ വിശേഷം?
1: വിശേഷം സുഖം.
0: നമുക്ക് സ്ഥിരമായിട്ട് പരിപാടി കേൾക്കുന്ന ആളാണല്ലോ അല്ലേ? ഇപ്പോ വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ? എല്ലാരും അതോ എല്ലാരും ഓരോ വഴിക്ക് തിരിഞ്ഞോ?
1: വീട്ടില് ഭർത്താവുണ്ട്, ഭർത്താവും മക്കളുണ്ട്, നാല് പെൺകുട്ടികളെ കെട്ടിച്ചു.
0: അതാണ് ചോദിച്ചേ. അതെ, അവരങ്ങനെ ആരും ഇപ്പൊ ഇല്ലാന്ന് തോന്നുല്ലേ?
1: ഇപ്പൊ ആരില്ല, വെക്കേഷന് കഴിഞ്ഞു പോയി എല്ലാരും.
0: ഇവിടെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ടോ?
1: കോഴിക്കോട് ഭാഗത്ത് മൂന്നാളുണ്ട്, ഒരാള് മലപ്പുറം ജില്ലയിൽ താനൂര്.
0: ആ, അപ്പൊ താനൂർക്ക് ഇടയ്ക്ക് വിരുന്ന് പോക്കില്ലേ?
1: ഓ, പോവും പോവും.
0: അപ്പൊ വെക്കേഷൻ ഇപ്പൊ ആകെ ബഹളായിരിക്കും.
1: ജോലിക്കാണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ പോയാൽ വീട്ടിൽ ആളുണ്ടാവില്ല, അപ്പൊ പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയില്ല.
0: അതെ,
1: പോകാൻ പറ്റുള്ളൂ.
0: അതെ, അവരും എല്ലാരും വീട്ടിലുള്ളപ്പോഴേ ചെന്നിട്ട് കാര്യമുള്ളൂ. എന്തായാലും അബ്ദുള്ള അവിടെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ.
1: ആയിക്കോട്ടെ.
0: അപ്പൊ നദിയിലെ കായാമ്പൂ കണ്ണില്ല, ആ പാട്ടാണ് വേണമെന്ന് പറഞ്ഞേ. കൊടുക്കാം. വയലാർ യേശു ദേവരാജൻ ടീം, യേശുദാസ് പാടിയ ഗാനം അല്ലേ?
1: അപ്പൊ
0: എന്തായാലും സന്തോഷം.
1: ആയിക്കോട്ടെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സർ.
0: ദിനേശ് കുമാറാ?
1: ദിനേശ് കുമാർ.
0: എവിടെയാ സ്ഥലം?
1: കുരുവട്ടൂർ.
0: കുരുവട്ടൂർ. എന്തൊക്കെയാണ് ദിനേശ് ഭായ്?
1: നല്ല വിശേഷം.
0: ഉഷാറായിരിക്കുന്നു.
1: ഉഷാറായിരിക്കുന്നു.
0: ഇപ്പോ മഴ വിട്ടതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഉറപ്പായിട്ടും.
1: നല്ല ചൂടാണ്.
0: ഇന്നിപ്പോ തുടക്കം മുതലേ രാവിലെ പുറത്തിറങ്ങി. കാലാവസ്ഥ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നു.
1: നല്ല മാറ്റമുണ്ട് കാലാവസ്ഥയിൽ.
0: ദിനേഷ് അവിടെ വർക്ക് ചെയ്യുന്ന ആളാണോ?
1: ഞാന് ഒരു പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്ന ആളാ.
0: പഞ്ചകർമ്മ ചികിത്സാലയത്തിലോ? അപ്പൊ ഈ സമയം നിങ്ങളുടെയൊക്കെ കൂടുതൽ ആൾക്കാര് ഇതുപോലെ ക്ലയൻസ് ഒക്കെ വരുന്നൊരു സമയല്ലേ ഈ വർഷകാലം?
1: കുറച്ചുകൂടി മഴയായിട്ടില്ലല്ലോ.
0: അതെ, ഈ മഴയിൽ ഇത്ര പോരാ അല്ലേ? ഇപ്പൊ നമ്മള് ആൾക്കാരെ ഈ എണ്ണ തോണിയിലെ കൊണ്ടിട്ടാൽ അവര് പൊരിഞ്ഞ് ഒരു ഫ്രൈ ആയി മാറും.
1: സ്റ്റീമൊന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല.
0: അവര് ഇറങ്ങി ഓടിക്കളയും അല്ലേ?
1: ഇറങ്ങി ഓടിക്കളയും.
0: സാധാരണ ഏത് എവിടെ നിന്നുള്ള ആൾക്കാരൊക്കെയാ വരാറ്? കോഴിക്കോട് ഭാഗത്തുനിന്നാണോ അതോ പുറത്തുനിന്നാണോ?
1: കോഴിക്കോട് ഭാഗത്തുനിന്ന്. ഞാൻ മുക്കത്ത് വർക്ക് ചെയ്തു. മുക്കത്ത് ഐ ലൈഫ് ഒക്കെ അറബികളൊക്കെ വരലുണ്ടായിരുന്നു.
0: അതെയോ? വരാറുണ്ട് അല്ലേ? എത്ര അവര് സാധാരണ വന്നാൽ എത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാറ്?
1: രോഗത്തിന്റെ അവസ്ഥക്ക് അനുസരിച്ചാണ്. 21 കുറച്ച് ദിവസമൊക്കെ തങ്ങും.
0: അതെ, പുറത്തുനിന്ന് വരുന്നവര് അവരുടെ പ്രധാന എലിമെന്റ്സ്, അവരുടെ അസുഖാവസ്ഥ എന്തായിട്ടാണ് വരാറ്? പൊതുവെ
1: പല അസുഖങ്ങളും, തളർന്ന കേസുകൾ, അങ്ങനത്തെ കേസുകൾ ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. തടി കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റുകൾ, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ടായിരുന്നു.
0: പഞ്ചകർമ്മയാണെങ്കിലും പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യും അല്ലേ?
1: ചെയ്യും ചെയ്യും.
0: ദിനേഷ്, ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കുറച്ചായോ?
1: ഞാൻ കുറെ കാലം 2006-2007.
0: ആ, 10-20 വർഷത്തോളമായി അല്ലേ?
1: ഓക്കെ.
0: അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ, സന്തോഷം.

0: ദിനേഷിന്റെ പ്രിയ ഗാനം മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി അല്ലേ?
1: എനിക്ക് ജയചന്ദ്രൻ സാറിന്റെ കുറച്ച് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്.
0: ജേട്ടന്റെ ഒരു ഫാനാണ്. അദ്ദേഹത്തിന്റെ ഓർക്കസ്ട്ര അല്ലെങ്കിൽ ഗാനമേളകളൊക്കെ ഉണ്ടാകുമ്പോ പോയി കേട്ടിട്ടുണ്ടാവും അല്ലേ?
1: ഗാനമേള ഇതുവരെ സാറ് മരിക്കുന്നവരെ കേൾക്കാൻ
0: പറ്റിയില്ല. പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ ഒരുപാട് അധികം ഉണ്ടാവാറുമില്ലെന്ന് തോന്നുന്നു.
1: മലബാർ മഹോത്സവത്തിനൊക്കെ പാട്ടുകളൊക്കെ അന്ന്
0: കേട്ടിട്ടുണ്ട്. തുടങ്ങിയ സമയത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തായാലും പാട്ട് എവിടെയുണ്ടോ ദിനേഷ്? അവിടെയുണ്ട്. അതെ അതെ. എന്തായാലും ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ പറഞ്ഞ കാര്യമില്ല അല്ലേ? അവസരം കയ്യിൽ നിന്ന് പോയി. അതെ അതെ. അദ്ദേഹത്തിന്റെ ഒരു ലാൻഡ്മാർക്ക് പാട്ടാണല്ലോ മഞ്ഞലയിൽ അല്ലേ? അതാണ് അതിനുള്ള, ഇങ്ങനെയുള്ള പ്രിയ ഗായകർക്കൊക്കെ ഉള്ളൊരു കാര്യം, അവര് അത് അനശ്വരമായി നിൽക്കും ആ ശബ്ദം. അതാണ് എന്റെ ഒരു ആശ്വാസം. എന്തായാലും പി ഭാസ്കരൻ ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് നൽകിയ പാട്ട് അല്ലേ?
1: സാറിന്റെ
0: രണ്ടാമത്തെ പാട്ടല്ലേ മഞ്ഞലയിൽ? അതെ, ആദ്യം ആദ്യത്തെ പാട്ട് ഇത്. ആ ഫസ്റ്റ് പുറത്തു വന്ന ആദ്യത്തെ പാട്ട് ഇതാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ എന്തോ ഒരു
1: എനിക്ക്,
0: അതെ എനിക്കത് കൃത്യം എന്റെ ഓർമ്മയിലില്ല. ആദ്യം ശബ്ദലേഖനം ചെയ്ത മറ്റൊന്നും പുറത്തു വന്ന ആദ്യം ഇതോ അങ്ങനെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഒരു പിരിവുണ്ട്.
1: എന്തായാലും
0: 66 ൽ ഇറങ്ങിയ പാട്ടാണ്. ഓക്കെ ദിനേശ്, കൊടുക്കാം.
1: ഓക്കെ,
0: വെൽക്കം.

0: നമസ്കാരം. ഹലോ, ഗാനോത്സവം. ഹലോ
1: സാർ, എന്റെ പേര് അമൃത.
0: ചെറുകുളം.
1: ചെറുകുളം, അതെ.
0: ഒന്ന് രണ്ട് പ്രാവശ്യം ഹായ് ഇട്ടിട്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു അല്ലേ?
1: അതെ സാർ, ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളൊരു അവാർഡ് ഫിലിംസ് ഒക്കെ ഉള്ള ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നു, അതില് മമ്മൂട്ടിന്റെ അവാർഡ് ഫിലിമിനെ
0: പറ്റി മുമ്പ് അല്ലേ.
1: ഞാൻ റേഡിയോ ഞാൻ കൊറേ കൊല്ലങ്ങളായി ഞാൻ കേട്ടോണ്ടിരിക്കുന്നതാണ്, ചെറുപ്പകാലം തൊട്ട്. ലൈസൻസ് വെച്ച് റേഡിയോ ഉണ്ടാവും.
0: അതെ, ആ കാലം വരെ ഉള്ളതാണ് അല്ലേ. റേഡിയോ കൂട്ടാണ്.
1: അങ്ങനെ
0: കണ്ടോ?
1: അങ്ങനെ അടുക്കളയിൽ എപ്പോഴും റേഡിയോ ആണ്, അതിനൊപ്പം പാടിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ഞാൻ കേട്ടോണ്ടിരിക്കുന്നു.
0: അപ്പൊ എന്തായാലും ഒരു വളരെ യാദൃശ്ചികമായാണെങ്കിലും നമുക്ക് അങ്ങോട്ട് ഒരു പാട്ട് കണക്ട് ചെയ്യാൻ പറ്റിയല്ലോ. സന്തോഷം. സ്വപ്നത്തിലെ പാട്ടല്ലേ ആവശ്യപ്പെട്ടല്ലേ? സൗരയൂഥത്തിൽ അല്ലേ?
1: സൗരായുധത്തിൽ വിടർന്നൊരു കല്യാണ

0: അതിൽ സൗരഭ മാണെന്റെ സ്വപ്നം സ്വപ്നം സ്വപ്നം സ്വപ്നം.
1: അമൃതയുടെ വോയിസും ഈ ഇത് പാടിയ വാണി ജയറാമിന്റെ വോയിസും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് ആരെങ്കിലും ഒക്കെ
2: പറഞ്ഞിട്ടുണ്ടാവുമല്ലോ
1: അല്ലേ? അങ്ങനെയല്ല, ഒരു ടോണൽ ടോണൽ സിമിലാരിറ്റി. അതെ, അത് അറിയാതെ ആ സ്നേഹം നമ്മുടെ വോയിസിനെ ഒരു മോൾഡ് ചെയ്തു എനിക്ക് തോന്നുന്നു.
2: അപ്പൊ
1: എന്തായാലും സന്തോഷം കേട്ടോ, പാട്ട് കേൾപ്പിക്കാം.
2: ഓക്കെ, റൈറ്റ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം സാർ.
0: ഇത് സോമൻ നമ്പ്യാരാണോ?
1: അതെ അതെ അതെ അതെ,
0: ഇരിട്ടി കാക്കയങ്ങാട് അല്ലേ?
1: ഇരിട്ടി കാക്കയങ്ങാട്. ഓക്കെ ഓക്കെ.
0: അപ്പോൾ റിയൽ എഫ് എം അവിടെ കണ്ണൂരുണ്ടായിട്ടും കോഴിക്കോട് നിലയത്തിനോടുള്ള ഒരു സ്നേഹം വിട്ടിട്ടില്ല?
1: ഇല്ല, കാരണം ഇത് നമുക്ക് നല്ല ക്ലിയർ ആണ് ഇവിടെ.
0: അങ്ങനെയോ?
1: അതാണ് അതിന്റെ പ്രത്യേകത. അത് മാത്രല്ല, രാവിലെ 5:50 സ്റ്റാർട്ട് ചെയ്ത് വന്ദേമാതരം സ്റ്റാർട്ട് ചെയ്താല് പിന്നെ സന്ധ്യക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ഓഫ് ചെയ്യൂ, അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഓൺ ചെയ്തിട്ട് രാത്രി 11 മണിക്ക് നമുക്ക് ഓഫ് ചെയ്യുള്ളൂ.
0: എന്തായാലും താങ്കളെ പോലെ ഇങ്ങനെ റേഡിയോനെ ജീവിതത്തിൽ ഒപ്പം കൂട്ടിയിട്ടുള്ള മനുഷ്യരുമായി സംസാരിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾക്കും ഉണ്ട് ഒരുപാട് സന്തോഷം.
1: കോഴിക്കോടിന്റെ ഒരു പ്രോഗ്രാം എല്ലാം വരുന്നില്ലേ?
0: നമ്മുടെ തെരുവിന്റെ കഥ
1: മാത്രമല്ല, അതുപോലെ ഒത്തിരി ഒരുപാട് പരിപാടികൾ, എല്ലാം നല്ല രസമുള്ള പരിപാടിയാണ്.
0: അങ്ങനെ ഒരു സ്ഥിരമായി കേൾക്കുന്ന ആൾക്കാരിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ കിട്ടുമ്പോ പരിപാടികൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്നുള്ള ആഗ്രഹവും ഉത്സാഹവും ഒക്കെ ഞങ്ങൾക്കും കൂടും.
1: അതെ അതെ അതെ. അതുപോലെ തന്നെ പിന്നെ ഈ 2.5 മണിക്ക് ആ ഒരു ഗസൽ വരുന്നില്ലേ? എന്തൊരു രസമാണ് ആ ഗസൽ എന്നറിയോ?
0: അപ്പോ ഇപ്പൊ കൊറേ അവിടെ തന്നെയാണോ സ്വദേശം?
1: കാക്കയങ്ങാട് തന്നെ, പ്രോപ്പർ കാക്കയങ്ങാട് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിന് സമീപം.
0: അത് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണല്ലോ അല്ലേ?
1: ഫേമസ് ആണ്.
0: ഇതുപോലെ പ്രത്യേകിച്ച് സംഗീതത്തെ ഉപാസിക്കുന്നവരൊക്കെ അവിടെ വന്ന് ഭജന ഇരിക്കുക, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ.
1: അരങ്ങേറ്റം ചെയ്യുക.
0: അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ ഇടയായാലും സന്തോഷം. അപ്പൊ പാട്ട് നമുക്ക് വേണ്ടത് കള്ളിച്ചെല്ലമ്മ.
1: കരിമുകിൽ കാറ്റാണ് പഴയ
0: ഗാനം. അപ്പൊ കേൾപ്പിക്കാട്ടോ.
1: ആയിക്കോട്ടെ.
0: എന്തായാലും ഇതുപോലെ ആകാശവാണിയോടൊപ്പം ഉള്ള അനുയാത്ര തുടരട്ടെ.
1: ഓക്കെ ഓക്കെ. താങ്ക് യു.
0: ശരി.
1: ഓക്കെ.
0: ഓ വെൽക്കം.

0: Department IMD has forecast heavy to very heavy rainfall over parts of northeast India, sub-Himalayan West Bengal till tomorrow. The weather agency has issued an orange colour warning for thunder squall conditions over Rajasthan, East Uttar Pradesh, Odisha and West Madhya Pradesh today. IMD said conditions are favourable for further advance of southwest monsoon into more parts of Maharashtra, some parts of Karnataka, Telangana, Andhra Pradesh, West Bengal, Odisha, Jharkhand, Bihar and South Chhattisgarh during the next 4 to 5 days. India's Wholesale Price Index, WPI-based inflation, accelerated to 9.68% year-on-year in May under the newly released WPI series, compared with 8.26% in April under the old series. The release marks the first major revision of India's wholesale inflation series in over a decade, with the base year updated from 2012 to 2023. Data released by the Ministry of Commerce and Industry showed that the rise in inflation last month was primarily driven by higher prices of mineral oils. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds talks with his Slovak counterpart Robert Fico in Bratislava today. 52nd G7 summit set to begin in French city of Avignon this evening. Prime Minister Modi to participate in outreach sessions tomorrow. India welcomes peace deal between Iran and the United States, says it will help restore peace and stability in the region. Sensex jumps over 1,100 points as global crude oil prices tumble up to over 4% amid US-Iran peace deal. Union Finance Minister Nirmala Sitharaman assures adequate buffer stock of food grains in the country despite El Nino conditions. United Kingdom announces social media ban for children under 16. And in FIFA World Cup 2026, Spain to take on Cabo Verde in Group H clash at Atlanta Stadium in the United States this evening. With that, we end the midday news.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 46-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സിന്ധു വിജയൻ, നിതുന നെവിൽ, കണ്ണൻ നായർ, അനീഷ് നായർ. സംവിധാനം PA ബിജു.
3: റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിലെ നിഷ്ഠൂരമായ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതിയാണ് റസ്കോൾ നിക്കോവ്. നിക്കോവിൻ്റെ പെങ്ങൾ ഡോണിയയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ലൂഷിൻ നിക്കോവും കുടുംബവുമായി തെറ്റുകയും പ്രതിശ്രുത വധു ഡോണിയ തന്നെ ലൂഷിനെ ആട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്നു. ലൂഷിൻ ആ വൈരാഗ്യത്തിലാണ്. കുതിരവണ്ടി അപകടത്തിൽ മരിച്ച മർമലഡോവും ഭാര്യ കാതറീനയും മകൾ സുന്ദരിയായ സോണിയയുമൊക്കെ നിക്കോവിന് പ്രിയപ്പെട്ടവരാണ്. മർമലഡോവിൻ്റെ വീടിന് തൊട്ടടുത്ത് ആൻഡ്രി എന്ന പുരോഗമനവാദിയുടെ മുറിയിലാണ് ലൂഷിൻ ഇപ്പോൾ താമസിക്കുന്നത്. മർമലഡോവിൻ്റെ വീട്ടിൽ ശവസംസ്കാരത്തോടനുബന്ധിച്ച് ഒരു വിരുന്ന് നടക്കുന്നിടത്തേക്ക് ലൂഷിനും ആൻഡ്രിയും വരുന്നു. സോണിയ തൻ്റെ മുറിയിൽ നിന്ന് 100 രൂബിൾ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് അവളെ അധിക്ഷേപിക്കാൻ നടത്തിയ ലൂഷിൻ്റെ ശ്രമങ്ങളെല്ലാം ആൻഡ്രി പൊളിച്ചടുക്കുന്നിടത്താണ് ഈ രംഗം ആരംഭിക്കുന്നത്. വഴക്കുകഴിഞ്ഞ് വൈകാതെ സോണിയ താമസിക്കുന്ന ഒറ്റമുറിയിലേക്ക് ആശ്വാസം തേടി നിക്കോവെത്തും. ഇരട്ട കൊലപാതകത്തിൻ്റെ ചുമക്കാനാവാത്ത ഭാരം നിക്കോവ് അവിടെ ഇറക്കി വയ്ക്കുമോ?
4: എന്തൊരു ചതിയനാടോ താൻ! നിങ്ങൾ വാതിൽക്കൽ വെച്ച് അവളോട് യാത്ര പറഞ്ഞപ്പോ ഇവരുടെ ഒരു കൈ നിങ്ങളുടെ കൈകൊണ്ട് പിടിച്ച് മറ്റേ കൈകൊണ്ട് ആ നോട്ട് ഇവളുടെ പോക്കറ്റിലിട്ടു. ഞാനത് കണ്ടു, ഞാനത് വ്യക്തമായി കണ്ടു.
5: ഓ, എന്തു നുണയാണിത്!
4: ഞാനെല്ലാം കണ്ടു.

0: ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞില്ലേ ലൂഷ്യൻ ഞാൻ എല്ലാം കണ്ടെന്ന്?
1: ഞാൻ എന്തിനങ്ങനെ ചെയ്യണം?
0: അയ്യോ, അതെനിക്കറിയില്ല. എന്നാ ഞാൻ കണ്ടതാ നിങ്ങൾ 10 രൂപയിൽ സോണിയക്ക് കൊടുക്കാൻ പോകുമ്പോ 100 രൂപ നോട്ട് കൂടി എടുക്കുന്നത്. ഞാൻ അപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്നത് കൊണ്ട് അത് വ്യക്തമായിട്ട് കണ്ടു.
2: ആൻഡ്രി, ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ഒരാൾ മാത്രമേ സോണിയക്ക് വേണ്ടി സംസാരിച്ചുള്ളൂ. അവൾ ഒരു അനാഥയാണ്. ദൈവമാണ് നിങ്ങളെ അയച്ചത്.
1: അസംബന്ധം! ഇത് തികച്ചും അസംബന്ധമാണ്.
3: എങ്ങനെ അസംബന്ധമാകും? നിങ്ങൾ ചെയ്തത് കണ്ടവരുണ്ടല്ലോ. അല്ലെങ്കിലും നിങ്ങൾ ഇത് ചെയ്യാതിരുന്നാലേ ആശ്ചര്യമുള്ളൂ. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. ഈ സംഭവത്തിന്റെ തുടക്കം മുതൽ ഇതിനു പിന്നിൽ എന്തോ വൃത്തികെട്ട ഗൂഢാലോചന നടക്കുന്നുണ്ടാകുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു. ഇയാൾ ഈയിടെ എന്റെ അനുജത്തിയുമായി വിവാഹ നിശ്ചയം നടത്തിയതാണ്. എന്നാൽ പീറ്റേഴ്സ്ബർഗിൽ വന്ന ഇയാൾ ആദ്യ സന്ദർശനത്തിൽ തന്നെ എന്നോട് വഴക്കിട്ടു. ഞാൻ ഇയാളെ ആട്ടിപ്പുറത്താക്കി.
0: അങ്ങനെ തന്നെ വേണം.
3: ആൻഡ്രി, നിങ്ങളുടെ മുറിയിലാണ് ഇയാൾ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ വഴക്കുണ്ടാക്കിയ ദിവസം തന്നെ, അതായത് മെനഞ്ഞാന്ന്, ഇവിടെ വെച്ച് ശവസംസ്കാരം നടത്തുന്നതിനായി കുറെ പണം കൊടുക്കുന്നത് അയാൾ കണ്ടു. മരിച്ചുപോയ മർമല ഡോവിന്റെ സുഹൃത്തെന്ന നിലയിലാണ് ഞാൻ അത് കാതറീനയ്ക്ക് നൽകിയത്. ഇയാൾ എന്റെ അമ്മയ്ക്ക് എഴുതിയ കത്തിൽ എന്റെ പണം മുഴുവൻ കാതറീനയ്ക്കല്ല, സോണിയക്കാണ് കൊടുക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു. ഇയാൾ എന്നെ തകർക്കാനാണ് ഇത് ചെയ്തത്. സോണിയയുടെ അന്തസ്സും സന്തോഷവും എനിക്ക് വിലപ്പെട്ടതാണെന്ന് അയാൾക്കറിയാം. എന്നോട് നേരിട്ട് പ്രതികാരം ചെയ്യാനായിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്.
0: ആ പദ്ധതിയും പൊളിഞ്ഞു. ലൂഷ്യൻ, എന്റെ മുറിയിൽ ഇനി നിങ്ങളെ കണ്ടുപോവരുത്. ഉടനെ ഒഴിഞ്ഞു പൊക്കോളണം. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇതോടെ അവസാനിച്ചു കഴിഞ്ഞു. വഞ്ചകൻ!

0: ആരാ?
1: ഞാൻ റസ്കോൾനിക്കോവ്.
0: ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
1: ഇത് നമ്മുടെ ഒടുവിലത്തെ കൂടിക്കാഴ്ച.
0: ഇന്നലെയും ഇത് തന്നെ പറഞ്ഞു. എന്നിട്ടും നമ്മൾ ഇന്ന് കണ്ടു.
1: ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്ന് നിന്റെ അടുത്ത് വരികയാണെങ്കിൽ ആരാണ് എലിസബത്തെ കൊന്നതെന്ന് നിന്നോട് പറയാമെന്ന്.
0: അപ്പോൾ നിങ്ങൾ പറയണമെന്ന് ശരിക്കും ഉദ്ദേശിച്ചിരുന്നോ?
1: ഉദ്ദേശിച്ചിരുന്നു. അത് പറയാനാ വന്നിരിക്കുന്നത്.
0: എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ അതറിയാം?
1: എനിക്കറിയാം.
0: അവർ അയാളെ കണ്ടുപിടിച്ചോ?
1: കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല.
0: അപ്പൊ പിന്നെ ആ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
1: നീ ഒന്ന് ഊഹിച്ചു നോക്ക്.
0: എന്നാൽ നിങ്ങൾ എന്നെങ്ങനെ ഭയപ്പെടുത്തുന്നത് എന്തിനാണ്?
1: അയാളുടെ അടുത്ത സുഹൃത്താണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം, അയാൾ ഒരിക്കലും ലിസബത്തെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അത് യാദൃച്ഛ്യമായി സംഭവിച്ചതാണ്. ആ വൃദ്ധ തനിച്ചായിരിക്കുമ്പോൾ കൊല്ലാൻ വേണ്ടിയാണ് അയാൾ അന്ന് ആ വീട്ടിൽ ചെന്നത്. ഒട്ടും വിചാരിക്കാത്ത സമയത്തപ്പോൾ ലിസബത്ത് അവിടെ എത്തി. അതുകൊണ്ട് അയാൾക്ക് അവളെയും കൊല്ലേണ്ടി വന്നു.
0: ഭയങ്കരം. എങ്കിലും ആരാണത് ചെയ്തത്?
1: ഇപ്പോഴും നിനക്ക് ഊഹിക്കാൻ സാധിക്കുന്നില്ലേ? നീ ഒന്ന് നന്നായി ശ്രദ്ധിച്ചു നോക്കൂ എന്റെ മുഖത്തേക്ക്. ശ്രദ്ധിച്ചു നോക്കൂ. നിനക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നീ കാണുന്നുണ്ടോ കൊലയാളിയെ?
0: കരുണാമയനായ ദൈവമേ, നിങ്ങൾ എന്തിനാണ് ആ കൃത്യം ചെയ്തത്? നിങ്ങൾ എന്തിനൊരു കൃത്യം ചെയ്തു?
1: നീ കൗതുകമുളവാക്കുന്ന ഒരു പെൺകുട്ടി തന്നെ സോണിയ.

0: ഈ കാര്യം പറഞ്ഞപ്പോൾ നീ എന്നെ ആലിംഗനം ചെയ്ത് ചുംബിക്കുന്നു. എന്താണ് ചെയ്യുന്നതെന്ന് നീ മനസ്സിലാക്കുന്നില്ലേ?
1: ഈ ലോകത്ത് നിങ്ങളെപ്പോലെ ദുഃഖിതനായി ആരും ഉണ്ടാവുകയില്ല.
0: സോണിയ, ഇനി നീ എന്നെ ഉപേക്ഷിക്കുമോ?
1: ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ എന്നും നിങ്ങളെ പിന്തുടരും. ഞാൻ നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടാകും. കരുണാമയനായ ദൈവമേ, ഞാൻ എത്ര നിർഭാഗ്യവതിയാണ്! എന്തുകൊണ്ട് നേരത്തെ നിങ്ങളെ കണ്ടുമുട്ടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല?
0: ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ.
1: വൈകിപ്പോയി. ഇപ്പോൾ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഒരുമിച്ച് കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അയാൾ ഒരു കൊലപാതകിയാണ്, അത് സത്യമാണോ? ഇതിന്റെ അർത്ഥം എന്താണ്? ഞാനിതെവിടെയാണ്?
0: സോണിയ, ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല.
1: നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങളെപ്പോലൊരു സംസ്കാര സമ്പന്നനായ മനുഷ്യന് എങ്ങനെ ഇത്തരമൊരു ചിന്തയുണ്ടായി? നിങ്ങൾ എങ്ങനെ അത് ചെയ്തു? എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം?
0: ഞാൻ പറയാം, മോഷ്ടിക്കുവാൻ. സോണിയ, ദൈവിയത് നിർത്ത്.
1: നിങ്ങൾക്ക് വിശന്നിരുന്നോ? അത് നിങ്ങളുടെ അമ്മയെ സഹായിക്കാനായിരുന്നോ?
0: അല്ല സോണിയ, ഒരിക്കലുമല്ല. എനിക്കത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വാസ്തവത്തിൽ അമ്മയെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നുമല്ല വാസ്തവം. ദേവിയെ തന്നെ പീഡിപ്പിക്കല്ലേ സോണിയ?
1: ഇത് സത്യമാണോ? ദൈവമേ, ഇത് സത്യമാണോ? ആർക്കാണ് ഇത് വിശ്വസിക്കാൻ കഴിയുക? നിങ്ങൾ കയ്യിലുള്ള പണം മുഴുവൻ വാരിക്കോരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, എന്നിട്ടും കൊലയും കൊള്ളയും നടത്തുന്നു. നിങ്ങൾ കാതറീനയ്ക്ക് കൊടുത്ത പണം?
0: അല്ല സോണിയ, അതല്ല പണം. ആ പണം എനിക്ക് കിട്ടിയത് മറ്റൊരു വഴിക്കാണ്. അതോർത്ത് നീ വിഷമിക്കരുത്. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ എന്റെ അമ്മ അയച്ചു തന്ന പണമാണ്. അന്ന് തന്നെ ഞാൻ അത് നിങ്ങൾക്ക് തന്നു. റസുമിഹിനത് കണ്ടിരുന്നു. അയാളാണത് എനിക്ക് വേണ്ടി കൈപ്പറ്റിയത്. ആ പണം എന്റേതാണ്, എന്റെ സ്വന്തം.
1: ആ പണം എവിടെ പോയി? നിങ്ങൾ മോഷ്ടിച്ച പണം?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 46-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, ലൂഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്.
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്.
5: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്.
4: പുത്തലത്ത് കണ്ണാശുപത്രി.
7: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8-2 സമർപ്പിക്കുന്നത്.
8: ശോഭിക വെഡിംഗ്
9: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
10: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്.
11: ഹവാക്കർ സോഫ്റ്റി ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
12: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM-ൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
12: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
12: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-032.
13: 103.6 റിയൽ FM-ലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KS ചിത്ര പാടിയ ഗസലുകൾ കേൾക്കാം.

കെ എസ് ചിത്ര പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45 ആരംഭിക്കും.

FM പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി സ്ലോവാക്കിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി. പാരീസിലെ 52nd G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ നാളെ മുതൽ. സെൻസസ് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് SE.CENSUS.GOV.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. പദ്ധതി സ്ത്രീകളോടുള്ള ആദരവിന്റെ പ്രഖ്യാപനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇടുക്കി ചൊക്കർമുടി ഭൂമി കൈയേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുനമ്പം ഭൂമി തർക്കത്തിൽ കേരള വഖഫ് ബോർഡിന് ന്യൂനപക്ഷ കാര്യമന്ത്രാലയത്തിന്റെ നോട്ടീസ്. ഉമ്മീദ് പോർട്ടലിൽ ഭൂമി വിവരങ്ങൾ നൽകിയത് നിയമവിരുദ്ധമായാണെന്ന BJP MLA രാജീവ് ചന്ദ്രശേഖറിന്റെ പരാതിയിലാണ് നടപടി. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക് കേൾക്കാം.

യുവർ ചോയ്സിൽ ആദ്യം കായണ്ണ ബസാറിൽ നിന്നും അനില രാമചന്ദ്രൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ്. ഈ ചിത്രത്തിൽ സിതാര കൃഷ്ണകുമാർ പാടിയത്. ഹരിനാരായണൻ്റെ വരികൾ, ഗോപി സുന്ദറിൻ്റെ സംഗീതം.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിലിനി ഖത്തറിൽ നിന്ന് ഷെഫീഖ് കരിയാട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്, ചിത്രം വാൽക്കണ്ണാടി. ഗാനശില്പികൾ S. രമേശൻ നായർ, M. ജയചന്ദ്രൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന ത്രീ ജാ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
6: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
7: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ

യുവർ ചോയ്സിൽ ഇനി കേൾക്കാം. നിധ, ഷീന, മഞ്ജു, ആരാധ്യ, മൂഴിക്കൽ ഇവരുടെ ഇഷ്ടഗാനം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം വിഷ്ണു. ബിച്ചു തിരുമലയുടെ ഭാവന രവീന്ദ്രന്റെ ഈണം.

0: എത്തുന്നു. എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഐഎസ്ഐ മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കോളിച്ചാലിൽ നിന്നും KMK അബ്ദുള്ള കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം മരം. ഈ ചിത്രത്തിൽ മാധുരി പാടിയത്. യൂസഫലി കച്ചേരിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിൽ ഇനി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മാൻ ഓഫ് ദി മാച്ച്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു മിനി മണികണ്ഠൻ, ഒറ്റപ്പിലാവ്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: മീനു ബാബു കൊമ്മേരിയുടെ ഇഷ്ടഗാനം കേൾക്കാം ഇനി. ചിത്രയും വിശ്വനാഥ് ശ്രീരാം എന്നിവർ പാടിയത് ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. എസ് രമേശൻ നായരുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കണ്ണൂർ രാജന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം വധു ഡോക്ടറാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് ജയശ്രീ, നിലമ്പൂർ പോത്തുകല്ല്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇനി എസ് ജാനകി പാടിയ ഗാനം, ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഗാനശില്പികൾ ബിച്ചു തിരുമല, ജെറി അമൽദേവ്. ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് സുശീല സുരേഷ് കുമാർ, മണക്കടവ്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലെടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം ഇന്നലെ ഇന്ന്. ഗാനശില്പികൾ ബിച്ചു തിരുമല, ജി ദേവരാജൻ. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ബാബു രാമനാട്ടുകര.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കാലാപാനി. ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഫറോക്കിൽ നിന്നും ഇന്ദിരാ ബാലചന്ദ്രൻ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: രേഖ, രേഷ്മ, പന്തിരങ്കാവ് ഇവരുടെ ഇഷ്ടഗാനം കേൾക്കാം ഇനി. കനകസിംഹാസനം ഈ ചിത്രത്തിൽ സുജാത പാടിയത്, രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

യുവർ ചോയ്സിൽ ഒരു ഗാനം കൂടി, സത്യവാൻ സാവിത്രി. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് രമണി പൂവത്തുങ്കൽ.

0: എഫ് എം പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി സ്ലോവാക്കിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി. പാരീസിലെ 52-ാമത് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ഇത് സഹായിക്കുമെന്ന പ്രത്യാശ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകളോടുള്ള ആദരവിന്റെ പ്രഖ്യാപനമാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 ആരംഭിക്കുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBiju. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ നാളെ മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് sc.census.gov.in പോർട്ടൽ വഴി കുടുംബവിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായി വിപുലമായ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച് മന്ത്രി കെ മുരളീധരൻ. ഭക്തർക്കായി വെർച്വൽ ക്യൂ സിസ്റ്റം ഏർപ്പെടുത്തുമെന്നും വികസന പദ്ധതികൾ 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ദേവസ്വം മന്ത്രി. ഇടുക്കി ചൊക്രമുടി ഭൂമി കൈയേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുനമ്പം ഭൂമി തർക്കത്തിൽ കേരള വഖഫ് ബോർഡിന് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിന്റെ നോട്ടീസ്. ഉമ്മീദ് പോർട്ടലിൽ ഭൂമി വിവരങ്ങൾ നൽകിയത് നിയമവിരുദ്ധമാണെന്ന BJP MLA രാജീവ് ചന്ദ്രശേഖരന്റെ പരാതിയിലാണ് നടപടി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ് വെർദയെ നേരിടും. ബെൽജിയം ഈജിപ്റ്റ് മത്സരം 12:30, പുലർച്ചെ 3:30 സൗദി അറേബ്യ യുറുഗെ പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക് കേൾക്കാം.
1: ക്യൂറാസ് ഇന്ത്യയിലെ No. 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ No. 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ഷോപ്പിക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: കണ്ണങ്കണ്ടി മഴക്കാല മേള
4: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,900.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: 55 inch വലിയ LED TV യിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: Music Mix.

ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി

0: മ്യൂസിക് മിക്സ്.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
1: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ.

0: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
1: ലോകകപ്പ് ഫുട്ബോളിൽ വീണ്ടും 7 ഗോൾ ജയത്തോടെ ജർമ്മനി. എന്നാൽ ഇത്തവണ പ്രതിയോഗികൾ ബ്രസീലല്ല, താരതമ്യേന കുഞ്ഞൻ രാജ്യമായ കുറസോവ. 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള രാജ്യത്തിന്റെ ആദ്യ ലോകകപ്പ് മത്സരം വലിയ തോൽവിയോടെ അവസാനിച്ചു. അപ്പോഴും നേടിയ 1 ഗോളിൽ തല ഉയർത്തിയാണ് കുറസോവ മടങ്ങിയത്. ഫെലിക്സ് മെച്ച 6ാം മിനുട്ടിൽ തന്നെ ജർമ്മനിക്കായി ഗോൾ കണ്ടെത്തി വേട്ടയ്ക്ക് തുടക്കമിട്ടു. ജർമ്മനി കൂടുതൽ ഗോളുകൾ നേടുമെന്ന് സൂചന നൽകിയ ആ ഗോളിനു ശേഷം പക്ഷേ കുറസോവക്കാർ ആക്രമിച്ചു കളിക്കുന്നതാണ് കണ്ടത്. ഇതിന് ഉത്തരവും കിട്ടി. ജർമ്മനിക്കാരെ മൊത്തം നിശബ്ദമാക്കി. 21ാം മിനുട്ടിൽ കുറസോവക്കാർ ആദ്യ ലോകകപ്പ് ഗോളിലൂടെ സമനില പിടിച്ചു. ലിവാന കൊമനൻസിയാണ് കുറസോവക്കാരുടെ ഭാഗ്യതാരമായത്. എന്നാൽ കരീബിയൻ ദ്വീപുകാരുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായില്ല. 38ാം മിനുട്ടിൽ നിക്കോ ഷ്ലോട്ടർബെക്ക് ജർമ്മനിക്കായി ലീഡ് നേടി. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റിയിലൂടെ കായ് ഹാവെറ്റ്സ് ജർമ്മനിയുടെ ലീഡ് 2 ഉയർത്തി. 88ാം മിനുട്ടിലും ഗോൾ നേടി ഹാവെറ്റ്സ് ഇരട്ട ഗോളിനുടമയായി. 2ാം പകുതിക്ക് ശേഷം കുറസോവക്കാർക്ക് ശ്വാസം വിടാൻ സമയം കിട്ടിയില്ല. 47ാം മിനുട്ടിൽ ജമാൽ മുസിയാല, 68ാം മിനുട്ടിൽ നതാനിയൻ ബ്രൗൺ, 78ാം മിനുട്ടിൽ ഡെനിസ് ഉണ്ടാവ് എന്നിവരാണ് ജർമ്മനിക്കായി ഗോൾ അടിച്ചുകൂട്ടിയത്. 65% പന്ത് ജർമ്മൻ കാലുകളിലായിരുന്നു. 2014 ലോകകപ്പ് കിരീടം ചൂടിയ ജർമ്മനിക്ക് പിന്നീട് നടന്ന 2 ലോകകപ്പിലും ആദ്യ 2 കടക്കാനായിരുന്നില്ല. വീണ്ടും ഏഷ്യൻ മാജിക് കണ്ട മത്സരത്തിൽ കരുത്തരായ നെതർലാൻഡ്സിനെ സമനിലയിൽ തളച്ച് ജപ്പാൻ ലോകകപ്പിൽ വരവറിയിച്ചു. ഉയരക്കുറവും ശാരീരിക ക്ഷമതയും കുറവാണെന്ന് കളിയാക്കുന്ന ഏഷ്യൻ ടീമിന്റെ കരുത്ത് ശരിക്കും യൂറോപ്പ് അറിഞ്ഞു. നായകൻ വാൻ ഡിജിക്കിന്റെ ഗോളോടെ 51ാം മിനുട്ടിൽ ഓറഞ്ച് പട മുന്നിലെത്തി. മിനിറ്റുകൾക്കകം തന്നെ ജപ്പാൻ തിരിച്ചടിച്ചു. 57ാം മിനുട്ടിൽ നകാമുറയാണ് ജപ്പാനിനായി സമനില ഗോൾ നേടിയത്. 64ാം മിനുട്ടിൽ വീണ്ടും നെതർലാൻഡ്സ് മുന്നിലെത്തി. മത്സരത്തിൽ നെതർലാൻഡ്സ് വിജയിക്കുമെന്ന് കരുതിയിരുന്ന സമയത്താണ് ജപ്പാൻ വീണ്ടും വീറുകാട്ടിയത്. നിശ്ചിത സമയത്തിന്റെ അവസാന മിനുട്ടിലാണ് കമാഡ ജപ്പാനെ സമനിലയിലെത്തിച്ചത്. 89ാം മിനുട്ടിലായിരുന്നു കമാഡ ജപ്പാന്റെ സൂപ്പർ താരമായത്. തുർക്കിയെ 2 ഗോളുകൾക്ക് തകർത്ത് ഓസ്ട്രേലിയയും ലോകകപ്പിൽ മികച്ച തുടക്കം നേടി. നെസ്റ്റോറി ഇവാൻഗുണ്ടയും കോൺമെറ്റ് കാഫുമാണ് ഓസ്ട്രേലിയയ്ക്കായി ഗോൾ നേടിയത്. 27-75 മിനിറ്റുകളിലായിരുന്നു ഓസ്ട്രേലിയൻ ഗോൾ. തുർക്കി മികച്ച മുന്നേറ്റം നടത്തിയെങ്കിലും ഗോൾ നേടാനായില്ല. മത്സരം സമനിലയിൽ പിരിയുമെന്ന് വിചാരിച്ചിരിക്കുന്നതിനിടെ 90ാം മിനുട്ടിൽ ഗോൾ നേടി ഇക്വഡോറിനെ മറികടന്ന് ഐവറി കോസ്റ്റും ഗ്രൂപ്പ് ഇയിൽ വിജയം നേടി. ഡിയാലോയായിരുന്നു ഐവറി കോസ്റ്റിന്റെ 1 ഗോൾ നേടിയത്. ടുണീഷ്യയെ 5 ഗോളുകൾക്ക് മുക്കി സ്വീഡനും ഗ്രൂപ്പ് എഫിൽ കരുത്തുകാട്ടി. ഇരട്ട ഗോളോടെ തിളങ്ങിയ അയാരിക്ക് പുറമെ ഇസാക്ക്, ഗ്വക്കറസ്, സ്വാൻബർഗ് എന്നിവരാണ് പട്ടിക തികച്ചത്. ഇന്ന് കരുത്തരായ ബെൽജിയവും മുഹമ്മദ് സലാഹിന്റെ ഈജിപ്തും ഏറ്റുമുട്ടും. രാത്രി 12:30 മത്സരം. പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ സൗദി അറേബ്യയുടെ എതിരാളി ലാറ്റിനമേരിക്കൻ കരുത്തരായ ഉറുഗ്വേയാണ്. ഇറാൻ ന്യൂസിലാൻഡ് മത്സരം നാളെ രാവിലെ 6:30. അവലോകനം തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഷഹബാസ് വെള്ളില.
0: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം ചൈന ടൗൺ. അനിൽ പനച്ചോരാന്റെ വരികൾ. ജാസി ഗിഫ്റ്റിന്റെ സംഗീതം.

0: ഇടയിൽ നിന്നും 65 ഇഞ്ച് വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: രാഹുൽ രാജും സംഘവും പാടിയത് ചിത്രം 6 ആട്ട്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഒന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇടവപ്പാതിയുടെ ഇടതടവില്ലാത്ത മഴയിൽ കുതിർന്ന മണ്ണും പുതുജീവൻ വീണ ജലാശയങ്ങളും കുളിരേകുന്ന പ്രകൃതിയുമെല്ലാം മറ്റൊരു കാർഷിക ആരംഭത്തിന് തുടക്കം കുറിക്കുവാൻ ഒരുങ്ങുകയാണ്. ഈ പ്രത്യേകതകൾ ഒത്തിണങ്ങിയ തിരുവാതിര ഞാറ്റുവേല കാലവും പടിവാതിലിലെത്തി. മലയാളിക്ക് പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ ആവശ്യമായ പൊന്നോണവും വരവറിയിക്കാറായി. ചുരുക്കത്തിൽ, ഭൂമി പച്ചപ്പണിയാൻ തയ്യാറായി കഴിഞ്ഞു.

ഓണവിഭവങ്ങൾക്കുള്ള കൃഷി ആരംഭിക്കേണ്ട സമയമെത്തി. വിപുലമായി കൃഷി ചെയ്യുന്ന കർഷകർ ഇതിനോടകം തന്നെ പച്ചക്കറികളും നേന്ത്രക്കുലയും ചേനയും ചേമ്പുമെല്ലാം നട്ട് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലുമായി. ഒരു പ്രദേശത്തെ സദ്യയൂട്ടാൻ മാസങ്ങൾക്ക് മുൻപേ മണ്ണിലേക്കിറങ്ങിയ നമ്മുടെ കർഷകർക്കൊപ്പം നമുക്കും കൈകോർക്കാം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. പൂമുറ്റങ്ങൾ പച്ചക്കറി തോട്ടങ്ങളാക്കാം. തൊടികളും പുരയിടങ്ങളും പച്ചക്കറികളാൽ സമൃദ്ധമാവട്ടെ. വയലേലകൾ കതിരണിയട്ടെ. അങ്ങനെ മലയാളി മനസ്സുവച്ച വിളവിന്റെ വിജയവുമായി ഓണം ആഘോഷിക്കാം.

നമുക്ക് ഇന്ന് മുതൽ ഉത്രാട ദിനം വരെയുള്ള 11 തിങ്കളാഴ്ചകളിലായി ഓണക്കാല പച്ചക്കറി കൃഷികളുടെയും പൂമുറ്റത്ത് പൂക്കളമൊരുക്കാനുള്ള പൂക്കളുടെയും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം. കൃഷിരീതികളും പരിചരണ മുറകളുമടക്കം വിളവെടുപ്പ് വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കായി

0: വിജയത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന ഈ പരമ്പരയുടെ ഉദ്ഘാടന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇക്കൊല്ലത്തെ ഓണം ഒരു വിളിപ്പാടകലെത്തി. മലയാളിയുടെ ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിനെ പറ്റി പ്രത്യേകം പറയേണ്ടതില്ല. ഓണത്തിന്റെ ആഘോഷങ്ങൾ പല രൂപഭാവത്തിലും മാറ്റങ്ങൾ വരുത്തി ആഘോഷിക്കുമ്പോഴും യാതൊരു മാറ്റവും വരാതെ ഇന്നും പഴമ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു പോരുന്ന മലയാളികളുടെ ഏറ്റവും വിശിഷ്ടമായ ആഘോഷം

0: ഒന്നുതന്നെയാണ്, ഓണവും ഓണസദ്യയും. വിഭവസമൃദ്ധമായ വിഷരഹിതമായ ഓണസദ്യ നമുക്കൊരുക്കണമെങ്കിൽ നല്ല പച്ചക്കറികൾ വിളയിക്കണം. അതിന് കൃഷിവകുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. വിളവിൻ്റെ വിസ്മയങ്ങൾ വിള സമൃദ്ധമാക്കാൻ നാടൊന്നാകെ ഇറങ്ങണം. നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, സന്നദ്ധ സംഘടനകൾ, കൃഷിക്കൂട്ടങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, പൊതുപ്രവർത്തകർ തുടങ്ങി എല്ലാവരും ഒന്നിക്കണം. നമുക്കൊന്നായി അണിചേരാം ഓണത്തിനായുള്ള വിളവിൻ്റെ വിസ്മയം തീർക്കാൻ. കൃഷിക്കാവശ്യമായ എല്ലാ സഹായത്തിനുമായി കൃഷിഭവനുകൾ ഉണർന്നുകഴിഞ്ഞു. നല്ല ഇനം നടീൽ വസ്തുക്കൾ, വളങ്ങൾ, പരിചരണ മുറകൾ തുടങ്ങി എന്തിനും ഏതിനും കൃഷി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ കൃഷിയിടത്തിലുണ്ടാകും. കൃഷിയുടെ ഓരോ ഘട്ടങ്ങളിലെ വളർച്ചയും അവയ്ക്കാവശ്യമായ നിർദ്ദേശങ്ങളും എല്ലാം നൽകി നൂറുമേനി വിളവ് കൊയ്യും വരെ കൃഷിവകുപ്പ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിന് വിഷസദ്യ വിളമ്പാതെ ആരോഗ്യമുള്ള സദ്യ നമുക്കൊരുക്കേണ്ടതുണ്ട്, നമ്മുടെ മണ്ണിൽ വിളഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച്. നിങ്ങളുടെ ഈ ഉദ്യമത്തിൽ കൃഷിമന്ത്രി എന്ന നിലയിൽ ഞാനും എപ്പോഴുമുണ്ടാകും. അതിനായി ഇന്നു മുതൽ കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി ആകാശവാണി FM നിലയങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്തു വരുന്ന ജനപ്രിയ പരിപാടിയായ ഞാറ്റുവേലയിലൂടെ ഇന്നു മുതൽ ഇതിനായി ഒരു പരമ്പര തന്നെ ആരംഭിക്കുകയാണ്. ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം എന്ന പേരിലുള്ള ഈ പരമ്പരയിലൂടെ സമഗ്ര പച്ചക്കറി പുഷ്പ ഉൽപ്പാദന യജ്ഞത്തെക്കുറിച്ച് സർവതല സ്പർശിയായ അറിവുകൾ പങ്കുവയ്ക്കുകയും ഈ മേഖലയിലെ വിദഗ്ധർ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. സായം സന്ധികളിൽ ഈ പരിപാടി കേട്ട് കാർഷിക അറിവുകൾ നേടി അത് മണ്ണിൽ പ്രാവർത്തികമാക്കി നമുക്ക് വിളവിൻ്റെ വിസ്മയം കൊയ്യാം. എല്ലാവർക്കും കാർഷിക മേഖലയിൽ നല്ലൊരു വിജയം ആശംസിക്കുന്നു. ഞാറ്റുവേലയിലൂടെ വീണ്ടും നമുക്ക് ഒത്തുചേരാം.
1: ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം എന്ന പരമ്പരയുടെ ഉദ്ഘാടന സന്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ധി. വിള സമൃദ്ധി ഒരുക്കാനുള്ള വിത്തിടീലിന് സമയമായി. വരുന്ന 71-ാം നാൾ ഉത്രാടപ്പാച്ചിലാണ്. നമ്മുടെ അടുക്കളകൾ ഉറങ്ങാത്ത ആ നാളുകളിലേക്ക് വേണ്ടതെല്ലാം നമുക്ക് തന്നെ വിളവെടുക്കണം. അതിന്റെ ആദ്യഘട്ടമാണ് മണ്ണൊരുക്കലും വിത്തിടിയിലും. വിത്തു നന്നായാൽ വിളവ് നന്നായി എന്ന പ്രമാണം പ്രാവർത്തികമാക്കാൻ ഇവിടെ നിന്നും നമുക്ക് തുടക്കം കുറിക്കാം. മണ്ണൊരുക്കലും വിത്തും നടീൽ വസ്തുക്കളും തിരഞ്ഞെടുക്കുന്നതുമെല്ലാം വിവരിക്കുന്ന ഈ 1-ാം അധ്യായത്തിൽ നമ്മോടൊപ്പമുള്ളത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ.
2: നമുക്ക് ഓണക്കാല പച്ചക്കറി കൃഷിക്ക് ഒരുങ്ങാം. ഓണക്കാലത്തേക്ക് പച്ചക്കറി ഒരുക്കുക എന്ന് പറയുമ്പോൾ മഴക്കാലത്തിന്റെ വെല്ലുവിളികളെ കൂടി നേരിട്ടുകൊണ്ട് വേണം നമ്മൾ ഒരുങ്ങാൻ. നമുക്ക് മഴക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നീർവാർച്ച കുറവിൻ്റെ പ്രശ്നങ്ങളാണ്. വേണ്ടതിലേറെ വെള്ളം മണ്ണിൽ കെട്ടി നിൽക്കുകയും അത് യഥാസമയം വാർന്നു പോകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ കർഷകന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചക്കറി കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ നല്ല നീർവാർച്ചയുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ സമൃദ്ധമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളും ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഈ ഓണക്കാല പച്ചക്കറി കൃഷിക്ക് ഒരുങ്ങുന്ന എല്ലാ കർഷകരും വീട്ടമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഓണക്കാല പച്ചക്കറി കൃഷിക്ക് വേണ്ടി മണ്ണൊരുക്കുന്നത് അല്ലെങ്കിൽ നടീൽ മിശ്രിതം തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നീർവാർച്ചയും സൂര്യപ്രകാശ ലഭ്യതയുമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്തത് ആഴത്തിൽ കിളയ്ക്കുക, അകലത്തിൽ നടുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പച്ചക്കറികളുടെ വേരുകൾ 3.5 മുതൽ 1 അടി വരെ ആഴത്തിലേക്കാണ് പോകാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആഴത്തിൽ മണ്ണ് ഇളകിയിരിക്കണം. അതുപോലെ തന്നെ ചട്ടികളിലും ചാക്കിലും ഗ്രോ ബാഗുകളിലുമൊക്കെ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് 1:1:1 എന്നുള്ള അനുപാതത്തിൽ തുല്യ അളവിൽ മേൽമണ്ണും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റും കൂടി ഒരേ അളവിൽ ചേർത്ത് മിശ്രിതമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിനെ കൂടുതൽ സമ്പുഷ്ടീകരിക്കാൻ വേണ്ടി നമുക്ക് 100 ഗ്രാം എല്ലുപൊടിയും 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും

0: ഗ്രാം മൈക്രോന്യൂട്രിയൻറ്റിൻ്റെ മിക്സ്ചറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയ മിശ്രിതമായിരിക്കണം ചട്ടിയിലും ചാക്കിലും ഒക്കെ നിറയ്ക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ചെടികളുടെ ആദ്യകാല വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ തൽക്കാലം നമ്മളിതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒപ്പം ജൈവവളങ്ങൾ സമൃദ്ധമായി ഉള്ളതിനാൽ സൂക്ഷ്മജീവികളുടെ എണ്ണം നന്നായിട്ട് അതിനകത്തുണ്ടാവും, നല്ല നീർവാർച്ചയുണ്ടാവും. എന്നാൽ ആവശ്യത്തിന് വെള്ളം പിടിച്ചു നിർത്താനുള്ള ശേഷിയും ഈ മിശ്രിതത്തിന് ഉണ്ടാവും. ഇതിന് തത്തുല്യമായി നമ്മൾ മണ്ണിലേക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മണ്ണ് കിളയ്ക്കുക. ഒരു സെൻറ് സ്ഥലത്തേക്ക് 2 കിലോഗ്രാം എന്നുള്ള അളവിൽ കുമ്മായപ്പൊടിയോ ഡോളമൈറ്റോ ചേർത്ത് 2 ആഴ്ച അത് സോയിൽ റിയാക്ഷൻ നടക്കുന്നതിനായിട്ട് സമയം കൊടുക്കുക. അതിനുശേഷം 1 സെൻറ് സ്ഥലത്തേക്ക് 80 കിലോ എങ്കിലും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും 2 കിലോ വേപ്പിൻ പിണ്ണാക്കും, നന്നായി പൊടിച്ചത്, 2 കിലോ എല്ലുപൊടിയും ചേർത്ത് ഈ അടിസ്ഥാന വളപ്രയോഗം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല സ്ഥലം തിരഞ്ഞെടുത്തു, അവിടെ വേണ്ട രീതിയിൽ മണ്ണിനെ നമ്മൾ ഇളക്കി, അതിനുശേഷം അടിസ്ഥാന വളങ്ങളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ വിത്തുകൾ കുത്തിയിടുന്നതിനോ ഏറ്റവും അനുകൂലമായൊരു സാഹചര്യം നമ്മളിപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ സമയത്ത് തന്നെ ട്രൈക്കോഡെർമ എന്ന് പറയുന്ന മിത്ര കുമിളും കൂടി ഈ ഓരോ തടങ്ങളിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ വേരുവഴി ഉണ്ടാകാൻ സാധ്യതയുള്ള അഴികൾ, ചീയൽ പോലെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ഇനി വിത്ത് തൈകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. നാടൻ വിത്തുകളോ അത്യുൽപാദനശേഷിയുള്ള വിത്തുകളോ സങ്കരയിനം വിത്തുകളോ ഒക്കെ തന്നെ ഇന്ന് ലഭ്യമാണ്. ഗുണമേന്മയുള്ള തൈകൾ കൃഷിവകുപ്പിൻ്റെ ഫാമുകൾ, കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് നിർലോഭം ലഭ്യമാണ്. അപ്പോൾ തൈകളായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത് വഴുതന, മുളക്, തക്കാളി പോലെയുള്ള വിളകളാണ്. അതേസമയം പയർ, വെണ്ട, പാവൽ പോലെയുള്ള ഇനങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ മണ്ണിലേക്ക് വിതയ്ക്കാവുന്നതാണ്. അത് തൈകളാക്കി നടണമെന്ന് വലിയ നിർബന്ധമില്ല. വിപണി ലാക്കാക്കി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കുകയും വേണം, കൂടുതൽ ആകർഷകമായ ഗുണങ്ങളുള്ള പച്ചക്കറികൾ ലഭിക്കുകയും വേണം. ഈ സാഹചര്യത്തിൽ നമ്മളുടെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ തന്നെ വിവിധ വിത്ത് കമ്പനികളുടെ സങ്കരയിനം പച്ചക്കറികളാണ് ഇപ്പോൾ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓണക്കാലത്തേക്ക് പച്ചക്കറികൾ വിളയിക്കുന്നതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിൽ നല്ല നീർവാർച്ചയുള്ള, സൂര്യപ്രകാശ ലഭ്യതയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് ആഴത്തിൽ കിളച്ച് കുമ്മായ വസ്തുക്കൾ ചേർത്ത് അടിസ്ഥാന വളങ്ങൾ ആവശ്യത്തിന് ചേർത്ത് വേണം കൃഷി തുടങ്ങാൻ. എല്ലാവർക്കും ഈ ഓണക്കാലത്ത് മികച്ച ഒരു പച്ചക്കറി വിളവ് ലഭ്യമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്.
1: മണ്ണിൽ ചേരേണ്ടത് ചേർന്നാലേ കരുത്തോടെ പച്ചക്കറികൾ വളരുകയുള്ളൂ എന്നതാണ് നാം ഇന്ന് മനസ്സിലാക്കിയത്. ഒപ്പം നല്ല വിത്തും തൈകളും തിരഞ്ഞെടുക്കുകയും വേണം. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായ ശ്രീ പ്രമോദ് മാധവന്റെ വാക്കുകൾ നമുക്ക് മണ്ണിൽ പ്രാവർത്തികമാക്കാം. ഒന്നാം അധ്യായം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ജി ആർ സഞ്ജയ്ലാൽ. അടുത്ത തിങ്കളാഴ്ച 2-ാം അധ്യായത്തിൽ ഓണസദ്യയ്ക്കൊപ്പം പൂക്കളങ്ങളും തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് കാതോർക്കാം.
2: ഓണക്കാലല്ലേ വരുന്നത്, നമുക്ക് പച്ചക്കറി കൃഷി തുടങ്ങണ്ടേ?
3: അതിനുള്ള സമയമായെന്ന് പറഞ്ഞത് കേട്ടില്ലേ?
2: മികച്ച ഇനം വിത്തുണ്ടെങ്കിലല്ലേ വിളവുണ്ടാകൂ.
3: അതിനെന്താ സംശയം? എല്ലാ ഇനം നാടൻ സങ്കരയിനം വിത്തുകൾക്ക് തിരുവനന്തപുരത്തെ ഫാം ഹൗസിനേക്കാൾ മികച്ചത് മറ്റെന്തുണ്ട്?
2: ഫാം ഹൗസോ?
3: അതെ, കഴിഞ്ഞ 13 വർഷമായി തിരുവനന്തപുരത്ത് ചെന്തിട്ടയിൽ പ്രവർത്തിക്കുന്ന ഫാം ഹൗസുമായി ബന്ധപ്പെട്ട വിത്തുകൾ വീട്ടുമുറ്റത്തെത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9447269944 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
3: 9447269944.
4: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: FM പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമഗ്ര പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കൂടിക്കാഴ്ചയിൽ ധാരണ. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനമായി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ഇത് സഹായിക്കുമെന്ന പ്രത്യാശ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് പെട്രോളും ഡീസലും മതിയായ തോതിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG ദിശ എന്ന കപ്പൽ ഹോർമൂസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകളോടുള്ള ആദരവിന്റെ പ്രഖ്യാപനമാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 ആരംഭിക്കുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KB ജോ. 15 സെൽഫ് എന്യൂമറേഷൻ നാളെ മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് sc.census.gov.in പോർട്ടൽ വഴി കുടുംബവിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 7 മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായി വിപുലമായ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച് മന്ത്രി K. മുരളീധരൻ. ഭക്തർക്കായി വെർച്വൽ ക്യൂ സിസ്റ്റം ഏർപ്പെടുത്തുമെന്നും വികസന പദ്ധതികൾ 3 പൂർത്തിയാക്കുമെന്നും ദേവസ്വം മന്ത്രി. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിലിറങ്ങിയ ആനക്കൂട്ടം റേഷൻ കടയും കാറും തകർത്തു. 26 കാട്ടാന റേഷൻ കട തകർക്കുന്നത്. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ്പ് വെർദയെ നേരിടും. ബെൽജിയം ഈജിപ്ത് മത്സരം 12:30. പുലർച്ചെ 3:30 സൗദി അറേബ്യ യുറുഗെ പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 6
1: Curas, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 വിശ്വാസം. Curas Doors, the steel doors.
1: Curas, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 വിശ്വാസം. Curas Doors, the steel doors.
3: Hollywood hits.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസം EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ. കോളിവുഡ് ഹിറ്റ്സ്.

0: മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: കോളിവുഡ് ഹിറ്റ്സ്.
4: December 30, 1865.
5: December 28, 1885. 1901.
6: The Statue of Liberty.
7: December 7, 1903.
8: January 1st, 1920.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
4: Kollywood hits.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം അമൃത് എന്ന ചിത്രത്തിനുവേണ്ടി മുഹമ്മദ് അസീസ് പാടിയത്. ആനന്ദ് പക്ഷിയുടെ വരികൾ, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരിലാൽ.

0: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന ത്രീ ജാ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: ഇനി കേൾക്കാം അൽക്ക യാഗ്നിക് പാടിയത്, ചിത്രം സാജൻ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: അനുരാധ ശ്രീരാം സംഘവും പാടിയത് ചിത്രം താൽ.

0: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: ആനന്ദ് ബക്ഷിയുടെ വരികൾ, സംഗീതം ബിജു ഷാ, അൽക്കയാഗ്നിക്, ഉദിത് നാരായൺ എന്നിവർ പാടിയത്. ചിത്രം മോഹ്റ.

0: കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവെക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ഇത് സഹായിക്കുമെന്ന പ്രത്യാശ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് പെട്രോളും ഡീസലും മതിയായ തോതിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG ദിശ എന്ന കപ്പൽ ഹോർമോസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകളോടുള്ള ആദരവിന്റെ പ്രഖ്യാപനമാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. യാത്രാ സൗജന്യം ഓർഡിനറി വിഭാഗം ബസ്സുകൾക്ക് മാത്രമാണ് ബാധകമെന്നും സിറ്റി ഫാസ്റ്റ് സർവീസുകളിൽ ഈ ആനുകൂല്യം ഇല്ലെന്നും KSRTC. സമൂഹ മാധ്യമത്തിലൂടെയുള്ള തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ ആരംഭിക്കുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KB ജോ. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ നാളെ മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് SC.census.gov.in പോർട്ടൽ വഴി കുടുംബവിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിലിറങ്ങിയ ആനക്കൂട്ടം റേഷൻ കടയും കാറും തകർത്തു. 26 തവണയാണ് കാട്ടാന റേഷൻ കട തകർക്കുന്നത്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഊർജിത നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. 2 ജില്ലകളിലെയും വൈദ്യുതി മേഖലയിലെ വെല്ലുവിളികൾ അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 41 ദിവസം നീണ്ടുനിൽക്കുന്ന തുരീയം സംഗീതോത്സവം നാളെ ആരംഭിക്കും. കണ്ണൂർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ്പ് വെർദയെ നേരിടും. ബെൽജിയം ഈജിപ്ത് മത്സരം 12:30. പുലർച്ചെ 3:30 സൗദി അറേബ്യ യുറുഗെ പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: 103.6 റിയൽ എഫ്എം
1: ഗാനകേളിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകിയ ഗാനമാണാദ്യം. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഷിപ്പായി ലഹള.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യേശുദാസും സംഘവും പാടിയ ഗാനമാണിനി. ചിത്രം തിരുമനസ്. പി കെ ഗോപിയുടെ വരികൾ. സംഗീതം പ്രേംകുമാർ വടകര.

0: കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണിനി. ചിത്രം അഗ്നിദേവൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ് സംഗീതം നൽകിയ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം അക്ഷരം

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണിനി.

പ്രാദേശിക വാർത്തകൾക്ക് ശേഷം ഗാനകേളി തുടർന്ന് കേൾക്കാം. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം ജൂലൈ 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
0: ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന 52 G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഖത്തർ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും 3 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
2: പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ SE.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് നടക്കുന്നത്. ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ ജൂലൈയിലും രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലുമാണ് നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
3: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to 30 വരെയാണ്. നമ്മുടെ ഫോണിൽ തന്നെ ഹൗസിംഗ് സെൻസസ് അതുപോലെ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. എന്യൂമറേറ്റേഴ്സ് July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
2: സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്.

0: അതിനിടെ ഇന്ന് കോഴിക്കോട്ട് രണ്ട് കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: സംസ്ഥാനത്താകെ ഇതിനകം 135 പേർക്കാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുന്നമംഗലത്ത് 1.5 കുട്ടിക്കും പുറമേരിൽ 10 ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പ് നേതൃത്വത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.
0: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘം നിപ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കയ്യേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമുസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 ലിറ്റർ വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷേ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തത് കൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് സൈൻ ചെയ്താൽ പോലും, കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്നതന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ്. നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുകയുണ്ട്. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്യം. അപ്പൊ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 പോയിന്റ് ഉയർന്ന് 76,264, നിഫ്റ്റി 231 പോയിന്റ് നേട്ടത്തിൽ 23,854 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 July. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

ഗാനകേളി. ഗാനകേളി തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. ബിന്നി കൃഷ്ണകുമാർ പാടിയത്. ചിത്രം ബസ് കണ്ടക്ടർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ചിത്രപാടിയ ഗാനമാണിനി. ചിത്രം ഏഴര പൊന്നാന. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ചിത്ര പാടിയ മറ്റൊരു ഗാനം ചിത്രം ഗാന്ധീവം.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: ഗാനകേളിയിൽ അവസാനമായി കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനമാണ് യേശുദാസ് പാടിയത്. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള.

ഗാനകേളി. FM പ്രധാന വാർത്തകൾ. സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ കൂടിക്കാഴ്ചയിൽ ധാരണ. ഫ്രാൻസിൽ നടക്കുന്ന 52-ാമത് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്ക

യുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളും ഡീസലും മതിയായ തോതിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് രണ്ടാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി മരുന്ന് നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. യാത്രാ സൗജന്യം ഓർഡിനറി വിഭാഗം ബസ്സുകൾക്ക് മാത്രമാണ് ബാധകമെന്നും സിറ്റി ഫാസ്റ്റ് സർവീസുകളിൽ ഈ ആനുകൂല്യം ഇല്ലെന്നും KSRTC. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 ആരംഭിക്കുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBiju. 15 സെൽഫ് എന്യൂമറേഷൻ നാളെ മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് sc.census.gov.in പോർട്ടൽ വഴി കുടുംബവിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണത്തിലെയും വിതരണത്തിലെയും അപാകത പരിഹരിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. ന്യൂട്രിമിക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ജില്ലാതല സംവിധാനമൊരുക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും കമ്മീഷൻ. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിലിറങ്ങിയ ആനക്കൂട്ടം റേഷൻ കടയും കാറും തകർത്തു. 26 തവണയാണ് കാട്ടാന റേഷൻ കട തകർക്കുന്നത്. സൈബർ സാമ്പത്തിക തട്ടിപ്പുകളുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് സംസ്ഥാനതല ബൃഹത് ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമിട്ടു. RBI തിരുവനന്തപുരം ഓഫീസിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ്പ് വെർദയെ നേരിടും. ബെൽജിയം ഈജിപ്ത് മത്സരം 12:30. പുലർച്ചെ 3:30 സൗദി അറേബ്യ യുറുഗേ പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3 jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: The Real FM 103.6.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എല്ലിനോ പ്രതിഭാസത്തിൻ്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമിനേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി നിർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ

0: സ്ലോവാക്കിയ സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है. मुझे खुशी है कि इस महत्वपूर्ण क्षेत्र में आज हमने लेटर ऑफ इंटेंट साइन किया. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
0: ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവിയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലോവാക്കിയൻ പ്രാദേശിക സമയം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രാറ്റിസ്ലാവ കാസലിൽ നൽകിയ ആചാരപരമായ വരവേൽപ്പിന് ശേഷമായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം നൽകിയ പിന്തുണകൾക്ക് ശ്രീ നരേന്ദ്രമോദി സ്ലോവാക്കിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്സോക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും സ്ലോവാക്കിയയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച സൂചനകൾ നൽകുന്നതായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച.
0: 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13-ാം തവണയാണ് G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിന് ശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. കരാർ ഒപ്പിട്ട് 60 ദിവസത്തിനുള്ളിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ US ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ വ്യാവസായിക സ്ഥാപന ഉപഭോക്താക്കൾ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
3: भारत सरकार ने 11 तारीख को एक गजट नोटिफिकेशन दिया है और उसके अनुसार एक आदमी को एक दिन में 200 लीटर डीजल देने की बात की गई है और इसके अलावा इंडस्ट्रियल और जो कमर्शियल कंज्यूमर्स हैं उनसे ये कहा गया है कि वो अपनी आवश्यकता का डीजल अपने कंज्यूमर पंप से लें.
0: ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG ദിശ എന്ന കപ്പൽ ഹോർമുസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്ത് തീരത്തെത്തും. രാജ്യത്ത് രാസവള ശേഖരം മതിയായ തോതിലുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരമുള്ളതിനാൽ എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കാലവർഷം ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റാബി സീസണിലേക്കുള്ള വളം വിതരണം നവംബർ മുതൽ ആരംഭിക്കുമെന്നും ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി അറിയിച്ചു.
5: Of course, we have enough buffer stocks. Since last year, we've maintained, so there shouldn't be a food shortage. But for farmers, it'll have an impact because this year, his income will be stressed out.
0: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ വികസന യാത്രയുടെ പ്രധാന ചാലകശക്തികളായി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉയർന്നുവന്നതായും ഭരണം, നവീകരണം, പൊതുജനക്ഷേമം എന്നിവയുടെ നെടുന്തൂണായി അവ മാറിയെന്നും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ദേശീയ ദൌത്യങ്ങളുടെയും മുൻനിര പരിപാടികളുടെയും അവിഭാജ്യ ഘടകമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും

മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് 2 കുട്ടികൾക്കുകൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. 12th അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗ ദിനാഘോഷങ്ങൾക്ക് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ചടങ്ങിൽ പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൗദി അറേബ്യ ഉറുഗ്വേ പോരാട്ടം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച് UK ഭരണകൂടം. യുവതലമുറയ്ക്ക് ബാല്യം തിരിച്ചു നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ഗെയിമിംഗ് വെബ്സൈറ്റുകൾ ഉൾപ്പെടെ വിവിധ ഓൺലൈൻ സേവനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 1,00,000 രൂപയും ഒരു മാസം 30,00,000 രൂപയും തിരികെ ലഭിക്കുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെയും വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഇത്തരമൊരു നിക്ഷേപ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ISIമാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിൽ നടക്കുന്ന 52nd G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവെക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. യാത്രാ സൗജന്യം ഓർഡിനറി വിഭാഗം ബസ്സുകൾക്ക് മാത്രമാണ് ബാധകമെന്നും സിറ്റി ഫാസ്റ്റ് സർവീസുകളിൽ ഈ ആനുകൂല്യമില്ലെന്നും KSRTC. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 ആരംഭിക്കും. 15 സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കം. പൊതുജനങ്ങൾക്ക് sc.census.gov.in പോർട്ടൽ വഴി കുടുംബവിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണത്തിലെയും വിതരണത്തിലെയും അപാകത പരിഹരിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. ന്യൂട്രിമിക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ജില്ലാതല സംവിധാനമൊരുക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും കമ്മീഷൻ. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതിയായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ. പത്മ

കുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് CPIM. SIT കുറ്റപത്രം വന്ന ശേഷം കൂടുതൽ നടപടിയെപ്പറ്റി ആലോചിക്കുമെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 142 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 159 പേർ അറസ്റ്റിലായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ്പ് വെർദയെ നേരിടും. ബെൽജിയം ഈജിപ്ത് മത്സരം 12:30. പുലർച്ചെ 3:30 സൗദി അറേബ്യ യുറുഗേ പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: മലബാറിന്റെ സംഗീത പൈതൃകത്തെ ലോകവേദിയിൽ അടയാളപ്പെടുത്താൻ സാധ്യതയുള്ള ശ്രദ്ധേയമായ ഗവേഷണത്തിന് പ്രസിദ്ധമായ ഫുൾ ബ്രൈറ്റ് നെഹ്റു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയിരിക്കുകയാണ് പരപ്പനങ്ങാടി സ്വദേശിയും തിരൂരങ്ങാടി PSMO കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ മുഹമ്മദ് ഹസീബ്. ജർമ്മൻ സംഗീത ഗവേഷകനായിരുന്ന അഡ്രിയാൻ അർണോൾഡ് ബാക്കെ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് റെക്കോർഡ് ചെയ്ത മാപ്പിളപ്പാട്ട്, കോൽക്കളി തുടങ്ങിയവയുടെ ശബ്ദരേഖകൾ കണ്ടെത്തി പുനർവായിക്കാനും ആഴത്തിൽ പഠിക്കാനും ഡിജിറ്റൈസ് ചെയ്ത് ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കാനുമുള്ള ദൗത്യവുമായി ഫെലോഷിപ്പോടെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഡോക്ടർ മുഹമ്മദ് ഹസീബ്. സംഗീതത്തിലൂടെ മലബാറിന്റെ സാംസ്കാരിക ചരിത്രത്തെ അടയാളപ്പെടുത്താനുള്ള തന്റെ ഗവേഷണ യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ മാപ്പിളപ്പാട്ട് ഗായകനും കോൽക്കളി കലാകാരനും കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഹസീബ് ചേരുന്നു, കൂടെ ഫഹദ് റാസ.
4: മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിന് ലോകത്തിലെ ഏറ്റവും മികച്ച ഫെലോഷിപ്പുകളിൽ ഒന്നായ ഫുൾ ബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ മുഹമ്മദ് ഹസീബാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇത് സ്വീകരിച്ച് ഉന്നത പഠനത്തിനും ഗവേഷണത്തിനുമായി അദ്ദേഹം അമേരിക്കയിലേക്ക് പുറപ്പെടാനിരിക്കുകയാണ്. നമസ്കാരം.
5: നമസ്കാരം.
4: ഒരു 100 മുൻപ് വരെയുള്ള റെക്കോർഡിങ്ങുകളുടെ ശേഖരത്തെക്കുറിച്ച് പഠിക്കുന്നതിനു കൂടിയാണ് താങ്കൾ പോകുന്നത്. അപ്പോ സംഗീതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട താങ്കളുടെ പഠന വിഷയം കൃത്യമായി എന്താണ്? അതിന്റെ ഒരു പ്രസക്തി ഇന്ന് എന്താണ്?
5: ഇവിടുന്ന് ഏകദേശം 100 മുമ്പ് 1920-30 കാലഘട്ടങ്ങളിൽ നമ്മളുടെ മലബാറിൽ നിന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും റെക്കോർഡ് ചെയ്ത പല പാട്ട് ശേഖരങ്ങളും കലാരൂപങ്ങളും ഇന്ന് അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളുടെ ആർക്കൈവ്സിൽ നമുക്ക് ലഭ്യമാണ്. അന്നത്തെ കാലത്ത് 1938 കാലഘട്ടങ്ങളിൽ ഡച്ച് എത്നോമ്യൂസിക്കോളജിസ്റ്റായ ഒരു അർണോൾഡ് അഡ്രിയാൻ ബാക്കെ കേരളത്തിൽ വരികയും ആദ്യത്തെ സൗണ്ട് റെക്കോർഡിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള പല പാട്ടുകളും റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ആ പാട്ടുകളെല്ലാം എക്സ്റ്റിങ്റ്റ് ആയി പോയിട്ടുണ്ട് പലതും. ഇതിനെക്കുറിച്ചുള്ള ഒരു റീസ്റ്റഡിയും അതിനെ വീണ്ടും കേരളത്തിലേക്കുള്ള ഒരു റിപാട്രിയേഷനും അതിന് ഭാവി തലമുറയിലേക്കുള്ള ഒരു പഠനത്തിന് ആവശ്യാർത്ഥം ഡിജിറ്റലൈസേഷനുമാണ് എൻ്റെ ഈ ഒരു ഫെലോഷിപ്പിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്.
4: ഗംഭീരമായൊരു വിഷയമാണ്. മാത്രമല്ല അത് ചെറിയൊരു പ്രോജക്റ്റ് അല്ല, കാരണം നഷ്ടപ്പെട്ടു പോയ സംഗതികളെ റിട്രീവ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോ അമേരിക്ക പോലെയുള്ള ഒരു സ്ഥലത്ത് താങ്കൾ ഗവേഷണത്തിന് പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ്
5: കാലിഫോർണിയയാണ്.
4: അവിടെ ഇത്തരത്തിലുള്ള സംഗതികൾക്കുള്ള ഒരു പ്രസക്തി എന്താണ്? ഇത് ഇപ്പോൾ മാപ്പിളപ്പാട്ട് പോലെയുള്ള സംഗീതം ഒക്കെ അവിടെ അവൈലബിൾ ആണോ?
5: അവിടുത്തെ പ്രസക്തി എന്ന് പറഞ്ഞാൽ എല്ലാ വിദേശ യൂണിവേഴ്സിറ്റികളിലും എസ്പെഷ്യലി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ഹാർവാർഡ്, ഷിക്കാഗോ യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിൻ്റെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ എത്നോ മ്യൂസിക്കോളജിയുടെ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു സൗത്ത് ഇന്ത്യൻ സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി പഠിക്കുന്നത് വളരെ കാര്യമായിട്ട് എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചൽസാണ്. അവിടുത്തെ ഒരു പ്രത്യേകത ഇത്തരത്തിലുള്ള പല ഭാഗങ്ങളിൽ നിന്നും റെക്കോർഡ് ചെയ്ത, എസ്പെഷ്യലി മലബാറിൽ നിന്നും കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും റെക്കോർഡ് ചെയ്ത ഒരു വലിയ പാട്ട് ശേഖരം, എ ട്രഷർ ഓഫ് അവർ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വളരെ സീരിയസ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അക്കാഡമിക് വേക്വം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സ്പേസ് നമ്മൾ ഉപയോഗിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ. അതിനെ

0: വലിയ പ്രാധാന്യം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇത്തരത്തിലുള്ള അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അടക്കമുള്ള പല യൂണിവേഴ്സിറ്റികളും.
1: താങ്കൾ ഈ പഠനത്തിന് വേണ്ടി ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പശ്ചാത്തലം പഠനം താങ്കൾ നടത്തിയിട്ടുണ്ടാകും. ഇതിൽ താങ്കൾ കണ്ടെത്തിയ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ 1938 റെക്കോർഡ് ചെയ്തതെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആ കാലത്തുള്ള റെക്കോർഡിങ്ങുകൾ അവൈലബിൾ ആണോ? അതുപോലെ ഒരു വിദേശി ഇവിടെ വന്ന് നമ്മുടെ സംഗീതം റെക്കോർഡ് ചെയ്തിരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു അത്ഭുതമാണ്. ആ കാര്യം എങ്ങനെയാണ്?
0: അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഡച്ച് എത്നോമ്യൂസിക്കോളജിസ്റ്റ് ആയ അർണോൾഡ് ആഡ്രിയൻ ബാക്കെ, അദ്ദേഹം പിന്നീട് എസോസ് യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ പ്രൊഫസറൊക്കെ ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു ഒരു പക്ഷേ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മ്യൂസിക്കിനെ കുറിച്ച് പഠിച്ച ഒരു എത്നോഗ്രഫിക്കൽ ഫീൽഡ് റെക്കോർഡിങ്ങിൽ, ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇത്തരം പാട്ടുകളെ റെക്കോർഡ് ചെയ്ത ഒരു മ്യൂസിക്കോളജിസ്റ്റ് അർണോൾഡ് ആഡ്രിയൻ ബാക്കേക്ക് മുമ്പേ ഉണ്ടാകുമോ എന്നറിയില്ല. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് പല പാട്ടുകളും, നമ്മളുടെ കോഴിക്കോടുള്ള, പരപ്പനങ്ങാടിയുള്ള, തിരൂരുള്ള, താന്നൂരുള്ള, നിലമ്പൂരുള്ള, അതുപോലെ

0: ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇത്തരം പാട്ടുകൾ റെക്കോർഡ് ചെയ്ത ഒരു മ്യൂസിക്കോളജിസ്റ്റ് അർണോൾഡ് അഡ്രിയാൻ ബാക്കിയൊക്കെ മുമ്പേ ഉണ്ടാകുമോ എന്നറിയില്ല. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് പല പാട്ടുകളും, നമ്മളുടെ കോഴിക്കോടുള്ള, പരപ്പനങ്ങാടിയുള്ള, തിരൂരുള്ള, താന്നൂരുള്ള, നിലമ്പൂരുള്ള, അതുപോലെ മലബാർ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് ആദ്യത്തെ ടെക്നോളജിക്കൽ റെക്കോർഡിംഗ് ഉപയോഗിച്ചുകൊണ്ട്, ആദ്യത്തെ സൗണ്ട് റെക്കോർഡിംഗ് ഉപയോഗിച്ചുകൊണ്ട്, അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ വാക്സ് സിലിണ്ടർ ടെക്നോളജിയൊക്കെ ആയിരുന്നു ആദ്യത്തത്.
1: അതെന്താണെന്ന്
0: ഈ വാക്സ് സിലിണ്ടർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് ഒരു ജർമ്മൻ ബേസ്ഡ് ടെക്നോളജിയാണ്. ആദ്യ കാലഘട്ടത്തിലെ റെക്കോർഡിംഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാൻ പറ്റും. അതിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണോ നമ്മളതിനെ റെക്കോർഡ് ചെയ്യുന്നത്, ദേ വാണ്ടഡ് ടു റെക്കോർഡ് ഇറ്റ് ട്വൈസ് ബിക്കോസ് അത് ഒറ്റ പ്രാവശ്യം ഒരു വാക്സ് സിലിണ്ടറിൽ റെക്കോർഡ് ചെയ്യും, അത് അവർ സൂക്ഷിച്ചു വെക്കും. പ്രത്യേകിച്ചും ജർമ്മനിയിലും ഒരു ആർക്കൈവ്സിൽ മാത്രമേ അതുള്ളൂ, അവിടെ മാത്രമേ അത് ഈ ഒരു വാക്സ് റെക്കോർഡിംഗ് ടെക്നോളജി സിലിണ്ടർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അവർ അത് റെക്കോർഡ് ചെയ്യും, ഒരു കോപ്പി കൂടെ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഈ ഒരു കോപ്പി അവിടെ അവർ സൂക്ഷിച്ചു വെക്കും ഫോർ ഫർദർ സ്റ്റഡി, ഫർദർ റിസർച്ച്. ആൻഡ് ഒരു കോപ്പിയാണ് പിന്നെ അവർ ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, ഈ പാട്ടിനെ കുറിച്ച് പഠിക്കാനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളത് കേട്ടോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയും ഒക്കെ നഷ്ടപ്പെടുകയും ഉപയോഗിക്കുന്നതിനനുസരിച്ച് കേടുവന്നു പോകുന്ന ഒരു പ്രശ്നം കൂടി ഈ വാക്സ് സിലിണ്ടർ ടെക്നോളജിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് മാറിയിട്ടാണ് ഒരു ടെഫി ബാൻഡ് ടെക്നോളജിയിലേക്ക് റെക്കോർഡിംഗ് മാറുന്നത്. ആ ടെക്നോളജിയാണ് അർണോൾഡ് അഡ്രിയാൻ ബാക്കി വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വാക്സ് ഉപയോഗിച്ചിരുന്നു, പക്ഷേ അതിൻ്റെ ശേഷം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ടെഫി ബാൻഡ് ഉപയോഗിച്ചു. ടെഫി റെക്കോർഡിങ്സും ഒരു ജർമ്മൻ ബേസ്ഡ് ടെക്നോളജിയാണ്, പക്ഷെ അതിൻ്റെ ഒരു ക്വാളിറ്റി, അത് നമുക്ക് ഒരു പ്രാവശ്യം കേൾക്കാം, രണ്ട് പ്രാവശ്യം കേൾക്കാം, ഡ്യൂറബിലിറ്റി കുറച്ചും കൂടെ കൂടുതലാണ് എന്നതാണ്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ടെഫി ബാൻഡ് അല്ലെങ്കിൽ ടെഫി ടെക്നോളജി അല്ലെങ്കിൽ ടെഫി റെക്കോർഡിങ്സ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ശേഖരം ഇത്തരം യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്.
1: ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഈ റെക്കോർഡിംഗ് പലതും നടത്തിയിട്ടുള്ളത് കോഴിക്കോട്, താനൂർ, തിരൂര്, പരപ്പനങ്ങാടി എന്നൊക്കെ പറഞ്ഞു. അത് ഏത് തരം സംഗീതമാണ്, എവിടെ വെച്ചായിരുന്നു അവർ റെക്കോർഡ് ചെയ്തിരുന്നത്, അതിൻ്റെ എന്തെങ്കിലും ഹിസ്റ്ററി ഇവിടെ അവൈലബിൾ ആണോ?
0: ഇതിൻ്റെ ഒരു റെക്കോർഡിംഗ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കില്ലെന്നും പോസിബിൾ അല്ല, കാരണം ആദ്യകാലത്തെ റെക്കോർഡിങ്സ് ആണ്, ആദ്യകാലത്തെ റെക്കോർഡിംഗ് ടെക്നോളജിയാണ്, അതിൻ്റെതായ ലിമിറ്റേഷൻസ് പലതും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒറ്റ പ്രാവശ്യം കേട്ടാൽ അതിൻ്റെ കറക്റ്റ് വേ മനസ്സിലാവുക, ലിറിക്സ് മനസ്സിലാവുക, അതിൻ്റെ ഒരു മീനിങ് ക്യാച്ച് ചെയ്യാൻ പറ്റുക, അതൊക്കെ പ്രയാസമാണ്. കാരണം അത്ര വലിയൊരു ക്വാളിറ്റിയുള്ള, ഒരു ക്ലാരിറ്റിയുള്ള ശബ്ദമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം അതിലേക്ക് സ്പെൻഡ് ചെയ്യണം അതൊക്കെ റീഡ് ചെയ്തെടുക്കാൻ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരെപ്പോഴും ഒരു ട്രാൻസ്ക്രിപ്ഷനും കൂടെ ഒരു ഡയറി കൂടെ ഇതിനോട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ആ ഡയറി വളരെ വിപുലമായ ഡയറി ഒന്നുമല്ല. നമ്മുടെ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ബോട്ട് ലാൻഡ് ചെയ്യുമ്പോഴുള്ള സോങ് ഒക്കെ കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അവർ മീൻ പിടിക്കുമ്പോഴുള്ള സോങ്, ബോട്ട് കരയിലേക്ക് വരുമ്പോഴുള്ള സോങ്. അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത് വലിയൊരു ഡയറി എഴുതൽ പോസിബിൾ അല്ലല്ലോ. എന്നാലും നമ്മളെപ്പോലെയുള്ള ഒരു ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഈ ഡയറി കിട്ടുകയും ഈ ഡയറിയിൽ നിന്ന് ഈ റെക്കോർഡിങ്ങിലേക്കുള്ള ഒരു യാത്ര കുറച്ചുകൂടി എളുപ്പമാകുകയും ചെയ്യും. അപ്പോൾ ഈ ഡയറിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് എവിടെ നിന്നാണ് റെക്കോർഡ് ചെയ്തത്, ആരാണ് അതിൽ പങ്കെടുത്തത്, ഏത് ഇയർ ആയിരുന്നു, ഡേറ്റ് ഏതാണെന്നൊക്കെ കറക്റ്റ് ഡയറിയിലുണ്ട്. അങ്ങനെ ഞാനൊരു ശ്രമം നടത്തി, പെട്ടെന്ന് പറയുകയാണെങ്കിൽ 1938 ഒരു കോൽക്കളിയുടെ ഓഡിയോ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഇത് പരപ്പനങ്ങാടിയിൽ നിന്ന് റെക്കോർഡ് ചെയ്തത്, അപ്പോൾ ഇതൊന്ന് കണ്ടെത്തണമല്ലോ എങ്ങനെയാന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ മാരേജ് ഡോക്യുമെൻ്റ് വെച്ച് പോയി. മാരേജ് ഡോക്യുമെൻ്റ് 1939-38 കാലഘട്ടത്തിലെ മൊത്തം മാരേജ്മെൻറ്റ് ഡോക്യുമെൻ്റ് തപ്പിയപ്പോൾ നമ്മളുടെ നാട്ടിലൊന്നും ഈ ഒരു മാരേജ് ഡോക്യുമെൻ്റ് സൂക്ഷിക്കുന്നില്ല.
1: അതിപ്പോ പറഞ്ഞല്ലോ പരപ്പനങ്ങാടിയിൽ നിന്ന്, താങ്കളുടെ സ്വദേശവും പരപ്പനങ്ങാടിയാണ്. അത്ഭുതം താങ്കൾക്ക്,
0: ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം എൻ്റെ PhD മാപ്പിളപ്പാട്ടിലാണ്. മാപ്പിളപ്പാട്ട് എങ്ങനെയാണ്, മാപ്പിളപ്പാട്ട് മാത്രം ആസ് എ ഒരു സോഴ്സ് ആയിട്ട് മാപ്പിളമാരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാം എന്നതായിരുന്നു എൻ്റെ PhD. അപ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ റിസോഴ്സസ് ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അർണോൾഡ് ബാക്കിയുടെ ഡയറി കാണുന്നു.
1: അതിലേക്കുള്ള താങ്കളുടെ ആക്സസ് എവിടുന്നായിരുന്നു?
0: അതിലേക്കുള്ള ആക്സസ് ഒരു യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഒരു പ്രൊഫസറുണ്ട്. അവരുടെ പേര് പ്രൊഫസർ ആമി കാത്തലിൻ ജയരാജ് ബോയ് എന്നാണ്. ഇവർ ഒരു വലിയ കണക്ഷനാണ്, ഒരു ഒരു 100 years കണക്ഷൻസ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഡച്ച് എത്നോമ്യൂസിക്കോളജിസ്റ്റായ അർണോൾഡ് അഡ്രിയാൻ ബാക്കെ, അദ്ദേഹം 1899 മുതൽ 1963 വരെയാണ് നമ്മളുടെ ഈ നാട്ടിൽ ഗവേഷണം നടത്തിയത്. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി വന്ന ഒരു എത്നോമ്യൂസിക്കോളജിസ്റ്റ് ആയിരുന്നു നാസിർ അലി ജയരാജ് ബോയ്. അവരും SOS യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലുള്ളതാണ്. പിന്നെ ഇവരുടെ ഭാര്യയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ പ്രൊഫസർ ആമി കാത്തലിൻ ജയരാജ് ബോയ്. അപ്പോൾ ഇവരാണ് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ഇവർ നമ്മളെ കോളേജിൽ ഒരു പ്രാവശ്യം വന്നു, 2018 തോന്നുന്നു,
1: PSMO
0: കോളേജ്, കോവിഡിൻ്റെ ഒക്കെ തൊട്ട് മുമ്പ്. അങ്ങനെ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഞങ്ങളുടെ ചർച്ചയിൽ വന്നു, പല റെക്കോർഡിങ്സുകളും ഉണ്ടെന്ന് അറിയാൻ പറ്റി. അങ്ങനെ ഈ ഒരു പ്രൊഫസർ വഴിയാണ് ഇതിലേക്കൊരു ആക്സസ് കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ കാറ്റലോഗ് നോക്കി, അതിൻ്റെ ആർക്കൈവ്സ് പരിശോധിച്ചു. അപ്പോൾ കേരളത്തിൽ

0: പിന്നെ മുഴുവൻ ചുറ്റിപ്പറ്റി കിടക്കുന്ന വലിയൊരു ട്രഷറാണ് ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉള്ളത്.
1: ആ കാലത്തുള്ള വീഡിയോ റെക്കോർഡിങ്സ് അവൈലബിൾ ആണോ?
0: ഓ, നമ്മളെ സൗണ്ട് റെക്കോർഡിങ്സ് ഒരുപാടുണ്ട്, മണിക്കൂറുകൾ കണക്കുള്ള ശബ്ദങ്ങൾ. ഏകദേശം സൈലന്റ് ഫിലിംസ് ഉണ്ട്, ഒരുപാടുണ്ട് സൈലന്റ് ഫിലിംസുകൾ. ദെൻ സൗണ്ട് റെക്കോർഡിങ്ങുകൾ അതിൽ ഒരുപാടെണ്ണുണ്ട്. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ കോൽക്കളിയുടെ വീഡിയോ ആണ്, പരപ്പനങ്ങാടി കടപ്പുറത്ത് വെച്ച്. എന്നിട്ട് അദ്ദേഹം ഡയറിയിൽ പറയുന്നുണ്ട്, ഞാൻ 7 മണിക്ക് പരപ്പനങ്ങാടി എത്തണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഞാൻ ലേറ്റായി പോയി. എന്നാലും എന്നെ അവരവിടെ വളരെ സന്തോഷത്തോടുകൂടി വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ, ഒരു ലോക്കൽ ഏരിയയിൽ മൊത്തം ആളുകൾ ഇദ്ദേഹത്തെ വെയിറ്റ് ചെയ്യാണ്. റെക്കോർഡ് ചെയ്യാൻ എത്ര താല്പര്യമുണ്ടോ അതിലേക്കാൾ താല്പര്യമുണ്ട് ഇത് റെക്കോർഡിങ്സ് ആക്കിയിട്ട് ഭാവി തലമുറയിലേക്ക് കൈമാറാൻ ആ ഒരു ആളുകൾക്ക്, അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക്. അപ്പോൾ ആ ഒരു കോൽക്കളി വീഡിയോ കുറഞ്ഞ സമയമുള്ളൂ, ഒരു 1 മിനിറ്റിൻ്റെ അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഇന്ന് കോൽക്കളിയിൽ കാണുന്ന ദ മറഞ്ഞടി മിൻകളി, മറഞ്ഞടി മിൻകളി, അല്ലെങ്കിൽ കളിച്ചോ കളിച്ചോ കളിച്ചോ ഒറ്റാത, ഒഴിച്ചിൽ മുട്ടേത, ഒഴിച്ചിൽ മുട്ടേത, ഇന്ന് നമ്മൾ ഈ കോഴിക്കോട് അടക്കമുള്ള, പരപ്പനങ്ങാടി അടക്കമുള്ള സ്ഥലത്ത് ഇന്നും നമ്മൾ നിലവിലുള്ള വളരെ പോപ്പുലറായ, നമ്മളെ കലോത്സവങ്ങളിലൊക്കെ വളരെ പോപ്പുലർ ആണല്ലോ കോൽക്കളി, അതേ കോൽക്കളിയും വായിത്താരിയും ഒക്കെ വീഡിയോയിൽ കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഴയ ഒരു കോൽക്കളിക്കാരനും കൂടെയാണ്. അത് എൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരു ടീമിനെ, എൻ്റെ തലമുറകൾക്ക് തലമുറ മുമ്പുള്ള ഒരു ടീമിൻ്റെ കോൽക്കളി നേരിട്ട് കാണുമ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിലേക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാക്കിയത്.
1: അത് ഇപ്പോൾ നമുക്ക് പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത്, യൂട്യൂബ് പോലെയുള്ള സ്ഥലത്ത് അവൈലബിൾ ആണോ അത്തരം വീഡിയോകൾ?
0: പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് അപ്ലിക്കബിൾ ആയൊരു സാധനമാണിത്. അപ്പോൾ നമുക്ക് ഈസി ആക്സസിബിൾ അല്ല ഇതൊന്നും. ഇപ്പോൾ ഓടിപ്പോയിട്ട് ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നുമില്ല. എന്നാൽ പോലും പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ ഒരു ഡിജിറ്റൽ ആർക്കൈവ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവരുടെ നാട്ടിലേക്കും കൂടെ എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഡിജിറ്റലൈസ് ചെയ്തു. പക്ഷേ ഇത്തരം സോങ്ങുകളൊക്കെ ഡിജിറ്റലൈസിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചില ചാലഞ്ചുകളൊക്കെ ഉണ്ട്, അതിൻ്റെ സൗണ്ട്, അതിൻ്റെ ക്വാളിറ്റി, അതിന് ഒരു അഡ്വൈസ് വേണം, അതൊക്കെ വേണം. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഡിജിറ്റലൈസേഷൻ നടക്കുന്നേ ഉള്ളൂ. അറ്റ് പ്രസൻറ്റ് ഇത് ഒരു കോമൺ ആയിട്ട് അവൈലബിൾ അല്ല ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ. യൂണിവേഴ്സിറ്റിയുമായിട്ട് അക്കാഡമിക്കൽ ടൈപ്പിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള സോഴ്സുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ.
1: അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പറഞ്ഞ അമേരിക്കയിൽ മാത്രമാണോ?
0: ഇല്ല, ഇപ്പോൾ അത് അമേരിക്കയിൽ മാത്രമല്ല, അർണോൾഡ് ആഡ്രിയൻ ബാക്കിയുടെ ആദ്യത്തെ, ഞാൻ പറഞ്ഞല്ലോ, വാക്സ് സിലിണ്ടർ ടെക്നോളജി, അത് ജർമ്മനിയിലാണ് ഉണ്ടായിരുന്നത്. കാരണം അന്ന് ബാക്കി എവിടുന്ന് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഒരു കോപ്പി അന്ന് ജർമ്മനിയിലേക്ക് അവിടെ, കാര്യം അവിടെയാണ് അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ എക്സ്പെൻസീവ് ആയിട്ട്, വളരെ എലാബറേറ്റ് ആയിട്ട്, സിസ്റ്റമാറ്റിക്കായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് അവിടെ ഉണ്ട്, ഐ മീൻ ജർമ്മനിയിലുണ്ട്, പിന്നെ നെതർലാൻഡിൽ ചില സ്ഥലങ്ങളിലുണ്ട്, യൂറോപ്പിലുള്ള ചില സ്ഥലങ്ങളിലും ഉണ്ട്. ബട്ട് അതിൻ്റെ ഒരു കോപ്പി ആയിട്ട് നമ്മളിപ്പോൾ പോകുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലൊക്കെ അവൈലബിൾ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് അവിടെ നമ്മളെയും വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്.
1: നമ്മുടെ ഗവേഷണത്തിന് ലോക്കലി അത് അവൈലബിൾ ആക്കാൻ, ഇന്ത്യയിൽ അത് അവൈലബിൾ ആക്കാൻ സർക്കാർ തലത്തിലോ മറ്റോ അങ്ങനെ എന്തെങ്കിലും പ്രൊജക്ട് നടക്കുമോ, നടക്കാൻ സാധ്യതയുണ്ടോ?
0: നമ്മളുടെ ഒരു പോളിസി മേക്കിങ്ങിൽ, ഇന്നത്തെ എൻ ഇ പിയിലൊക്കെ നമ്മൾ പറയുന്ന മൾട്ടി ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ, ആൻഡ് ഓൾസോ നമ്മളൊരു ഹയർ എഡ്യൂക്കേഷൻ്റെ ഇന്നത്തെ ഒരു സ്റ്റൈൽ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ദ വേ ഓഫ് ലേണിംഗ് ഒക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ, ദിസ് വിൽ ബി എ ഗുഡ് പ്ലാൻ ഫോർ പ്രിസേർവിങ്. നമ്മളുടെ ഒരു ആർക്കൈവ്സ് ഒരു ഭാവിയെ കണ്ടുകൊണ്ട് നമ്മളുടെ ഒരു ടാൻജിബിൾ ഹെറിറ്റേജിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഫോറിൻ പോളിസിയിലൊക്കെ. അതുപോലെ ഇൻടാൻജിബിൾ ഹെറിറ്റേജിനെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാം, കാര്യം വോയിസ് ആണല്ലോ, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ടാൻജിബിൾ കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇൻടാൻജിബിൾ കൊണ്ടുവരാം. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ യു ആർ ഏബിൾ ടു പ്രിസർവ് ഇറ്റ്. അത് പ്രിസർവ് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ ഓക്കുപ്പൈഡ് റൂം വേണം, സെറ്റ് ചെയ്ത എല്ലാ സംവിധാനങ്ങളും വേണം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് ഇതിലുണ്ടായാൽ നമ്മളുടെ ലോസ്റ്റ് വോയിസിലേക്കുള്ള ഒരു പാസ്റ്റ് റിക്കവറി ആയിട്ട് നമുക്കിതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ പ്രോജക്റ്റിന് ഞാൻ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട എയിമോ അത് തന്നെയാണ്. റീസ്റ്റഡി കഴിഞ്ഞാൽ, റിപ്പാട്രിയേഷൻ നടത്തിയാൽ ഡിജിറ്റലൈസ് ചെയ്യുക. ആ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നതിന് ഞാൻ കൊടുത്ത ടേം ഒരു ടെർമിനോളജി ആർക്കൈവ് ഫോർ ദ ഫ്യൂച്ചർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്കുള്ളൊരു വോയിസ് ആർക്കൈവ്സ്. അത് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ കോളേജ് PSMO കോളേജ് തിരുവരങ്ങാടി വളരെ വലിയ സപ്പോർട്ടാണ് എൻ്റെ കോളേജ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ചെയ്യുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കോളേജിൻ്റെ സപ്പോർട്ടോടുകൂടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ടോടുകൂടി, പിന്നെ നമ്മളുടെ പേഴ്സണൽ കളക്ഷൻസ് ഒരുപാട് ആളുകളുടെ കയ്യിലുണ്ട്, നമ്മളൊന്നും കാണാതെ പോയ അവരെല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഇതൊരു വലിയൊരു ആർക്കൈവ് ഫോർ ദ ഫ്യൂച്ചർ ആക്കണം എന്നാണ് വിചാരിക്കുന്നത്.
2: മലബാറിന്റെ സംഗീത പൈതൃകത്തെ കുറിച്ചുള്ള ഗവേഷണത്തിന് പ്രസിദ്ധമായ ഫുൾ ബ്രൈറ്റ് നെഹ്റു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയ തിരൂരങ്ങാടി PSMO കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഹസീബുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് കേട്ടത്. അവസാന ഭാഗം നാളെ ആർട്ട് കഫേയിൽ കേൾക്കാം.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യഗാനം പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത്, ചിത്രം ഇണ, ബിജു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് യേശുദാസ് സംഗീതം നൽകി എസ് ജാനകിയോടൊപ്പം പാടിയത് ചിത്രം സഞ്ചാരി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകിയ ഗാനം ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്. ചിത്രം തുറന്ന ജയിൽ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഇനി കേൾക്കാം ഇതിഹാസം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ഇളയ നില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: ശ്യാമിന്റെ സംഗീത നിർദ്ദേശത്തിൽ എസ് ജാനകി പാടിയത്. ചിത്രം പച്ചവെളിച്ചം. ഗാനരചന ചുനക്കര രാമൻകുട്ടി.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: സുവർണ മലരുകളിൽ അടുത്തതായി എതിർപ്പുകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: The Real FM 103.6.
3: സുവർണ മലരുകളിൽ അടുത്തതായി പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകിയ ഗാനം, യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം ഇതാ ഒരു ധിക്കാരി.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: രാമകൃഷ്ണൻ നായരുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ജയചന്ദ്രനും അമ്പിളിയും പാടിയത്. ചിത്രം കരിപുരണ്ട ജീവിതങ്ങൾ.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: യേശുദാസും പി മാധുരിയും പാടിയത് ചിത്രം ഞാൻ ഞാൻ മാത്രം. പി ഭാസ്കറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: കണ്ണങ്കണ്ടി മഴക്കാല മേള
1: 8.5 kilo സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 12,990 രൂപയ്ക്കും 8 kilo ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം മികച്ച പുസ്തകങ്ങൾ വായിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കണേ എന്നുള്ളതാണ്.
4: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് ചെറുകഥാകൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്.
3: മികച്ച പുസ്തകങ്ങൾ നമ്മളെ കയ്യിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു സൗഭാഗ്യം കൂടിയാണ്. സത്യത്തിൽ മികച്ച പുസ്തകങ്ങൾ എന്ന് പറയുന്നത് വായിച്ചാൽ തീരാത്ത പുസ്തകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ അനുഭവമായിട്ട് അത് നമ്മുടെ മുന്നിൽ അത് വരും, പുതിയ അർത്ഥതലങ്ങളിലേക്ക് വരും. ഇപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ വായിക്കുന്ന നമ്മളെ ആകർഷിച്ച പുസ്തകങ്ങൾ പിൽക്കാലത്ത് നമുക്കതൊരു ആ കാലത്തിൻ്റെ ഒരു ആകർഷണം മാത്രമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മഹത്തായ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മോട് സംസാരിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ടോൾസ്റ്റോയുടെ കഥയെക്കുറിച്ച് നമുക്ക് പറയാം, ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്നൊരു കഥ. ആ കഥ വളരെ കുട്ടിക്കാലത്താണ് ഞാൻ വായിച്ചത്. ലോകത്തിലെ ഒട്ടുമിക്ക ആളുകളും അത് വായിച്ചിട്ടുണ്ടാവും. വളരെ നിസ്സാരമായൊരു കഥയാണ്. ഒരല്പം കിറുക്കനായ ഒരു പ്രഭു, ഇത് റഷ്യയായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരിടം കൂടിയാണ്. ഇയാൾക്ക് കിലോമീറ്റർ കണക്കിന് സ്ഥലമുണ്ട്. അത്ര വലിയ പിന്നെ ധനാഢ്യനായ ഒരു ഭൂപ്രഭുവാണ് അദ്ദേഹം. അയാൾ ഒരു ദിവസം ഒരു പരസ്യം ചെയ്തു, ഭൂമി വിൽക്കാനുണ്ട്, അതിന് ചില നിബന്ധനകളുണ്ട്. എന്താണ് നിബന്ധന എന്ന് ചോദിച്ചാൽ, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ നടന്നെത്താവുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചെത്താവുന്ന ദൂരമുള്ള ഭൂമിയാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെ പല ആളുകളും വന്നു, കൂടുതൽ വില നൽകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരാൾ സെലക്ട് ചെയ്യപ്പെട്ടു. ഇയാൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തൊട്ട് നടക്കാൻ തുടങ്ങി. നടന്ന് നടന്ന് അപ്പോൾ ഇയാൾക്ക് തോന്നി, ഇത് കുറച്ചുകൂടി വേഗം കൂട്ടിയാൽ കൂടുതൽ ഭൂമി കിട്ടുമല്ലോ. അങ്ങനെ അയാൾ വീണ്ടും വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇടയ്ക്കുള്ള ചായ കുടിയോ വെള്ളം കുടിയോ അകത്തൊന്നും ഇല്ലാതെ, ഭക്ഷണം കഴിക്കാതെ അയാൾ വീണ്ടും വേഗത കൂട്ടി കൂട്ടി കൂട്ടി, പുരി വെയിലും എല്ലാം സഹിച്ചിട്ട് ഓരോ അനുനിമിഷവും അയാളുടെ നടത്തത്തിൻ്റെ വേഗത വളരെ കൂടിക്കൊണ്ടിരുന്നു. ഈ അസ്തമനത്തിന് മുമ്പിൽ കൂടുതൽ ഭൂമി, കൂടുതൽ ഭൂമി എന്ന ആർത്തിയോടെ ഇയാൾ പാഞ്ഞ് അടുക്കുകയാണ്. പക്ഷേ അയാൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അയാൾ തളർന്നു വീണ് അവിടെ മരിച്ചു വീണു. കാരണം നമുക്കറിയാം, അത്തരം ഒരു ഊർജ്ജം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആൾ അപകടത്തിലാവും, അയാൾ മരിച്ചുപോയി. ടോൾസ്റ്റോയ് കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അയാൾ ആഗ്രഹിച്ചത് എത്രയോ, പക്ഷേ കിട്ടിയത് 6 അടി മണ്ണ് മാത്രം.

ഞാനങ്ങനെ ആലോചിച്ചു, എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ചപ്പോൾ ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് യുവാവായി കൊണ്ടിരിക്കുന്ന സമയത്ത് വായിച്ചപ്പോൾ എനിക്ക് ആ കഥ പുതിയൊരർത്ഥത്തിലും തന്നിട്ടുണ്ട്. ഈയിടെ ഞാൻ ആ കഥ ഞാൻ വീണ്ടും വായിച്ചു. അപ്പോഴാണ് നമുക്ക് നമ്മളെ ഈ ഭൂമാഫിയായി ബന്ധപ്പെട്ട നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു ഈ ഭൂമിയെ ഇങ്ങനെ അതിൻ്റെ പ്രകൃതിദത്തമായ നിലയിൽ കാണാതെ മുറിച്ച് മുറിച്ചിട്ടും വിൽപ്പന വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതും അതിനെ കൂടുതൽ ആർത്തിയിലേക്ക് മനുഷ്യ മനസ്സിനെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിച്ചതും ഒക്കെ ഞാൻ ആലോചിച്ചു. അപ്പം ആ കഥ നമ്മളോട് കേരളം പോലത്തെ ഒരു കൊച്ചു സ്ഥലത്ത് പോലും അങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നത്. ലോകത്ത് എല്ലായിടത്തും തന്നെ ഓരോ പഠനങ്ങളുമായിട്ട് ഈ കഥ, അതാണ് മികച്ച സാഹിത്യം എന്ന് പറയുന്നത്. അത് ലോകത്തിൽ എല്ലായിടത്തും അത്തരം മികച്ച സാഹിത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സാഹിത്യ കൃതികൾ വായിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കേരളത്തിലെ ഏറ്റവും മികച്ച വായനക്കാരനായിട്ടുള്ള ഒരാളൊന്നല്ല. എൻ്റെ വായന എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവാണ്. ഞാനിങ്ങനെ വളരെ പരന്ന് വായിക്കുന്ന ഒരാളല്ല. ഒരു പുസ്തകത്തിൽ നിന്ന് അതിൻ്റെ മാക്സിമം അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് എഴുത്തുകാരനെ ഒളിപ്പിച്ചു വെച്ച പല അടരുകളുണ്ടും അതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്ന തരത്തിലാണ് വായിക്കുക. ഇപ്പോൾ ദേശത്തിന് അതീതമായിട്ടുള്ള ഒരു കൃതിയെക്കുറിച്ച് എന്നോട് പറഞ്ഞാൽ എൻ്റെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഓൾഡ് മെൻ ആൻഡ് സീ ആണ്, ഹെമിംഗ്വേയുടെ. അത് നമ്മൾ ഇപ്പോഴും വായിക്കുമ്പോൾ പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്ക് വരികയാണ്. അതായത് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെക്കുറിച്ച്, വിൽ പവറിനെ കുറിച്ചുള്ള ഇത്രയും മനോഹരമായ ഒരു നോവൽ നമുക്ക് വേറെ കാണാൻ വേണ്ടി കഴിയില്ല. ചെറിയൊരു നോവലാണ്. ഹെമിംഗ്വേ വളരെ വലിയ നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഹെമിംഗ്വേയുടെ ഒരു പക്ഷേ ഈ ഫ്ലാഷ് സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽ ഹെമിംഗ്വേ എഴുതിയ ഒരു കഥ ഞാനിങ്ങനെ എപ്പോഴും ഓർക്കും. അത് ആകെ മൂന്ന് വരിയേ ഉള്ളൂ. ബേബീസ് ഷൂസ് ഫോർ സെയിൽ നോട്ട് വോൺ. ഒരു കുഞ്ഞിൻ്റെ ഷൂ വിൽക്കാനുണ്ട്, അത് ഇതുവരെ ധരിച്ചിട്ടില്ലാത്ത ഷൂ ആണ് എന്ന് പറയുന്നുണ്ട്. അത് മൂന്ന് വരിയേ ഉള്ളൂ. ലോകപ്രശസ്തമായ ഒരു കഥയാണത്. അത് തൊട്ട് ഹെമിംഗ്വേ വളരെ വലിയ പുസ്തകങ്ങൾ മണിമുഴങ്ങുന്നവർക്ക് വേണ്ടി തുടങ്ങിയുള്ള ലോകത്തെ എല്ലായിടത്തും പരിഭാഷപ്പെടുത്തി അടക്കമുള്ള പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓൾഡ് മെൻ ആൻഡ് സീ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ഒരു കടലിൽ പോയ ഒരു വൃദ്ധൻ്റെ കഥയാണ്. അപ്പോൾ എക്കാലത്തും വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ എന്ന രീതിയിൽ മലയാളത്തിലാകുമ്പോൾ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. കവിതയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവി എന്ന് പറയുന്നത് വലിയപ്പള്ളിയാണ്. വലിയപ്പള്ളിയുടെ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈവിധ്യമാണ്. നേരത്തെ അതായത് പ്രവചന സ്വഭാവത്തിൽ ഉള്ള കവിതകൾ ധാരാളമുള്ള ആളാണ് വൈലോപ്പള്ളി. ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പ്രവാസികളുടെ ഒരു സ്ഥലം കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. അതിൽ ആസാം പണിക്കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1942 അദ്ദേഹം എഴുതുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പ്രവാസ കവിതയാണത്. നമ്മൾ ആലോചിക്കണം, ചരിത്രം കറങ്ങിയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. അത് ഇവിടെ ഇപ്പം ആസാം എന്നുള്ള ആളുകൾ ഇവിടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു. പഴയകാലത്ത് നമ്മൾ അങ്ങോട്ടാണ് പോയിരുന്നത്. ആ യാത്രയെക്കുറിച്ചുള്ള കവിതയാണ്. കാരണം 44 നദികളുണ്ട് കേരളത്തിൽ. ഒരു സ്ഥലത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും സമ്പന്നമായ ഒന്നാണ് പുഴകൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ പുതിയ വെർഷനിൽ നമ്മൾ കാണുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ പക്ഷേ ദരിദ്രമായിട്ട് ജീവിക്കാൻ വിധിക്കപ്പെടുന്നു. അതേക്കുറിച്ച് വൈലോപ്പള്ളി പറയുന്നു, മതിപ്പിക്കും കനിക്കിനാവുകൾ കാട്ടി കൊതിപ്പിക്കും പക്ഷേ കൊടുക്കില്ലവൾ. അതൊരു പ്രവചനം പോലെ ഇന്നും ഇവിടെ മുഴങ്ങിക്കേൾക്കുന്നു. കാരണം നമ്മൾ കേരളത്തിൻ്റെ മൂന്നിലൊന്നോളം ആളുകൾ പുറത്താണ്, പ്രവാസിയാണ്, പ്രവാസി സമൂഹമാണ് നമ്മൾ. അത് നമുക്ക് ഇവിടെ ധാരാളം ഈ പറഞ്ഞ ഭക്ഷ്യ ലഭ്യത ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെ കേന്ദ്രീകരിച്ച് ചെയ്യാം, പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല പല കാരണങ്ങളാൽ. അപ്പോൾ ഇപ്പോഴും അത് ആസാമണിക്കാർ ഇടക്ക് എടുത്ത് വായിക്കുമ്പോൾ ഈ പുനർവായനയിൽ തെളിയുന്ന അദ്ദേഹം എത്ര കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചിരിക്കുന്നു, ആ പുതിയ കാലത്തിൽ അത് നമ്മോട് സംസാരിക്കുന്നു എന്ന തരത്തിലുള്ള, അങ്ങനെ പുനർവായനയുടെ വൻ സാധ്യതകൾ കാലാനുസൃതമായി വരുന്ന അത്ര കൃതികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പുസ്തകവും നമ്മൾ വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ ആ പുസ്തകത്തിൽ നിന്നും ഒരുപാട് പരിണാമങ്ങൾ നമ്മളെ മനസ്സിലേക്ക് സ്വാംശീകരിക്കുന്നുണ്ട്. ഒരിക്കലും വായിച്ചു തീരാത്ത നമുക്ക് കുറച്ച് എഴുത്തുകാരുണ്ട്. ഇതിൽ ബഷീറുണ്ട്, മാധവിക്കുട്ടിയുണ്ട്, ഒ വി വിജയനുണ്ട്, പൊൻകുന്നം വർക്കിയുണ്ട്. പൊൻകുന്നം വർക്കിയുടെയൊക്കെ ഇപ്പോഴും ആ കഥകൾ, അന്തോണിയും നീയും അച്ഛനായോടാ എന്നൊക്കെയുള്ള കഥകൾ ഇപ്പോഴും വായിക്കുമ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്ന, അതായത് ആത്മീയതയുടെ അംശങ്ങളില്ലാത്ത മതബോധങ്ങൾ, അതിൻ്റെ പാപരത്വത്തെ അതികഠിനമായി വിമർശിക്കുന്ന ഒരു കഥയാണത്. അത് നമ്മൾ ആലോചിക്കുക, ഇപ്പോഴും ആ കഥ നമ്മോട് സംസാരിക്കുന്നുണ്ട്. പൊൻകുന്നം വർക്കി അന്തരിച്ചിട്ട് കുറേ കാലമായി, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകൾ അന്തരിക്കാതെ നമ്മുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളെന്ന് പറഞ്ഞാൽ. കാരൂർ അതുപോലെ തന്നെ. പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ പലപ്പോഴും എടുക്കാറ്. മാധവിക്കുട്ടി വളരെ ചെറിയ വരികളിലൂടെ വലിയ ലോകങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. അപ്പോൾ അവരോടൊരു കവിത ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ സ്നേഹം കാട്ടുതേനാണ്, അതിൽ വസന്തങ്ങൾ
അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അതിൻ്റെ ആ

0: ടെക്സ്റ്റ് നമ്മൾ ഇഴകേറി പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇത്ര അടരുകളുള്ള വാക്കുകളാണ്. അത് കാട്ടുതേന് വളരെ ഔഷധമൂല്യമുള്ള ഒന്നാണ്, അനേകം പൂക്കളിൽ നിന്നുണ്ടാവുന്ന ഒന്നാണ്, അതിൽ വസന്തങ്ങൾ അലിഞ്ഞു നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. പ്രകൃതിയുടെ വലിയ പ്രോസസ്സ് അതിനകത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്കും പുതിയ പുതിയ കാലത്തോടനുസരിച്ചിട്ട് നമ്മോടൊപ്പം, അതുകൊണ്ടാണ് മികച്ച എഴുത്തുകാർക്ക് മരണമില്ല എന്ന് പറയുന്നത്. അവർ ഭൗതികമായി മാത്രം മരിക്കുന്നു, അവരുടെ പുസ്തകം നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അനേകം പുസ്തകങ്ങളിലൂടെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ബാക്കിയായി നിൽക്കുന്ന കാലത്തിനു വേണ്ടി കരുതി വച്ച ഒരുപാട് അടരുകളുള്ള കൃതികളെ ഞാൻ ഒരു വളരെ പ്രണയപൂർവ്വം അത് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളാണ്. നമ്മുടെ ഭാഷയിൽ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ നല്ല എഴുത്തുകാരൊക്കെ ഉണ്ട്. ചിലർക്ക് ശ്രദ്ധ കിട്ടാതെ പോരും, അതിലൊരാളാണ് എനിക്ക് തോന്നിയ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയ മനോജ് ജാദവേദർ. മനോജിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ലോകമാണ് മനോജിൻ്റെ കഥകൾ. അപ്പം നമ്മൾക്കിടയിൽ തന്നെ വളരെ മികച്ച കഥകളും നോവലുകളും ചിന്തകളും പങ്കുവെക്കുന്ന തരത്തിലുള്ള മറ്റ് സാഹിത്യ കൃതികളും ഒക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ മലയാളം എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിൽ ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന സാഹിത്യ രൂപം കൂടിയാണത്.
1: ചെറുകഥാകൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ആണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ശ്രേയ ഘോഷാൽ പാടിയത്, ചിത്രം 916. റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, സംഗീതം MJ ചന്ദ്രൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകിയ ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം വെട്ടം.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: വേണുഗോപാലും ജ്യോതി മേനോനും പാടിയത് ചിത്രം മെഹഫിൽ. കൈതപ്രത്തിന്റെ വരികൾ ദീപാങ്കുരന്റെ സംഗീതം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജി ബാൽ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം സു സു സുധി വാത്മീകം.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഇനി കേൾക്കാം എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനം ശ്രീനിവാസ് പാടിയത്, ചിത്രം ദോസ്ത്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: ഇനി കേൾക്കാം ജിലേബി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾ, സംഗീതം ബിജി ബാൽ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: എം ജയചന്ദ്രന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസ് പാടിയത്. ചിത്രം നോട്ടം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഷഹബ സമൻ പാടിയത്, ചിത്രം അന്നയും റസൂലും.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം രഞ്ജിനിയിൽ തുടർന്ന് കേൾക്കാം.
1: The Real FM 103.6.
0: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രസിഡൻഷ്യൽ പാലസ് ഗ്രൗണ്ടിൽ നടന്ന യോഗാഭ്യാസ പരിപാടികൾക്ക് ഇരു നേതാക്കളും സാക്ഷ്യം വഹിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പും സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തുന്നതിനായി ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. യാത്രാ സൗജന്യം ഓർഡിനറി വിഭാഗം ബസ്സുകൾക്ക് മാത്രമാണ് ബാധകമെന്നും സിറ്റി ഫാസ്റ്റ് സർവീസുകളിൽ ഈ ആനുകൂല്യം ഇല്ലെന്നും KSRTC. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കം. പൊതുജനങ്ങൾക്ക് SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. 16 ലക്ഷത്തിലധികം വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്ന പദ്ധതി UDF സർക്കാരിന്റെ നയപരമായ തീരുമാനം മൂലം മുടങ്ങിയിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കോഴിക്കോട് തിക്കോടിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിക്കാണ് രോഗം. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമെന്ന് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 142 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 159 പേർ അറസ്റ്റിലായി. 31st ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസം നീണ്ടു നിൽക്കുന്ന വായനാ മാസാഘോഷങ്ങൾക്കും വായനാ ദിനമായ June 19 തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. FM പ്രധാന വാർത്തകൾ ഇനി നാളെ കാലത്ത് 6 മണിക്ക്.

രഞ്ജിനി. ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി രഞ്ജിനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യാം. നമ്പർ 2366174 2366176. STD കോഡ് 0495. മറ്റൊരു നമ്പർ 9447444800. രഞ്ജിനിയിലെ ആദ്യഗാനം ആശാൻ എന്ന ചിത്രത്തിനു വേണ്ടി ദീപക് സൂരജ് സന്തോഷ് പാടിയത്. വിനായക് ശശികുമാറിൻ്റെ വരികൾ, ജോൺ പോൾ ജോർജിൻ്റെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണിനി. ചിത്രം ഡിസംബർ. ഈ ഗാനം ആവശ്യപ്പെട്ടത് രാജീവൻ എം എം പറമ്പ്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: രഞ്ജിനിയിൽ അടുത്തതായി മലപ്പുറം കോട്ടക്കലിൽ നിന്നും നിശാന്ത്, സജിന, നേത്ര എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ്. യേശുദാസും ലതികയും പാടിയത്. ചിത്രം കാതോടു കാതോരം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ. സംഗീതം ഔസി പച്ചൻ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകിയ ഗാനമാണിനി എസ് ജാനകി പാടിയത്. ചിത്രം അഹിംസ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഗിരിജ, പാലക്കാട്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

രഞ്ജിനിയിലടുത്തതായി വട്ടോളിയിലെ ബാബു ആവശ്യപ്പെട്ട ഗാനമാണ് എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ഷിബു ചക്രവർത്തിയുടെ വരികൾ, സംഗീതം ഔസേപ്പച്ചൻ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനമാണിനി. ചിത്രം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ബാബു പാലയാട്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: രഞ്ജിനിയിലെ അടുത്തതായി കൈതപ്രത്തിന്റെ വരികൾക്ക് രഘുകുമാർ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് ചിത്രം ആര്യൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് അനൂപ്, സിദ്ധാർത്ഥ് കൃഷ്ണ, ജിനു മുത്തമ്പലം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഒ എൻ ബി കുറിപ്പിന്റെ വരികൾക്ക് രവി ബോംബെ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണിനി. ചിത്രം നക്ഷത്രങ്ങൾ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സജിത് കടലുണ്ടി.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനമാണിനി. ചിത്രം പെരുമഴക്കാലം. കൈതപ്രത്തിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ലീന ചെട്ടിപ്പടി.

0: സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണിനി. ചിത്രം നീയെത്ര ധന്യ. ഈ ഗാനം ആവശ്യപ്പെട്ടത് പാലക്കാട് ജില്ലയിൽ നിന്നും റഷീദ് ചുണ്ടക്കാട്, കാവശ്ശേരി.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: രഞ്ജനിയിൽ അവസാനമായി പി മാധുരി പാടിയ ഗാനമാണ് ചിത്രം ശാലിനി എന്റെ കൂട്ടുകാരി. എം ഡി രാജേന്ദ്രന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് വിനു വിധു വെള്ളിയൂർ.

0: രഞ്ജിനി. ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി.